ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുര. ഇന്ന് ശകവർഷം 1947, ആഷാഢം 2, മലയാള വർഷം 1201, മിഥുനം 9, 2026 ജൂൺ 23, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റും 2 സെക്കൻഡും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ടി ബാലകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര, 7:05 മുഹമ്മദ് അദ്നാൻ കെ കെ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, 7:45 അനസ്തേഷ്യ എന്ന വിഷയത്തെക്കുറിച്ച് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ സെലീന പങ്കെടുക്കുന്ന ആരോഗ്യവിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ശക്തമായ മഴയ്ക്കോ ചാറ്റൽ മഴയ്ക്കോ സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി, അമിനി, മിനിക്കോയ് എന്നീ ദ്വീപുകളിൽ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നത് വൈകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ലഖ്നൌവിലെ അലിഗഞ്ചിലെ കമ്പ്യൂട്ടർ കോച്ചിംഗ് കേന്ദ്രത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമടക്കം 15 പേർ മരിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഫിൻടെക് സ്റ്റാർട്ടപ്പായ ക്രെഡിന്റെ സ്ഥാപകൻ കുനാൽ ഷാ വാട്സാപ്പ് ആഗോള സിഇഒ ആയി നിയമിതനായി. ലേബർ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കനത്ത സമ്മർദ്ദത്തെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാമർ രാജിവച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ MBBS വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിയ 6 മാസത്തെ അധിക ഫീസ് തിരികെ നൽകണമെന്ന മെഡിക്കൽ കൌൺസിലിന്റെ നിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. US ഇറാൻ മധ്യസ്ഥ ചർച്ചയിൽ അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഓസ്ട്രിയയ്ക്കെതിരായ ഗോളിലൂടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി അർജന്റീനിയൻ താരം ലയണൽ മെസ്സി.
1: ഒരു കാലത്ത് ആർട്സ് ആൻഡ് സയൻസ്

0: കോളേജിലേക്കുള്ള പ്രവേശനം തന്നെ ശോഭനമായ ഭാവിയിലേക്കുള്ള കവാടമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് പല ക്ലാസ് മുറികളും പാതിശൂന്യമായി കിടക്കുന്നു. കോഴ്സുകൾക്ക് പലതിനും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്നില്ല. പ്രശസ്തമായ കോളേജുകൾ പോലും അംഗീകൃത സീറ്റുകളിൽ വിദ്യാർത്ഥികളെ നിറയ്ക്കാൻ പാടുപെടുന്നു. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ യുവാക്കൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണോ?
1: വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറവ്.
0: മാന്നാനം കെ ഇ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഐസൻ വി വഞ്ചിപുരക്കൽ.
1: വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റം, പരമ്പരാഗത വിഷയങ്ങളോടുള്ള താൽപര്യക്കുറവ്, വേണ്ടത്ര നൈപുണ്യം നൽകുവാൻ അപര്യാപ്തമായ പാഠ്യ പദ്ധതി, തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ, ഗവേഷണ നവീകരണ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത, വ്യവസായ വിദ്യാഭ്യാസ ബന്ധത്തിന്റെ ദൗർലഭ്യം, ഈ ഘടകങ്ങളാണ് പ്രധാനമായും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. കാലാകാലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒത്തിരി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം പല രീതിയിൽ പാഴായെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മറ്റൊന്നുമല്ല, ഇവയെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആക്കിയതുപോലുള്ള പരിഷ്കാരങ്ങളായിരുന്നു. ഓരോ വർഷം മുന്നോട്ട് പോകുന്തോറും ആർട്സ് ആൻഡ് സയൻസ് പഠനത്തിനായിട്ട് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളിൽ.
0: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒന്നിലധികം അലോട്ട്മെന്റുകൾക്ക് ശേഷവും സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പ്രത്യേകിച്ച് ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, ഭൌതികശാസ്ത്രം, രസതന്ത്രം, ഗണിതം, ഭാഷ തുടങ്ങിയ കോഴ്സുകളിൽ നൂറുകണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതാകട്ടെ പ്രൊഫഷണൽ കോഴ്സുകളും പുതുപുത്തൻ വിഷയങ്ങളുമാണ്.
2: കഴിഞ്ഞ രണ്ടു വർഷത്തെ നോക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറയുകയാണെങ്കിൽ 3500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്.
0: BA രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ഹരിനന്ദൻ ആർ.
2: പക്ഷെ ഇപ്പൊ അത് 2500 അല്ലെങ്കിൽ 2800 ചുരുങ്ങുന്നു. കൃത്യമായിട്ട് കോളേജിൽ വന്ന് പഠിക്കുന്നവരുടെ എണ്ണം അത് അതിലും കുറവാണ്. പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകൾ, കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളാണ്. ആർട്സും സയൻസും BA BSc പോലെയുള്ള കോഴ്സുകള് പഠിക്കാൻ, അതും പ്രത്യേകിച്ച് കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കേരളത്തിന് നടപ്പിലാക്കാൻ ശ്രമിച്ചതോടെ പുറത്തെങ്കിലും വിദ്യാർത്ഥികളുടെ ആ ഒരു മനോഭാവം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുന്നവരുടെ എണ്ണം, ഈ CUET വന്നിട്ടുള്ള ഒരു ഒരു പോപ്പുലാരിറ്റി, ഇന്ത്യക്ക് വെളിയിൽ തന്നെ പോകുന്നതിന്റെ ആ ഒരു പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഒരു ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ മീഡിയ വിദ്യാർത്ഥികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിൽ പോകാൻ.
0: തൊഴിൽ സാധ്യതയും ആഗോള അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾക്കാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ മുൻഗണന നൽകുന്നത്. നിർഭാഗ്യവശാൽ പല ബിരുദ പ്രോഗ്രാമുകളും വർഷങ്ങൾക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്ത പാഠ്യപദ്ധതിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്.
3: ഇതിന് കാരണം ഒന്ന്,
0: മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാജൻ ഗുരുക്കൾ.
3: സയൻസ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികള് അവരൊക്കെ തന്നെയും ഏതെങ്കിലും കോച്ചിങ് സെന്റേഴ്സിലേക്ക് പോവാൻ 2 വർഷമൊക്കെയാണ് ഒരു കുട്ടി അവിടെ ചേർന്ന് പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഒരു വലിയ ശതമാനം കുട്ടികൾ അങ്ങോട്ട് പോകും. മറ്റൊന്ന്, കോമേഴ്സ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികൾക്കും ഇപ്പോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ പഠിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ട്. അതൊക്കെ പലതും സിനിമ സ്റ്റാഴ്സും ഒക്കെ പരസ്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒക്കെയാണ്. അവരൊക്കെ വാഗ്ദാനം ചെയ്യുന്നത് ഉടൻ തൊഴിൽ എന്ന രീതിയിലാണ്. ഒരുപാട് കുട്ടികള്, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് അതൊക്കെ താങ്ങാൻ കഴിയുന്ന തരം കുട്ടികളെല്ലാം അത്തരം സ്ഥാപനങ്ങളിലേക്കും പോകും. ഇത് കഴിഞ്ഞിട്ട് പഴയ സമ്പ്രദായത്തിൽ ഉള്ള സർവകലാശാലകളിലും കോളേജുകളിലും ഉള്ള വിഷയങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ പഠിക്കാൻ കുട്ടികൾ അധികം ഇല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ തരത്തിൽ കുട്ടികൾ വേറെ പല ശാഖകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പഠനം മാറ്റുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു 4% കുട്ടികൾ വിദേശത്ത് പഠിക്കാനും പോകുന്നുണ്ട്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയ്തത് അവർക്ക് വേണ്ടാത്ത വാഗ്ദാനങ്ങൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളെ ഒരു സുതാര്യത വരുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനാണ്. അതാണ് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, എങ്ങനെ കുട്ടികൾ ഏജൻസികൾ കൊടുക്കുന്ന തെറ്റായ വാഗ്ദാനങ്ങൾ സത്യമാണെന്ന് കരുതി അതിൽ കുടുങ്ങി എങ്ങനെ വിദേശ രാജ്യങ്ങളിലെത്തി കഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും വിദേശ രാജ്യങ്ങളിലേക്ക് ഏജൻസിന്റെ സഹായത്തോടുകൂടിയിട്ട് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം കുട്ടികൾ ഉണ്ട്.
0: ഡിജിറ്റൽ മേഖലയിലും ആശയവിനിമയത്തിലുമുള്ള കഴിവുകൾ, ഡാറ്റ സാക്ഷരത, പ്രശ്നപരിഹാര ശേഷി, വിവിധ വിഷയങ്ങളിലുള്ള അറിവ് എന്നിവ

0: ഇന്നത്തെ തൊഴിലുടമകൾക്ക് വേണ്ടത്. ആർട്സ് ആൻഡ് സയൻസ് ബിരുദധാരികൾ പലപ്പോഴും കോളേജ് വിടുന്നത് കാര്യമായ സൈദ്ധാന്തിക പരിജ്ഞാനത്തോടെയാണെങ്കിലും പ്രായോഗിക പ്രയോഗങ്ങളിൽ പരിമിതമായ എക്സ്പോഷർ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഹരിനന്ദൻ ആർ.
1: എഐയുടെ സാധ്യത വളരെ വലുതാണ്. പിന്നീട് ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കുന്നത്, ഈ സൈബർ കോഴ്സസിന്റെ എല്ലാം എണ്ണം വളരെ കൂടുതലാണ്. സാധാരണ ജനങ്ങൾക്ക് പരിചയമില്ലാത്ത പല കോഴ്സുകളുമാണ് ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഇപ്പോ ഒരു ഫിസിക്സിന്റെ കൂടെ എഐ ലേണിംഗും അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ, അതായത് ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ പഠനം നടത്തുന്ന കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്.
0: 4 വർഷത്തെ ബിരുദ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഈ പോരായ്മകളിൽ പലതും പരിഹരിക്കാനുള്ള അവസരം നൽകുന്നു. പക്ഷേ പരിഷ്കാരങ്ങൾക്ക് മതിയായ അധ്യാപകരും അടിസ്ഥാന സൌകര്യങ്ങളും ഡിജിറ്റൽ സൌകര്യങ്ങളും കൃത്യമായ അക്കാദമിക് ആസൂത്രണവും ഇല്ലെങ്കിൽ പുതിയ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ കടലാസിൽ മാത്രമായി കുടുങ്ങിപ്പോകാം.
2: നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള കോഴ്സുകളുടെ ഘടന,
0: ഡോക്ടർ രാജൻ വർഗീസ്,
2: അതിന്റെ ഉള്ളടക്കം ആഗോളതലത്തിലെ സർവകലാശാലകളിലെ കോഴ്സുകളുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. 2, നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ചു, അവർക്ക് സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ പരിശീലനത്തിന് വേണ്ടി ഇന്റേൺഷിപ്പ് പോർട്ടലും നമ്മൾ എല്ലാ സർവകലാശാലകളിലും കോളേജുകളിലും നമ്മൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ആധുനിക രീതിയിലുള്ള ടെക്നോളജി റിലേറ്റഡ് മേഖലയിലും തൊഴിലവസരങ്ങളും ഗവേഷണ സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പഠന പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്തെ കോളേജുകളിലും സർവകലാശാലകളിലും കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് പി ആർ.
3: ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ ഒരു ആഗ്രഹം, അവർ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തൊഴിലിലേക്ക് എത്തിച്ചേരാൻ കഴിയണം എന്നുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാം നിലവിൽ വന്നപ്പോൾ അതിനകത്ത് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയുമായിട്ട്, വ്യവസായവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള തരം കോഴ്സുകൾ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റിസർച്ച് ഓറിയന്റഡ് ആയ കമ്പണൻസുകൾ, ഘടകങ്ങൾ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ അടുത്താണല്ലോ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നവർക്ക് വളരെ പറയുക ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും സൗജന്യമാണെന്നുള്ളത്. ഇനി ചെയ്യേണ്ടതിന്റെ കൃത്യമായ ഒരു ബോധവൽക്കരണം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ഗൗരവത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഇതിലേക്ക് നിങ്ങൾ വന്നാൽ ഇന്ന ഇന്ന പ്രയോജനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നമ്മൾ എല്ലായിടത്തും അറിയിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ 4 വർഷ ബിരുദ പ്രോഗ്രാം പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ തുടങ്ങിയിട്ട് ഇനി 3 വർഷം ആകുമ്പോൾ കുട്ടികൾ പുറത്തിറങ്ങും, 3 വർഷം 4 വർഷം ഒക്കെ ആകുമ്പോൾ കുട്ടികൾ പുറത്തിറങ്ങും, ആ ഘട്ടത്തിൽ അവരെല്ലാം നല്ല മേഖലകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു നടപടികൾ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത നല്ല വിദ്യാഭ്യാസ അടുത്ത ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിലേക്കോ അല്ലെങ്കിൽ റിസർച്ചിലേക്കോ ഒക്കെ എത്തിക്കാൻ ആവശ്യമായ ഒരു നടപടികളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഈ കൊഴിഞ്ഞുപോക്ക്, അതൊരു ശാശ്വതമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല, താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഈ ഒരു എണ്ണത്തിലുള്ള കുറവിനെ നമുക്ക് മറികടക്കാനാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.
0: പാഠ്യപദ്ധതി പുനഃസംഘടന, ഡിജിറ്റൽ വിദ്യാഭ്യാസ സംരംഭങ്ങൾ, 4 വർഷ ബിരുദ പ്രോഗ്രാം എന്നിവയിലൂടെ സംസ്ഥാന സർക്കാർ പരിഷ്കാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ്, റിസർച്ച് ഫണ്ടിംഗ്, ഇന്നൊവേഷൻ സെന്റേഴ്സ്, ക്യാമ്പസ് ഇൻഡസ്ട്രി പാർട്ണർഷിപ്സ് എന്നിവയോടുള്ള സമീപനമാകും കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അവരുടെ അക്കാദമിക് നിലവാരം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് നിർണയിക്കുന്നത്.
4: സംസ്ഥാനത്ത് വിദ്യാർത്ഥികള് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്.
0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ,
4: തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് എവിടെ പോയി പഠിക്കണം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിൽക്കണം എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല, അത് ഓരോ വിദ്യാർത്ഥിയുടെയും ചോയ്സ് ആണ്. എന്നിരുന്നാലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതലായി അവരെ ഇവിടെ ആകർഷിക്കുന്ന തരത്തിലുള്ള പുതിയ പ്രോഗ്രാമുകളും കോഴ്സുകളും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള നോളജ് വാലി ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരം പരിപാടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബായി മാറ്റുക എന്ന ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഉണ്ടാവും.
0: ഇന്നലത്തെ ജോലികൾക്കല്ല, നാളത്തെ വെല്ലുവിളികൾക്കായാണ് കോളേജുകൾ യുവാക്കളെ സജ്ജരാക്കേണ്ടത്. ആ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിൽ കേരളം വിജയിച്ചാൽ സംസ്ഥാനത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വീണ്ടും മികവിന്റെ കേന്ദ്രങ്ങളായി മാറും. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഉയരാതെ പരാജയപ്പെട്ട ഒരു വ്യവസ്ഥയുടെ ദൃശ്യപ്രതീകമായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികൾ മാറാം.
5: പ്രഭാതപേര് വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടി 9496569321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11:00 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: സമയം 6 മണി കഴിഞ്ഞ 44:05. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ ഇണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം

0: ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ൽ അധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം ാണ്. ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 5 ലക്ഷം പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്ര മന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ മാലിന്യ സംസ്കരണ ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗൻവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗൻവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗൻവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.

0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:30 ജോർദാൻ അൾജീരിയയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഓസ്ട്രിയയ്ക്ക് 9th minute ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറിമറിയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റ ഓസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38th minute ഓസ്ട്രിയൻ വലകുലുക്കി ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങൾ സാക്ഷിയാക്കി. ഫുട്ബോളിലെ മെസ്സിക ലോകകപ്പിൽ തന്റെ 17th goal സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ഓസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ഓസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടുമുമ്പ് ഓസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ 2-0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18 ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നത്.
0: FI പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 meters, അതായത് 1952 kHz ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം ടി ബാലകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. 7:05 മുഹമ്മദ് അദ്നാൻ KK പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി. 7:45 അനസ്തേസ്യ എന്ന വിഷയത്തെക്കുറിച്ച് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ സെലീന പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണി വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത മനോഭാവക്കാരും ഉൾക്കൊള്ളുന്നതാണ് സമൂഹം. അവിടെ ഓരോരുത്തരുടെയും താല്പര്യം വിഭിന്നമാണ്. ഇതിനെ ക്രിയാത്മകമായ ഒരു പൊതുലക്ഷ്യം മുൻനിർത്തി ഏകോപിപ്പിക്കുമ്പോഴാണ് അത് ഒരു സമൂഹത്തിന്റെ മൊത്തം ഉത്കർഷത്തിന് നിദാനമാവുക. ഇതിന് ശേഷിയും ദീർഘവീക്ഷണവുമുള്ള ഒരു നേതൃനില ആവശ്യമാണ്. അനുകരണമാണല്ലോ പിന്നീട് അനുസരണവും ആരാധനയുമായി മാറുന്നത്. അപ്പോൾ അനുകരണീയരായവർ സമൂഹത്തിന്റെ മുൻനിരയിൽ ഉണ്ടാവണം. അവരെ കണ്ടും പഠിച്ചും നിരീക്ഷിച്ചുമൊക്കെയാണ് അനുയായികൾ അവരുടേതായ നിഗമനങ്ങളും പ്രവർത്തന രീതിയും രൂപവൽക്കരിക്കുക. മുതിർന്നവരാണ് കുട്ടികളുടെ മാതൃക. അവർ എന്തു ചെയ്യുന്നു, എന്തു പറയുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നതെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികളുടെ മുന്നിൽ മുതിർന്നവർ വളരെ കരുതലോടെ പെരുമാറണമെന്ന് പറയുന്നത്. ഇളതാം ചിത്തവും വെള്ളക്കടലാസും സമാനമാം, തെളിയും രണ്ടിലും തുല്യം എഴുതുന്നവയൊക്കെയും എന്ന കവിവാക്യം അർത്ഥവത്താണ്. മുതിർന്നവർ അനുകരിക്കുന്നതാകട്ടെ സമൂഹത്തിൽ ഉന്നതസ്ഥാനത്തിരിക്കുന്നവരെയാണ്. അവരെ അവർ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം മാതൃകയാവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറിച്ചായാൽ അതിന്റെ ദൂഷ്യം വ്യക്തിയിൽ മാത്രമല്ല പ്രതിഫലിക്കുക, സമൂഹത്തെയും അത് ദോഷകരമായി ബാധിക്കുന്നതാണ്. യദ്യദാചരതി ശ്രേഷ്ഠ സ്തത്തദേവോദരോ ജന സയൽ പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ എന്ന് ഗീതാകാരൻ ഒരു മുന്നറിയിപ്പ് എന്ന മട്ടിൽ പറയുന്നുണ്ട്. ജനങ്ങളുടെ ആദരവിന് പാത്രമായിട്ടുള്ളയാൾ എന്തൊക്കെ അനുഷ്ഠിക്കുന്നുവോ മറ്റുള്ള ആളുകളും അതൊക്കെ തന്നെ അനുഷ്ഠിക്കും. അയാൾ എന്തിനെ ബഹുമാനിക്കുന്നുവോ അഥവാ പ്രമാണമാക്കുന്നുവോ ജനങ്ങളും അതിനെ തന്നെ അനുകരിക്കും എന്ന ലോകതത്വത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. മുമ്പേ ഗമിച്ചീടിന് ഗോവു തന്റെ, പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് മറ്റൊരു കവി അല്പം പരിഹാസഭാവത്തിലാണെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് മേൽപ്പറഞ്ഞ സത്യത്തെ തന്നെയാണ്. ഈ രണ്ടു വചനങ്ങളും നല്ല നേതൃത്വം ജനങ്ങൾക്ക് അവശ്യം ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. നല്ല മാതൃകകളുടെ അഭാവം സമൂഹത്തിന്റെ കർമ്മശേഷി നാട്ടിന് പ്രയോജനപ്പെടാതിരിക്കാൻ കാരണവുമായേക്കാം. നല്ല നേതൃത്വത്തെ ആഗ്രഹിക്കുന്ന എത്രയോ പേർ സമൂഹത്തിലുണ്ട്. കർമ്മശേഷിയും പ്രവർത്തിക്കാനുള്ള ഉത്കടമായ ആഗ്രഹവും അവർക്കുണ്ടെങ്കിലും അതിനെ വേണ്ടവിധം പരിപോഷിപ്പിച്ച് സമൂഹത്തിന് വേണ്ടവിധം നയിക്കാൻ കഴിവുള്ളവർ പരിമിതപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ പോരായ്മയായി ഇതിനെ കാണാം. എന്റെ ജീവിതമാണ് എനിക്ക് സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം എന്ന് പറയാൻ അർഹതയും ആർജവുമുള്ള മുതിർന്ന പൗരന്മാർ ഉണ്ടാകുമ്പോഴാണ് സമൂഹം ധാർമ്മികവും സാംസ്കാരികവുമായി ഔന്നത്യത്തിലെത്തുക. സ്വാർത്ഥതയും സ്ഥാപിത താൽപര്യങ്ങളും സങ്കുചിത മനോഭാവവും വെച്ചു പുലർത്തുന്നവർക്ക് സത്യസന്ധതയും നിസ്വാർത്ഥതയും സേവന മനോഭാവവുമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനാവില്ല. ഇത് ഓരോരുത്തന്റെയും കടമയെ ഓർമ്മിപ്പിക്കുന്നു. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിനോടൊപ്പം കർത്തവ്യങ്ങളെക്കുറിച്ച് ബോധവാനാവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ സമൂഹജീവിയാകുന്നത്. ആ തലത്തിലേക്ക് മനസ്സിനെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി ബാലകൃഷ്ണൻ. ഇനി സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര കേൾക്കാം.

0: സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര അവതരണം സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് എസ് വി യോഗ ഇൻസ്ട്രക്ടർ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തി.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. എൻ്റെ പേര് സാദിഖ്, യോഗ ഇൻസ്ട്രക്ടർ, നാട് അന്തരത്താണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആയുഷ് ടി ഡി ഹോസ്പിറ്റൽ കവരത്തിയിലാണ്. നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അർദ്ധ ഉഷ്ട്രാസന ചെയ്യുന്ന രീതി, അതിൻ്റെ ഗുണങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ദണ്ഡാസന എന്ന് പറയുന്ന ആസനത്തിലിരിക്കുക. ദണ്ഡാസന ഇരിക്കുമ്പോൾ രണ്ട് കാലുകളും മുമ്പിലോട്ട് വെക്കുക, പതുക്കെ കൈകൾ ബാക്കിലോട്ട് വെക്കുക, തല ബാക്കിലോട്ട് പുറകിലോട്ട് വന്ന് വച്ചതിന് ശേഷം പതുക്കെ ശ്വാസം കണ്ണടച്ച് പിടിച്ച് ഒരു പുഞ്ചിരിയോടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും കണ്ണുകൾ മെല്ലെ തുറന്ന് വലത് കൈകൊണ്ട് വലതു നെരിയാനി ഉണ്ടല്ലോ നമ്മളാ, അത് പിടിച്ച് റൊട്ടേഷൻ ചെയ്ത് ക്ലോക്ക് വൈസിൽ തന്നെ റൊട്ടേഷൻ ചെയ്ത് വലത് ബട്ടക്സിലിരിക്കുക, ഹീൽസിലിരിക്കുക. പിന്നെ ഇടത് കൈകൊണ്ട് ഇടത് കാലിൻ്റെ നെരിയാണി പിടിച്ചുകൊണ്ട് റൊട്ടേഷൻ ചെയ്തുകൊണ്ട്

0: ഇടത് തുടയിലും വജ്രാസനത്തിൽ വന്ന് ഇരുന്നതിന് ശേഷം വജ്രാസനത്തിൽ നേരെ ഇരിക്കുക. കാല് മുട്ട് രണ്ടും ഒരിക്കലും അകത്തി വെക്കരുത്. കയ്യുന്നതും അടുപ്പിച്ചു വെക്കുക. പിന്നെ പതുക്കെ ഒന്ന് വീണ്ടും ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക. എടുക്കുന്നതും വിടുന്നതും ശ്രദ്ധിക്കുക പുഞ്ചിരിയോടെ തന്നെ. പിന്നെ നമ്മൾ മുട്ടിൽ എണീറ്റ് നിൽക്കുക. എണീറ്റ് നിന്നതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ രണ്ട് കൈകളും വലത് കൈ വിരലുകൾ താഴോട്ട് വെക്കുക, ബട്ടക്സിന്റെ മുകളിലോട്ട് വെക്കുക. വീണ്ടും ഇടത് കൈയിന്റെ ഫിംഗേഴ്സ് ഇടത് ബട്ടക്സിലും വെക്കുക. അത് വച്ചതിന് ശേഷം പതുക്കെ നമ്മളൊന്ന് ശ്വാസം വിട്ടുകൊണ്ട് തല മാത്രം ഒന്ന് പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിൻ കൂടാതെ ഒന്ന് വല്ല സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ട് കൈയും ഒന്ന് ഉള്ളിലോട്ട് വരുത്, ഷോൾഡർ ഒന്ന് ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. പതുക്കെ ഒരു ശ്വാസം വിട്ടുകൊണ്ട് തന്നെ പുറകിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക, ഒന്ന് പുറകിലോട്ട് താഴ്ത്തുക. അവിടെ നോർമൽ ബ്രീത്തിങ് ചെയ്യുക. കുറച്ച് സമയം അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. എന്നതിന് ശേഷം പതുക്കെ ഒരു ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും മുട്ട് കുത്തി തന്നെ തല നേരെ വച്ചുകൊണ്ട് തന്നെ നിൽക്കുക. കൈകൾ ഒന്ന് ആ ബട്ടക്സിൽ നിന്ന് റിലീസ് ചെയ്യുക. എടുക്കുക, തൈസിൽ വെക്കുക. പതുക്കെ നമ്മൾ നമ്മളെ പരട് അഥവാ ഹീൽസിൽ വന്ന് പഴയ പൊസിഷനിൽ ഇരിക്കുക. വീണ്ടും നമ്മൾ കാല് നെരിയാണി പിടിച്ചുകൊണ്ട് വലത് കൈകൊണ്ട് വലത് നെരിയാണി പിടിച്ചുകൊണ്ട് ദണ്ഡാസനത്തിൽ വന്ന് രണ്ട് കാലുകൾ മുമ്പിൽ വച്ചുകൊണ്ട് കൈകൾ ബാക്കിൽ വെക്കുക. കുറച്ച് തല ബാക്കിലോട്ട് വച്ച് വിശ്രമിക്കുക. ഇതാണ് ചെയ്യുന്ന രീതി. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മളെ നെഞ്ചും ശ്വാസകോശവും വികസിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ ആസനം ചെയ്യുന്നതിലൂടെ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ നെറ്റല് നെടുവിൻ്റെ എല്ലിന് വയക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ ആസനം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപകരിക്കും. പിന്നെ തോളുകളുടെയും കഴുത്തിൻ്റെയും പേശികൾക്ക് നല്ല വ്യായാമം കിട്ടാൻ വേണ്ടി ഈ ആസനം ചെയ്യുന്നത് ഉപകരിക്കും. പിന്നെ ശരീരഭംഗി ഒന്ന് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ആസനം കൂടിയാണ് അർദ്ധഉഷ്ട്രാസനം. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉന്മേഷവും നമ്മളിൽ ആത്മവിശ്വാസവും കൂടുതലായി വർദ്ധിപ്പിച്ചു തരുന്ന ഒരു ആസനം കൂടിയാണ് അർദ്ധഉഷ്ട്രാസനം. ഇനി അടുത്ത ദിവസം നമുക്ക് യോഗയിൽ ശവാസന എങ്ങനെയാണ് ചെയ്യുക, ശവാസന ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും നിങ്ങൾക്ക് കേൾക്കാം. എന്നെ ഇത്രയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരിപ്പിച്ചത് സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് SV, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി.

0: ആകാശവാണി കവരത്തെ നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു. മുഹമ്മദ് അദ്നാൻ കെ കെ.
0: അദ്നാൻ, ഇതിനു മുമ്പ് ഗ്രീൻ ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ?
1: യെസ്.
0: അതെന്നായിരുന്നു?
1: രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ.
0: രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്?
1: അഞ്ചാം ക്ലാസ്.
0: ഇപ്പൊ അഞ്ചില്? ഓ ഓ. ഇപ്പൊ രണ്ടാം ക്ലാസ് ഏത് സ്കൂളിലായിരുന്നു?
1: ഗേൾസ് സ്കൂൾ.
0: ഇപ്പൊ അഞ്ചിലേക്കാണല്ലേ? എനിക്ക് ഈ പേര് പെട്ടെന്ന് കേട്ടപ്പോ എന്തോ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നൊരു തോന്നൽ, അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. മുഹമ്മദ് അദ്നാൻ ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാ വിളിക്കുന്നേ? കവർത്തിക്കാരൻ തന്നെയാണോ?
1: ഇല്ല.
0: രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ടൈമിലും കവർത്തി തന്നെയായിരുന്നോ? ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് അദ്നാന്റെ?
1: ഉമ്മ, ഉപ്പ, ചേച്ചി, പിന്നെ രണ്ട് ബ്രദേഴ്സ്.
0: അദ്നാന്റെ ബാപ്പയുടെയും ഉമ്മയുടെയും പേര് പറയോ?
1: ഉമ്മയുടെ പേര് നജ്മുൽ സാബിറ കെ കെ. ബാപ്പയുടെ പേര് അൻവർ ഹുസൈൻ കെ എൽ.
0: പിന്നെ ആരാ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോ കവരത്തിയില്?
1: ബാപ്പ.
0: ബാപ്പ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാ ഡിപ്പാർട്ട്മെന്റ്?
1: ARCS.
0: പിന്നെ ആരൊക്കെയായിരുന്നു വീട്ടില്?
1: ഉപ്പ, ഉമ്മ, ഒരു താത്തയും രണ്ട് ബ്രദേഴ്സ്.
0: അവരൊക്കെ എന്ത് ചെയ്യുന്നു ഇവിടെ തന്നെ ഉണ്ടോ?
1: ഏറ്റവും മൂത്ത

0: ഉച്ചയ്ക്കാണ് വളർത്തിയത്.
1: ആ
0: അപ്പൊ ഏറ്റവും കൂട്ട ആരുമായിട്ടായിരുന്നു? ഇപ്പൊ രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട് അല്ലേ?
1: സിസ്റ്ററിന്റെ കൂടെ.
0: ആ സിസ്റ്ററിനോടായിരുന്നു ഏറ്റവും കൂട്ട്.
1: അതെ.
0: ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്ത് കാര്യമാണ് സിസ്റ്ററിൽ നിന്നുള്ള?
1: എന്നോട് കളിക്കും.
0: അതുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടേ. ആ സിസ്റ്ററിന്റെ പേരെന്ന് പറയോ.
1: ആദിയ ഷെറിൻ.
0: ആദിയ ഷെറിൻ.
1: അതെ.
0: ഇപ്പൊ ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ?
1: അതെ.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനെയാ, സാധാരണ നമ്മുടെ ക്വിസ് പരിപാടിയിലേക്ക് പങ്കെടുക്കാറുണ്ടോ? അതിനാ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത ആളാണല്ലേ. അപ്പൊ ഇത് എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാം അറിയാലോ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8849 മീറ്റർ ഉയരത്തിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഹിമാലയൻ പർവ്വതനിരകളിൽ നേപ്പാളിനും ടിബറ്റിനും, അതായത് ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ചോദ്യത്തിലേക്ക് പോവാലേ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്?
1: പീകോക്ക്.
0: ഉത്തരം ശരിയാണ്, ഇന്ത്യൻ പീകോക്ക് ആണ് ഉത്തരം. ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ മയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പീകോക്ക് ആണ്. ശാസ്ത്രീയമായി പാവോക്രിസ്റ്റാറ്റസ് എന്നറിയപ്പെടുന്ന ഈ പക്ഷി ഇന്ത്യൻ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്നു. 1963 ഫെബ്രുവരി 1 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കിട്ടിയോ? ഓക്കെ. നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഇതാണ്, കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്?
1: സിപിയു.
0: സിപിയു ഉത്തരം ശരിയാണ്. സിപിയുവിന്റെ ഫുൾ ഫോം എന്താ?
1: പ്രോസസ്സിംഗ് യൂണിറ്റ്.
0: വെരി ഗുഡ് വെരി ഗുഡ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് സിപിയുവിനെയാണ്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെയാണ്. മനുഷ്യന്റെ തലച്ചോറ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറിലെ ഡാറ്റ പ്രോസസ് ചെയ്യാനും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും മറ്റ് ഭാഗങ്ങളെ നിയന്ത്രിക്കാനും ഈ സിപിയു വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്?
1: ജയ്പൂർ.
0: ജയ്പൂർ ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ജയ്പൂർ എവിടെയാണുള്ളത്? ഏതാ സംസ്ഥാനം?
1: രാജസ്ഥാൻ.
0: രാജസ്ഥാന്റെ തലസ്ഥാനമാണല്ലേ ജയ്പൂർ. നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ കെട്ടിടങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും ആകർഷകമായ പിങ്ക് നിറമാണ് ഈ പേരിന് കാരണമായത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പഠിച്ചു വെക്ക, 2019 യുനെസ്കോ ജയ്പൂരിനെ ലോക പൈതൃക നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അതും കൂടി പഠിച്ചു വെക്കാട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായി പോയി. കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്?
1: തിരുവനന്തപുരം.
0: ഉത്തരം ശരിയാണ്. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം മാറിയത് ഏത് വർഷം മുതലാണെന്ന് പറയാൻ പറ്റുമോ? അതിനാണ്
1: 1991.
0: അല്ലല്ലോ, 1956. അതായത് ഈ സംസ്ഥാന പുനഃസംഘടനയൊക്കെ നടന്ന സമയം 1956 കേരള സംസ്ഥാന രൂപീകൃതമായത് മുതൽ തന്നെ തിരുവനന്തപുരമാണ് തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നിവയുടെ ആസ്ഥാനം കൂടിയാണ് തിരുവനന്തപുരം. ഓക്കെ. ഇപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു, 5 ചോദ്യങ്ങൾക്കും ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി 5 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇനി ചോദിക്കണോ 5 ചോദ്യങ്ങൾ? അതിനാണ് ക്വിസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണോ? എങ്ങനെ സാധാരണ പഠിക്കല്ലേ നിങ്ങൾ? ഇപ്പൊ നമ്മള് സ്കൂളില് സിലബസിനനുസരിച്ചിട്ട് പഠിച്ചു പോവാണോ, അല്ല എക്സ്ട്രാ ആയിട്ട് ക്വിസിനായിട്ട് പഠിക്കുന്നുണ്ടോ?
1: ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ കാണാൻ തരും, പിന്നെ എഴുതിയും തരും പഠിക്കാനായിട്ട്.
0: അങ്ങനെ പഠിക്കാറുണ്ട്. അപ്പൊ ഏത് ക്ലാസ് മുതലാണ് അതിനാൻ അങ്ങനെ പഠിച്ചു തുടങ്ങിയത് ക്വസ്റ്റ്യൻസ് ഒക്കെ?
1: ഒന്നാം ക്ലാസ് മുതൽ
0: പഠിക്കുന്നുണ്ടോ?
1: അതെ.
0: ആഹാ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത 6-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഈജിപ്ത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ഈജിപ്ത് എന്ന രാജ്യം ഏത് കോണ്ടിനെന്റിലാണ് ഉള്ളത്?
1: ആഫ്രിക്ക.
0: ആഫ്രിക്ക ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇത് കറക്റ്റ് ആയിട്ടും ആഫ്രിക്ക എന്ന് പറയാൻ പറ്റില്ല ശരിക്കും, എന്നാലും നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ

0: ആഫ്രിക്കയാണ് ഉത്തരം വരുന്നത്. ഈജിപ്ത് പ്രധാനമായും ഒരു ആഫ്രിക്കൻ രാജ്യമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈജിപ്ത് ശരിക്കും ഒരു ഭൂഖണ്ഡാന്തര അല്ലെങ്കിൽ ട്രാൻസ് കോണ്ടിനെന്റൽ രാജ്യമാണ്. അതായത് രണ്ട് കോണ്ടിനെന്റ്സിലായിട്ട് കൂടി കിടക്കുന്ന ഒരു രാജ്യമാണ് ശരിക്കും ഈജിപ്ത് എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ പ്രധാന ഭാഗം, ഭൂരിഭാഗവും ആഫ്രിക്കയിലാണെങ്കിൽ പോലും ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞാറായി വരുന്ന സിനായ് ഉപദ്വീപ് അല്ലെങ്കിൽ സിനായ് പെനിൻസുല ഈജിപ്തിന്റെ ഭാഗമാണ്. അതില് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതേതെന്ന് പറയാൻ പറ്റോ? പഠിച്ചിട്ടുണ്ടോ ഈ സിനായ് ഉപദ്വീപ്? ആ പേര് കേട്ടിട്ടുണ്ടോ?
1: ഇല്ലല്ലോ.
0: അതിനാൻ അതും കൂടി പഠിച്ചു വെക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ, രണ്ടും രണ്ട് കോണ്ടിനെന്റ്സ് ആണല്ലോ, ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കര അതിർത്തി, അതാണ് ഈ സിനായ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ആ സിനായ് ഉപദ്വീപ് ഉള്ളത് ഈജിപ്ത് എന്ന രാജ്യത്തിലാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ അല്ലെങ്കിൽ ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ശരിയാണ്, ജപ്പാൻ. ഏഷ്യൻ വൻകരയുടെ കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെയാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. ജപ്പാന്റെ സ്വന്തം ഭാഷയിലുള്ള നിഹോൺ അല്ലെങ്കിൽ നിപ്പൺ എന്നീ വാക്കുകളുടെ അർത്ഥവും സൂര്യന്റെ ഉദ്ഭവം എന്നാണ്. മോന് ജി കെ ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു, എനിക്ക് ചില ചോദ്യങ്ങൾ അതിനാണ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ചും കൂടി ടഫാക്കി ക്വസ്റ്റ്യൻസ് വേണമായിരുന്നു അല്ലേ? അടുത്ത പ്രാവശ്യം നോക്കാം കേട്ടോ, കുറച്ചും കൂടി ടഫാക്കി തരാം ക്വസ്റ്റ്യൻസ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്, ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? അതായത് വട്ട് ഈസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്? ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. വേറെ ഏതെങ്കിലും നാച്ചുറൽ സാറ്റലൈറ്റ് ഭൂമിക്കുണ്ടോ?
1: ഇല്ല.
0: നാച്ചുറൽ അല്ലാതെയുള്ള സാറ്റലൈറ്റ്സ് ഉണ്ടോ?
1: അറിയില്ല.
0: മുമ്പ് പറഞ്ഞത് കറക്റ്റ് ആണ്, നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ട് ഭൂമിക്ക് ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യനിർമ്മിതങ്ങളായിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഒരുപാട് ഭൂമിക്കുണ്ട്. മനുഷ്യൻ നിർമ്മിച്ച ആയിരക്കണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങളും ചന്ദ്രനെ കൂടാതെ ഭ്രമണം ചെയ്യുന്നുണ്ട് ഭൂമിക്ക് ചുറ്റും. അതിപ്പോ വാർത്താവിനിമയം, കാലാവസ്ഥാ നിരീക്ഷണം, ശാസ്ത്രീയ ഗവേഷണം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഇത്തരം ഉപഗ്രഹങ്ങളിൽ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട എന്ന് പറയുന്നത്. പിന്നെ ഇൻസാറ്റ്, എജുസാറ്റ് ഇങ്ങനെ കുറെ ഉപഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും ഒക്കെ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോ പ്രകൃതിദത്തമായിട്ട് നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ട് ആകെ ഉള്ളത് ചന്ദ്രനാണെങ്കിൽ പോലും മനുഷ്യ നിർമ്മിതമായിട്ടുള്ളത്, അതായത് ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഒരുപാട് നമ്മുടെ ഭൂമിക്കുണ്ട്. ഓക്കെ. ഇനി ഒൻപതാമത്തെ ചോദ്യം ചോദിക്കാല്ലേ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്താണ്?
1: ജൂൺ.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്, വെരി ഗുഡ്.
1: താങ്ക് യു.
0: ഇന്ത്യയിൽ ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം, അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ, എല്ലാ വർഷവും ജൂൺ 29-നാണ് ആചരിക്കുന്നത്. ഇത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? അത് ഞാൻ ഓർക്കുന്നുണ്ടോ? ഇല്ല. എന്നാ പറഞ്ഞു തരട്ടെ അത്? അതിനാണിപ്പോ ക്വിസിനൊക്കെ പഠിക്കാറുണ്ടല്ലോ ക്വസ്റ്റ്യൻസ്. പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടത് കൂടി കുറച്ച് വായിച്ചിട്ടെങ്കിലും പോവാട്ടോ, പഠിക്കണ്ട. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് ഡേയ്സ് പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ എക്സാമ്പിൾ ഇത് പറയുകയാണെങ്കിൽ, ഇപ്പൊ ജൂൺ 29th നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നുള്ളത് പഠിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കണം, അത് എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് നമ്മുടെ ഇന്ത്യ ആഘോഷിക്കുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ റീസൺ കിട്ടുമല്ലോ, ആരോ ഒരാളുടെ ജന്മദിനമാണ്. അപ്പൊ നമുക്ക് അതും കൂടി നമ്മൾ എന്തെങ്കിലും നമുക്ക് അത് ഉപകാരപ്പെടും പഠിച്ചു വെച്ചാല്. ഓക്കെ,
1: അപ്പൊ
0: നമുക്ക് കൂടുതൽ വിവരങ്ങളും കിട്ടുമല്ലോ. അപ്പൊ ഇതിന്റെ പറഞ്ഞുതരട്ടെ, ആധുനിക ഇന്ത്യൻ സ്ഥിതിവിവര കണക്കിന്റെ പിതാവായി അറിയപ്പെടുന്ന പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലനോബീസിന്റെ ജന്മദിനമാണ് ഈ ദിനമായി, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആഘോഷിക്കുന്നത്. സാമ്പത്തിക ആസൂത്രണത്തിലും സ്ഥിതിവിവര കണക്കിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് 2007 മുതൽ ഇന്ത്യ ഗവൺമെന്റ് ഈ ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ. ഇനിയിപ്പോ അവസാനത്തെ ഒരു ചോദ്യം, ഇത് കിട്ടുമെന്നുള്ളത് നോക്കാം. ഇതും കൂടി കിട്ടിയാൽ 10-ൽ 10 മാർക്ക് ആവൂലേ. ഇപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണ്, ഒരു ലീപ്പ് വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? വെരി ഗുഡ്. 366. അപ്പൊ നമ്മള് സാധാരണ നോർമൽ ഇയേഴ്സ് എത്ര ദിവസമാണ്?
1: 365.
0: ഈ ലീപ് ഇയറില് അധിക ദിവസമായിട്ട് വരുന്നത് ഏത് മാസത്തിലാണ്?
1: ഫെബ്രുവരി.
0: വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ അതിനാണ് പറയാൻ പറ്റോ? എങ്ങനെയാണ് ലീപ് ഇയർ വരുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ് ലീപ് ഇയർ ഉണ്ടാവുന്നത്?
1: 4 വർഷത്തിൽ.
0: 4 വർഷം കൂടുമ്പോ. വെരി ഗുഡ്. അപ്പോ 365 ദിവസമാണ് നമ്മുടെ ഒരു വർഷത്തിൽ വരുന്ന ദിവസങ്ങളിലെ. ശരിക്കും 365 കാൽ കൂടിയുണ്ട് അല്ലേ? അങ്ങനല്ലേ വരുന്നത്? 365 ദിവസം പ്ലസ് ഒരു കാൽ ദിവസം കൂടി. ഇങ്ങനെ ഒരു 4 കാൽ ദിവസങ്ങൾ കൂടിയിട്ടാണ് ഒരു അധിക ദിവസമായിട്ട് ലീപ് ഇയറിൽ വരുന്നത്, 4ാമത്തെ വർഷം.
1: ഓക്കെ.
0: അപ്പൊ നമ്മളിപ്പോ 2026 ഒരു ലീപ് ഇയർ ആണോ?
1: ഇല്ല.
0: ഇല്ല. ഇനിയിപ്പോ ലീപ് ഇയർ എന്നാ വരുന്നത്? ഏതാ ലീപ് ഇയർ വരാ?
1: 2028.
0: ഉറപ്പാണോ?
1: ആണെന്ന് തോന്നുന്നു.
0: ആണ്, 2028 ലീപ് ഇയർ ആണ്. ഇതിനു മുമ്പാണെങ്കിൽ 2024 ലീപ് ഇയർ അല്ലേ?
1: അതെ.
0: അപ്പൊ അതിനു മുമ്പാണെങ്കിലോ? 2024 മുമ്പത്തെ ലീപ് ഇയർ ഏതായിരുന്നു?
1: 2020.
0: വെരി ഗുഡ്. ഇനി 2028 കഴിഞ്ഞാലോ ലീപ് ഇയർ ഏതാ?
1: 2032.
0: വെരി ഗുഡ് അദ്നാൻ.
1: താങ്ക് യു.
0: ഇത് നോക്കിയാ നമ്മളിപ്പോ 10 ചോദ്യങ്ങൾ ചോദിച്ചു, 10 ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
1: താങ്ക് യു വെരി മച്ച്.
0: കഴിഞ്ഞ പ്രാവശ്യം ഗ്രീൻ ക്വിസിൽ പങ്കെടുത്തപ്പോ എത്ര മാർക്ക് കിട്ടിയിരുന്നു?
1: ആകാശവാണിയിലോ പങ്കെടുത്തു.
0: ആകാശവാണിയിലോ?
1: അതെ അതെ.
0: ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ?
1: ഇല്ല.
0: അപ്പൊ അതിനെ നമ്മൾ ഫസ്റ്റ് സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ അതിനാൻ ഇതിനു മുമ്പ് ഗ്രീൻ ക്വിസിൽ പങ്കെടുത്തിരുന്നു എന്ന്? 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ
1: എന്നെ പാട്ട് പാടിച്ചു, ക്വസ്റ്റ്യൻ ചോദിച്ചില്ല.
0: അത് ഇമ്മിണി വല്യ ലോകത്തിലാണോ പങ്കെടുത്തത്? അങ്ങനെ പറ, ഇമ്മിണി വല്യ ലോകത്തിൽ. എനിക്ക് പേര് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇമ്മിണി വല്യ ലോകത്തിലായിരുന്നു പങ്കെടുത്തത് അല്ലേ? അത് കൊഴപ്പല്ല, കൊഴപ്പല്ല. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്തു, ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നന്നായിട്ട് പഠിക്കാട്ടോ.
1: ഓക്കെ.
0: പിന്നെ എങ്ങനെ സ്കൂളൊക്കെ തുറന്നില്ലേ? ഏത് സ്കൂളിലാണ്?
1: സൗത്ത്
0: സ്കൂളിൽ 5ാം ക്ലാസ്സിൽ. അപ്പൊ ആ സ്കൂളിലെ അവസാന വർഷവും കൂടിയാണിത്. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? എങ്ങനെ, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ?
1: എല്ലാ പുസ്തകവും
0: കിട്ടി. അപ്പൊ പഠിക്കാനും തുടങ്ങിയോ?
1: തുടങ്ങി.
0: അപ്പൊ റെഗുലർ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? വീട്ടിലെല്ലാവരോട് അന്വേഷണം പറയാ, 10ൽ 10 മാർക്കും കിട്ടിയിട്ടുണ്ട്, നല്ല മിടുക്കനാണ്. ഇനിയും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചു മുന്നോട്ട് പോവാട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.
1: എന്നെ വിളിച്ചതിന് നന്ദി.
0: എങ്ങനെ, സന്തോഷായോ ഫുൾ മാർക്ക് കിട്ടിയപ്പോ?
1: വളരെ സന്തോഷായി.
0: ഓക്കെ അദ്നാൻ, താങ്ക് യു. ബായ്
1: ബായ്.
2: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
3: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496-282-383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-282-383. ദ്വീപ് വിശേഷം.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:40

0: 11:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം. ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തിയെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാധ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാധ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ജോ കർ റഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ ഓർ യഹി ദുനിയാ കേ ലിയേ സബ്സേ ബഡി ഭാരത് കീ ഗാരണ്ടി ഹൈ. ഭാരത് ഫാസ്റ്റ് ഗ്രോയിംഗ് ഇക്കോണമി ഭീ ഹൈ, ഏക് ക്രെഡിബൽ ഇക്കോണമി ഭീ ഹൈ.
0: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ഖാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെക്കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെക്കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകൾ എന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾ

0: ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024ൽ ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേയ് താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SECensus.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12ാം ക്ലാസ് ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10ാം ക്ലാസ്സിൽ നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. 2026ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി 1952 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടിഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് റംസീന ബീഗം, ചണ്ടിപ്പുര.

0: ಫಾಟ್ ಫೆತಿ.
1: നമസ്കാരം. ഫാട്ട്ഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഗവൺമെന്റ് ജെ ബി സ്കൂൾ, സൗത്ത് സ്കൂളിലാണ്. ഇന്ന് നമുക്കൊരു ടീച്ചറിനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ ടീച്ചർ.
2: നമസ്കാരം, എന്റെ പേര് ഹാജറോ മാബി, ഞാൻ കൽപ്പേനി സ്വദേശിയാണ്. ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷമാണ് ഇവിടെ കവരത്തിയിൽ ട്രാൻസ്ഫറായി വന്നത്. കുറെ വർഷം മുമ്പ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
1: വന്നിട്ട് എത്ര വർഷമായി ഇവിടെ സ്കൂളില്?
2: ഞാനിപ്പോ കഴിഞ്ഞ വർഷമാണ് ഇവിടെ എത്തിയത്, ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ. പിന്നെ കുറെ വർഷം എന്ന് വെച്ചാല് കുറെ വർഷം എന്റെ കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചതാണ്. അപ്പൊ കുറെ വർഷം മുമ്പ്, അതായത് ഒരു 8 വർഷം മുമ്പ് ഞാൻ ഇവിടെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ.
1: ടീച്ചറിന്റെ ഫാമിലി ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താമോ?
2: എന്റെ ഫാമിലി, എനിക്ക് 2 കുട്ടികളാണ്. ഹസ്ബൻഡ് അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേറ്റർ ആയിരുന്നു, ഇവിടെ കവരത്തിയിലായിരുന്നു വർക്ക് ചെയ്തത്. അക്ബർ എന്നാണ് പേര്. പിന്നെ മക്കള് 2 പേര് ഇവിടെ തന്നെയാ പഠിച്ചത്, 1 മുതൽ 12 വരെ ഇവിടെ തന്നെ പഠിച്ചതാണ്. പിന്നെ അങ്ങനെ ഇപ്പോ കാർഡിയോളജിസ്റ്റ് ആയിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മോള് കൽപ്പേനി ദന്തൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ കൽപ്പേനി ആണെങ്കിലും സ്വദേശം ഇപ്പൊ കവരത്തിയിലാണല്ലേ കൂടുതലായിട്ട് വർക്ക് ചെയ്തത് ടീച്ചറ്?
2: തീർച്ചയായിട്ടും.
1: ടീച്ചർ നേരത്തെ വർക്ക് ചെയ്തത് ഏത് സ്കൂളിലായിരുന്നു അപ്പോൾ?
2: ഞാൻ മുമ്പ് നമ്മുടെ സീനിയർ സെക്കൻഡറി സ്കൂൾ.

0: എസ് ബി സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പോ എസ് ബി സെക്ഷൻ ഇങ്ങനെ പുതിയതാക്കി പണി ചെയ്യുന്നത് കൊണ്ട് നമ്മള് ഡയറ്റ് ക്യാമ്പസിലാണ് ഇപ്പോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്.
1: ടീച്ചർ ഇപ്പോ ഏത് സബ്ജക്ട് ആണ് എടുക്കുന്നത്? എത്രാം ക്ലാസ് ആണ് പഠിപ്പിക്കുന്നത്? അതൊന്ന് പറയാമോ?
0: ഞാനിപ്പോ സാധാരണ ഒന്നാം ക്ലാസ് എടുക്കാനാണ് എനിക്കിഷ്ടം. കുട്ടികളോട്, ചെറിയ കുട്ടികളോട് എനിക്ക് ഇടപഴകാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷും പിന്നെ മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് ആണ് ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്.
1: ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?
0: സത്യം പറഞ്ഞാൽ പുതിയ കുട്ടികളാണെങ്കിലും നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ആ കുട്ടികളുടെ ആ ഫേസും ആ കളിയും ആ എൻജോയ്മെന്റും എല്ലാം കാണുമ്പോൾ നമ്മുടെ മറ്റ് ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും കുറഞ്ഞു കിട്ടും. അത്രക്കും എനിക്ക് കുട്ടികളോട് നല്ല ഇഷ്ടമാണ് ഇടപഴകാൻ.
1: അപ്പൊ നമ്മുടെ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
0: തീർച്ചയായും, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ റേഡിയോ കേൾക്കാറുണ്ട്. എന്റെ കുട്ടികളൊക്കെ റേഡിയോയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതില് മോനും മോളും ഒക്കെ അഭിമുഖം എന്ന പരിപാടിയിലും ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലും എന്റെ രണ്ടു കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്.
1: ഒരു റേഡിയോ ശ്രോതാവ് കൂടിയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് ഉള്ളത് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും.
1: ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രക്ഷിതാക്കളോട് ഈ പുതിയ അധ്യയന വർഷത്തിൽ ടീച്ചർക്ക് എന്താണ്, എന്ത് സന്ദേശമാണ് പറയാനുള്ളത്?
0: ഞാൻ മിക്ക പേരന്റ്സിനോടും പറയാറുണ്ട്, എല്ലാ വർഷവും പറയാറുള്ള കാര്യമാണ്. അതായത്, നമ്മൾ വിദ്യാഭ്യാസം എന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഘടകമാണ്. അതുമല്ല, നമ്മുടെ ചുറ്റുപാട്, അതായത് ലക്ഷദ്വീപിന്റെ ചുറ്റുപാടെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ജോലിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സ്കൂളിലേക്ക് വിദ്യ സമ്പാദിക്കാൻ വരുന്നത് എന്ന് പലരും പേരൻസും വിചാരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയല്ല, നമ്മൾ ജോലിക്ക് വേണ്ടിയല്ല. നമ്മുടെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് പേരൻസിനോട് പറയാനുള്ളത്, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് പേരൻസ് സ്കൂൾ വിട്ടു പോയാലേ കുട്ടികളോട് അന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു, സ്കൂളിൽ എന്ത് സംഭവിക്കുന്നു, ആര് വന്നു, ഏത് ടീച്ചർ പഠിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചറിയുന്നത് നന്നായിരിക്കും. അത് കുട്ടികൾക്ക് അതൊരു പ്രചോദനമായിരിക്കും കുട്ടികൾക്ക്.
1: ടീച്ചർ പറഞ്ഞതുപോലെ നല്ലൊരു സന്ദേശമാണ് ടീച്ചർ നമുക്ക് തന്നത്. പിന്നെ നമ്മുടെ ഈ പാട്ടുപാടിലൂടെ ടീച്ചർക്ക് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി, എന്റെ കൂടെ ഉള്ള ടീച്ചേഴ്സിനും വേണ്ടി, ബന്ധുവാര് ശത്രുവാര് എന്ന പാട്ട് എനിക്കിഷ്ടമാണ്.
1: അതെന്താ ടീച്ചർക്ക് ഈ പാട്ടിനോട് കൂടുതൽ ഒരു ഇഷ്ടം?
0: അതായത്, നമ്മുടെ ഈ തലമുറക്ക് അറിയാനിരിക്കുന്ന, അതായത് മനസ്സിലാക്കാനിരിക്കുന്ന ചില അർത്ഥവത്തായ വാക്കുകളും വാക്യങ്ങളും ഉൾക്കൊണ്ട ഒരു പാട്ടാണിത്. അതുകൊണ്ടാണ് എനിക്കിത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കേട്ടോണ്ടേയിരിക്കും ഈ പാട്ട്.
1: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചുതരാം. പാട്ടുപെട്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്തൽ ഒരുപാട് നന്ദി.
0: താങ്ക് യു.

0: പാട്ടു ഫെറ്റി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.
1: ആകാശവാണി കവരത്തി. ഇനി ആരോഗ്യവിചാരം എന്ന പരിപാടി കേൾക്കാം.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. അനസ്തേഷ്യ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം. നമ്മളിപ്പോ അനസ്തേഷ്യക്ക് മുമ്പ് രോഗി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രമേഹം ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ഒന്ന് ഷുഗറുള്ള ആൾക്കാര്, പ്രമേഹം, രണ്ട് പ്രഷറുള്ളത്, ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാര്, പിന്നെ ഹാർട്ടിന്റെ അസുഖം ഉള്ള ആൾക്കാർ. ഹാർട്ടിന്റെ പല അസുഖങ്ങളുണ്ടാകും, പക്ഷെ എന്ത് അസുഖങ്ങളാണെങ്കിലും പ്രത്യേകം ശ്രദ്ധയുണ്ട്. ഷുഗറിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പ്രീ അനസ്തീഷ്യ ചെക്കപ്പിന്റെ സമയത്ത് ഷുഗർ ടെസ്റ്റ് ചെയ്യും. അത് നോർമൽ ലിമിറ്റിലല്ലെങ്കിൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറയും. കൺട്രോൾ ചെയ്ത ശേഷം മാത്രമേ അനസ്തീഷ്യക്ക് എടുക്കുള്ളൂ. പ്രത്യേകിച്ച് വലിയ സർജറികളൊക്കെ ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെസ് തരുന്ന സാധനമാണ്. അപ്പം ആ സമയത്ത് ഷുഗർ പെട്ടെന്ന് കൂടി വരാം, പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും എലക്റ്റീവ്, അതായത് എമർജൻസി അല്ലാത്ത സർജറി ആണെങ്കിൽ, എലക്റ്റീവ് സർജറി എന്ന് പറയും, എമർജൻസി അല്ലാത്ത നോർമൽ ആയിട്ടുള്ള, ഇപ്പൊ ഹെർണിയ അതൊക്കെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള പൈൽസിന്റെ അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾ, അതേപോലെ ഇഷ്ടംപോലെ അസുഖങ്ങളുണ്ട് എലക്റ്റീവ് ആയിട്ടുള്ള സർജറി, അതിനൊക്കെ നമ്മൾ എപ്പോഴും ഈ ഷുഗറിന്റെ കൺട്രോൾ ചെയ്ത്. അതേപോലെ തന്നെ ബി പി 140/90 എന്നുള്ളൊരു ടാർഗറ്റ് നമ്മൾ പറയും. അതിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കൂടെ മരുന്നുകൾ ആഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് വരാൻ പറയും. ചില പേഷ്യൻസിന് ഫസ്റ്റ് ടൈം ബി പി കാണുന്നത് നമ്മൾ അനസ്തീഷ്യ ചെക്കപ്പിന് വരുമ്പോഴാണ്. അവരതിനു മുന്നേ കാണിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു സർജറിക്ക് വേണ്ടി വരുമ്പോൾ അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബി പിയും പൾസ് റേറ്റും നോക്കും, അപ്പോഴാണ് കാണുന്നത്. ആ സമയത്തുള്ള ടെൻഷൻ ഉണ്ട്. അങ്ങനെ നമ്മളൊരു റിപ്പീറ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാൻ പറയും. അങ്ങനെയും കൂടുതലാണെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യും പുതിയ മരുന്ന്. ഷുഗറും അതേപോലെ, ചിലർക്ക് ഷുഗർ കണ്ടുപിടിക്കുന്നത് അനസ്തീഷ്യ ചെക്കപ്പിന് വരുമ്പോഴാണ്, അതുവരെ അറിയില്ലായിരിക്കും. പക്ഷെ ഹാർട്ട് ഡിസീസിന്റെ കാര്യങ്ങളാണെങ്കിൽ ഈ ഹൃദയ രോഗമുള്ള ആൾക്കാർ നേരത്തെ എന്തായാലും കണ്ടുപിടിച്ചവരെ മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് എത്ര നാൾ മുന്നേ ആണ് ഈ ഹൃദയത്തിന്റെ അസുഖം വന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തീഷ്യ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുക. കാരണം ചിലർക്ക് സ്റ്റെന്റ് ഇടും, അതായത് ഈ ഹൃദയത്തിന്റെ ഇത് വാൽവിലെ അസുഖമാണെങ്കിലും രക്തയോട്ടത്തിന്റെ പ്രശ്നത്തിനാണ് സ്റ്റെന്റ് ഇടുന്നത്. ഈ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾക്ക് എന്താ പറയുക അനസ്തീഷ്യയില് ചില മരുന്നുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡ്യൂറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അവരെ ചെക്കപ്പിൽ നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം നോക്കും. എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ? അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം എത്ര കൺട്രാക്ടിലിറ്റി എന്ന് പറയും, ഹൃദയം എത്രത്തോളം മിടിപ്പ് കറക്റ്റ് ആണ്, അതിന്റെ ശക്തി എത്രത്തോളം ആണെന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു ടെസ്റ്റാണ് എക്കോ ടെസ്റ്റ്. ആ എക്കോ ടെസ്റ്റിലൂടെ നമ്മൾ നോക്കും ഹൃദയത്തിന്റെ പ്രവർത്തനം എത്രത്തോളമാണ്, അത് നോർമലാണോ കുറവാണോ എന്നുള്ളത്. കുറവാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. നോർമൽ ആണെങ്കിലും നമ്മൾ ഹാർട്ട് കുഴപ്പമില്ലാതെ നമുക്ക് ബാക്കി നോർമൽ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റും. പക്ഷെ കുറവുള്ള ആൾക്കാർക്ക് അങ്ങനെയല്ല, പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. മോണിറ്ററിംഗ് ശ്രദ്ധ കൊടുക്കും. നമ്മൾ ആർട്ടീരിയൽ മോണിറ്ററിംഗ് എന്ന് പറയും, അതായത് ബി പി ഡയറക്റ്റ് മോണിറ്റർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിവിടെ കഫ് കെട്ടി പുറമേ ഉള്ളൊരു ബി പി പോലെ ആർട്ടറി ഉണ്ടാവും നമ്മളിവിടെ ഉള്ള ആർട്ടറിന്റെ ഉള്ളിലോട്ട് ഒരു നീഡിലിട്ടിട്ട് അതിൽ കൂടി നമുക്ക് ഡയറക്റ്റ് ബി പി മെഷർ ചെയ്യാം. അത് എക്സാക്ട് ബി പി ആണ്. നമ്മൾ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ആ ബി പി വരെ മോണിറ്റർ ചെയ്യും. അത്രയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അവരെ മരുന്നുകൾ ക്രമീകരിക്കണം. ഈ പറഞ്ഞ പോലെ ഗുളിക നിർത്തേണ്ടത് നിർത്തണം. ആന്റിപ്ലേറ്റ്ലെറ്റ് ക്ലോട്ടിങ്ങിന്റെ ഗുളികൾ, അല്ലാത്ത ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും. ബി പിക്ക് ഇതിന്റെ കൂടെ തന്നെ പ്രഷറും ഉണ്ടെങ്കിലും ചില ബി പിന്റെ ഗുളികകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. തലേന്ന് തന്നെ ആ ഗുളികകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ മോണിറ്ററിംഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ഈ സാധനങ്ങളൊക്കെ. അതേപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സമയവും സാധാരണ ആൾക്കാരെ കാണും, അവരെ കുറച്ചും കൂടി ക്ലോസ് മോണിറ്ററിങ്, അതായത് നിരീക്ഷ എല്ലാ സമയത്തും ഒരാൾ നോക്കിയിട്ട് ഒരു പോസ്റ്റ് ഓപ്പ് ഒരു 6 hours അവരെ ക്ലോസ് ആ സമയത്തും കോംപ്ലിക്കേഷൻസ് വരാം. നമ്മൾക്ക് ഈ സ്ട്രെസ് വരുമെന്ന് പറഞ്ഞില്ല സർജറിന്റെ സമയത്ത്. അതായത് സർജറി നമ്മളെ ബോഡിക്ക് ഒരു ഇഞ്ചറി ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളെ എല്ലാ ഓർഗൻസിനും ഒരു സ്ട്രെസ് വരും. അപ്പൊ ആ സമയത്ത് ഈ ഹാർട്ടിന്റെ സ്ട്രെസ് കൂടുമ്പോ ഹാർട്ടിന്റെ പ്രവർത്തനത്തിൽ വ്യതിയാനം വരാം, ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത്.
0: ഈ അനസ്തേഷ്യ നൽകിയ ശേഷം രോഗി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം?
1: രോഗി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അനസ്തീഷ്യ കഴിഞ്ഞിട്ടുള്ള രോഗികൾ. ഏത് അനസ്തീഷ്യ ആണെങ്കിലും പൂർണ്ണമായിട്ടുള്ള ആക്കിയിട്ടുള്ള സർജറി ആണെങ്കിലും മറ്റേതാണെങ്കിലും രോഗി ശ്രദ്ധിക്കണം. അതായത് ചിലർക്ക് നമ്മൾ മയക്കം നൽകിയതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പൊ പൂർണ്ണ ബോധം വന്ന ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ അത് ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ നിർദ്ദേശപ്രകാരമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അവർക്ക് ചില സർജറി, ചില അബ്ഡോമിനൽ സർജറി, വയറിന്റെ തുറന്നിട്ടുള്ള ഓപ്പറേഷനുകൾ, അതിലിപ്പം കുടലിന്റെ എന്തെങ്കിലും ഓപ്പറേഷൻ ആണെന്ന് വെച്ചോ, അത് മുറിച്ചു മാറ്റപ്പെടുകയോ അങ്ങനെ ചെയ്യുന്ന ഓപ്പറേഷനുകൾ സർജൻ പറയുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നമ്മൾ അനസ്തീഷ്യന്റെ എഫക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ കുടലിന്റെ ഓപ്പറേഷൻ ചെയ്തത് കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ സർജറിക്കും സാധാരണ പോലെ ഇപ്പോൾ 4 hours കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പൈനൽ അനസ്തീഷ്യ, അതായത് നട്ടെല്ല് ധരിപ്പിച്ചുള്ള അനസ്തീഷ്യ കഴിയുമ്പോൾ 4 hours കഴിയുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പറയും. അത് പക്ഷേ ഈ സർജറി ചെയ്തത് വലിയ സർജറി ആണ് എങ്കിൽ, അബ്ഡോമിനൽ സർജറി ആണെങ്കിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പൊ എപ്പോഴും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നതും ബാക്കി വെള്ളം കുടിക്കുന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ പിന്നെ ഉള്ളത് ഡോക്ടർ പറഞ്ഞ ശേഷം മാത്രമേ സ്പൈനൽ കൊടുത്ത ഈ റീജിയണൽ അനസ്തീഷ്യ, അഥവാ നമ്മൾ നട്ടിൽ തെരിപ്പിക്കും അതിനൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ എണീറ്റ് നടക്കുകയോ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാലിലെ തെരിപ്പൊക്കെ മാറിയ ചില പേഷ്യന്റ് കൈത്ത് പൊക്കും.

0: അപ്പൊ ഈ സ്ട്രെച്ചിങ് ഒക്കെ വരുമ്പോ എന്ന് വെച്ചാല് നമ്മുടെ സ്പൈനൽ കോഡിന് സ്ട്രെച്ചിങ് വന്നിട്ട് ഹെഡ് ഏക്ക് കംപ്ലൈന്റ് ചില പേഷ്യൻസിന് കേട്ടിട്ടുണ്ടാവും, തലവേദന ഈ നട്ടെല്ല് കുത്തിയ ശേഷം ഭയങ്കര തലവേദന വന്നു, അതൊരു കോംപ്ലിക്കേഷൻ ആണ്. പക്ഷെ അത് നമ്മൾ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. അതായത് റെസ്റ്റ് എടുക്കണം, ഒരു ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ടാണെങ്കിലും കൂടുതൽ സ്ട്രെയിനിങ് ഉള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല, അത് ചെയ്യണം. പിന്നെ അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. അതായത് ഛർദ്ദിക്കാൻ വരാം, ശ്വാസം, ഈ മയക്കം നൽകിയ പേഷ്യൻസ് ശ്വാസം വിട്ട് വരാം. അതുവരെയും അവരെ കൃത്രിമ ശ്വാസം കൊടുത്തിട്ടാണ് നമ്മളുള്ളത്. പെട്ടെന്ന് ആ കൃത്രിമ ശ്വാസം മാറ്റി നോർമലി ശ്വസിക്കുക. ചിലപ്പോ ചിലർക്ക് മയക്കം കാരണം ശ്വസിക്കാതെ വന്നേക്കാം, അങ്ങനെ ആകുമ്പോൾ ഓക്സിജൻ ഇളവ് പെട്ടെന്ന് കുറഞ്ഞ് അങ്ങനെ കോംപ്ലിക്കേഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുക. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ഓക്സിജൻ കൊടുക്കും. മയക്കം നൽകിയ ആൾക്കാരാണെങ്കിൽ ഒരു ഒരു രണ്ട് മണിക്കൂറത്തേക്കെങ്കിലും ഓക്സിജൻ കൊടുക്കും. പിന്നെ അവർക്ക് അതിന്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്.
1: ഈ സിസേറിയൻ സമയത്ത് നൽകുന്ന സ്പൈനൽ അനസ്തേഷ്യ എന്താണ്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായും. അതായത് നമ്മള് റീജിയണൽ അനസ്തീഷ്യ എന്നൊരു ടൈപ്പ് ഓഫ് അനസ്തീഷ്യയെ കുറിച്ച് പറഞ്ഞല്ലേ, അതിൽ വരുന്നതാണ് ഈ സ്പൈനൽ അനസ്തീഷ്യ. അതായത് നട്ടലില് രണ്ട് നട്ടലുകൾക്കിടയിലുള്ള സ്പേസിലൂടെ നമ്മൾ വളരെ നേർന്ന ഒരു സൂചി കുത്തിയിട്ട് അത് നമ്മളെ CSF അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും, ആ ഫ്ലൂയിഡിലോട്ട് എത്തുന്നവരെ നമ്മൾ ഈ സൂചി കയറ്റും. അപ്പം ഫ്ലൂയിഡ് വന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിലോട്ട് നമ്മൾ അനസ്തീഷ്യ ഡ്രഗ് ആ ദ്രാവകത്തിലോട്ട് ഇഞ്ചക്ട് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയുള്ള നാഡീ നരമ്പുകൾ മരവിക്കുന്നു. അപ്പൊ അതിന് നമ്മൾക്കൊരു ലെവലുണ്ട്. നമ്മൾ ഈ നെട്ടിൽ തരിപ്പിച്ചിട്ടുള്ള സർജറി അനസ്തീഷ്യ കൊടുക്കുന്നത് ലോവർ അബ്ഡോമിനൽ സർജറീസിന്, അതായത് സിസേറിയൻ സെക്ഷൻ, ഹെർണിയ, പൈൽസ് അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾക്കുള്ള സർജറിക്കാണ് ഈ നെട്ടിൽ തരിപ്പിച്ചത്. അതായത് നടുവിന് കീപ്പോട്ടുള്ള സർജറീസ്. ലോവർ അബ്ഡോമൻ എന്ന് പറയുന്നത് താഴത്തെ വയറിന്റെ ഭാഗം, അതേപോലെ കാലിലെ സർജറി, പിന്നെ അതിന് താഴെയുള്ള എല്ലാ സർജറിക്കും ഇത് കൊടുക്കാം. അപ്പൊ ആ ഒരു വയറിന്റെ ആ ഭാഗം മുതൽ തരിച്ചു തുടങ്ങും. അപ്പം അതിന് താഴോട്ടേക്ക് പേഷ്യന്റിന് തരിപ്പുണ്ടാവും, വേദന അനുഭവപ്പെടൂല, പേശികളൊക്കെ റിലാക്സ്ഡ് ആയിരിക്കും, മസിൽ റിലാക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് സർജറി സ്മൂത്ത് ആയിട്ട് ചെയ്യാം. പക്ഷെ ഇതിൽ പൂർണ്ണമായിട്ട് മയക്കുന്നില്ല, പേഷ്യന്റ് ബോധം ഉണ്ടാവും, പേഷ്യന്റിന് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും. എന്തെങ്കിലും ഭയങ്കര ആങ്സൈറ്റി ഉള്ള പേഷ്യന്റാണ് നമ്മൾ ചെറിയ സെഡേഷൻ കൊടുക്കും, അതായത് ജസ്റ്റ് ഉറക്കം വരാനുള്ളത് മാത്രം, അല്ലാതെ പൂർണ്ണമായിട്ട് മയക്കുകയോ കൃത്രിമ ശ്വാസം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓക്സിജൻ സപ്ലിമെന്റേഷൻ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാനോ അതിന് വേണ്ടിയിട്ട് സിസേറിയൻ സെക്ഷനിലൊക്കെ നമ്മൾ ഓക്സിജനും കൂടി വെക്കും, അല്ലാതെ പൂർണ്ണമായിട്ട് മയക്കുന്നില്ല. അതാണ് സിസേറിയനും എല്ലാ ഈ ലോവർ അബ്ഡോമിനൽ ആൻഡ് ലോവർ ലിംബ് സർജറി, കാലിലെ ഓപ്പറേഷൻ, ഈ നടുവിന് കീപ്പോട്ടുള്ള ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പൈനൽ അനസ്തീഷ്യ. അതിലെ അതിന് കൂടെ ഒരു എപ്പിഡൂറൽ അനസ്തീഷ്യ കുറിച്ച് കൂടി പറയാം. എപ്പിഡൂറൽ എന്ന് പറയുന്നത് നമ്മളെ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്ന പോലെ നട്ടെല്ല് കുത്തിയിട്ട് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലോട്ടല്ല നമ്മൾ മരുന്ന് കൊടുക്കുന്നത്, അതിന്റെ പുറത്തുള്ള എപ്പിഡൂറോ സ്പേസ് എന്ന് പറയുന്ന സ്പേസ്, അവിടെയും നരമ്പുകളുണ്ട്. അപ്പൊ അവിടെയിട്ടാണ് നമ്മൾ എപ്പിഡൂറൽ കൊടുക്കുന്നത്. അതാവുമ്പോൾ നമ്മൾക്ക് ഒരു നമ്മളൊരു സൂചി ഇട്ടിട്ട് ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഒരു നൂല് കൂടി ത്രെഡ് പോലത്തെ നൂല് അതിൽ കയറ്റിവെക്കും. കയറ്റിവെക്കുമ്പോൾ അഡ്വാൻറ്റേജ് മറ്റേ നമ്മൾ ഒരു സ്പൈനൽ നീഡിൽ വെച്ച് കുത്തുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അത് കഴിഞ്ഞു. സിംഗിൾ ഷോട്ടാണ്, അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല സർജറി. പിന്നെ അതിന് 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. ആ 3 മണിക്കൂറിനത്തേക്കുള്ള സർജറിക്കാണ് ഇത് കൊടുക്കുന്നത്. അത് കൂടുതലുള്ള സർജറി ഇതിന് പറ്റൂല. പക്ഷെ എപ്പിഡൂറിൽ നമ്മൾ ഈ ത്രെഡ് വെക്കുന്നത് കൊണ്ട് ആ ത്രെഡിന്റെ അറ്റത്ത് നമുക്ക് സിറിഞ്ച് ഘടിപ്പിച്ചിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ നീണ്ടുപോകുന്ന സർജറീസിന് ഇതിൽ കൂടി കൊടുത്തിട്ട് നമ്മൾക്ക് ഡ്യൂറേഷൻ കൂട്ടാം. സാധാരണ നമ്മള് കുറച്ച് വലിയ സർജറി, അതായത് ഇപ്പം ഗൈനക്കോളജിക്കൽ സിസേറിയൻ ആണെങ്കിൽ നമുക്ക് മാക്സിമം 1 മുതൽ 2 മണിക്കൂറേ സമയം എടുക്കുള്ളൂ. അപ്പൊ സ്പൈനിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ യൂട്രസിലെ മുയ എടുക്കാന്ന് വെച്ചു, അതിനൊരു 2-3 മണിക്കൂർ ചിലപ്പോ 4 മണിക്കൂർ എടുത്തേക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ എപ്പിഡൂറൽ ഇതും കൂടി ഇട്ട് വെക്കും, എന്നിട്ട് അത് കൂടി മരുന്ന് കൊടുക്കും.
1: നമ്മളിപ്പോ അനസ്തേഷ്യയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ അനസ്തേഷ്യ ഡോക്ടറുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രം ഒതുങ്ങുന്നതാണോ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: അതിനെക്കുറിച്ച് പറയാം. അതായത് നമ്മൾ അനസ്തീഷ്യ കൊടുക്കാൻ എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരിക്കും രോഗികൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു കാലത്ത് ഇപ്പം അഡ്വാൻസ്ഡ് ഇതൊക്കെ ആണല്ലോ, അല്ലെങ്കിലും ഡോക്ടർമാരുടെ സേവനം പുറത്തേക്കും ആവശ്യമാണിപ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ ICU അതായത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയും. ഈ അനസ്തീഷ്യ കഴിഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുക. അതായത് തീവ്ര പരിചരണത്തിനുള്ള രോഗികളെ നോക്കുന്ന വിഭാഗം, ICU കിടക്കുന്ന രോഗികളെ നോക്കുക. അവിടെ നോക്കുന്നതില് വെന്റിലേറ്റർ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അതില് വെന്റിലേറ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന അനസ്തീഷ്യ ഡോക്ടർമാരാണ് ചെയ്തു വരുന്നത്. അതായത് വെന്റിലേറ്ററിലെ സെറ്റിംഗ്സ് മാറ്റുക, അവർക്ക് രോഗിക്ക് വേണ്ടത്ര ഇത്

0: ചെയ്യുക. അതേപോലെ തന്നെ ഇൻറ്റുബേഷൻ എന്നുള്ള പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ രോഗിയെ വെന്റിലേറ്ററിലാക്കുന്നതിന് മുന്നേ രോഗിയുടെ ശ്വാസനോളത്തിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് ആണ് വെന്റിലേറ്ററോട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കൃത്രിമ ശ്വാസം വെന്റിലേറ്റർ വഴി ആ ട്യൂബ് കൂടിയാണ് കൊടുക്കുന്നത്. ഈ ട്യൂബ് ഇടുന്ന പ്രൊസീജിയറിന് പറയുന്നതാണ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻറ്റുബേഷനിന്റെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് അനസ്തീഷ്യ ഡോക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ICU എന്തെങ്കിലും ഇൻറ്റുബേഷൻ പ്രൊസീജിയർ ഉണ്ടാകുമ്പോൾ ഇവിടെ ആണെങ്കിലും ഞങ്ങളെ വിളിക്കും. നമ്മൾ പോയിട്ട് അവിടെ ഇൻറ്റുബേറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ വെന്റിലേറ്റർ വഴി രോഗിക്ക് ഈ ഓക്സിജൻ കൊടുക്കും. ഓക്സിജനും എന്താന്ന് വെച്ചാൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് മാറ്റണം. നമ്മൾ രോഗിയെ ഒരു ഇൻറ്റുബേറ്റ് ചെയ്ത അല്ലെങ്കിൽ വെന്റിലേറ്ററുള്ള പേഷ്യന്റിന് കുറേ ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൽ വെന്റിലേറ്ററിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ പാരാമീറ്റേഴ്സ് മാറ്റി മാറ്റി അതിൻ്റെ സെറ്റിങ്സ് കുറച്ച് വന്നിട്ടാണ് രോഗിയെ തിരിച്ച് നമ്മൾ ഈ ട്യൂബ് ഊരി നോർമലിലോട്ട് കൊണ്ടുവരുന്നത്. അതിലൊക്കെ പ്രധാന പങ്കുള്ളത് അനസ്തീഷ്യ ഡോക്ടർമാർക്കാണ്. പിന്നെ ഈ ICU തന്നെ, പിന്നെ എമർജൻസി വിഭാഗത്തിൽ, അതേപോലെ കാഷ്വാലിറ്റിയിൽ പെട്ടെന്നൊരു പേഷ്യന്റ് ബോധമില്ലാതെ കാർഡിയാക് അറസ്റ്റിലായി വന്നു, ആ പേഷ്യന്റിന് CPR കൊടുത്തിട്ട് സാധാരണ എല്ലാ ഡോക്ടർമാരും ചെയ്യും. ഇതിന്റെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അനസ്തീഷ്യയിലെ ഡോക്ടർമാരും അതേപോലെ തന്നെ ഫിസിഷ്യന്മാർ, അവർ ക്രിട്ടിക്കൽ കെയറിൽ സ്പെഷ്യാലിറ്റി എടുത്തിട്ടുള്ള ഡോക്ടർമാരുണ്ടാവും. അനസ്തീഷ്യ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്നതാണ് ഇൻറ്റുബേഷൻ എന്നുള്ള പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഈ കാർഡിയാക് അറസ്റ്റ് വന്ന പേഷ്യന്റിന് ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വന്നാലും അനസ്തീഷ്യ ഡോക്ടർമാർക്ക് അതിന് പറ്റും. അതേപോലെ ആ രോഗികൾക്ക് CPR കൊടുക്കണം, അവരെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നുള്ള ഇതുണ്ട്. അതായത് എവിടെ നിന്ന് പെട്ടെന്നൊരു പേഷ്യന്റ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിക്കാൻ എങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അനസ്തീഷ്യ ഡോക്ടർമാരാ.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം. ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ചലച്ചിത്രഗാനങ്ങളുടെ അടുത്തതായി വൈരമുത്തുവിന്റെ വരികൾക്ക് ദേവാസംഗീതം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം അരൺമനയ്ക്ക് കാവലൻ.

അടുത്തതായി സമീറിന്റെ വരികൾക്ക് നദീം ശ്രാവൺ സംഗീതം പകർന്ന് കുമാർ സാനു, സാധനാ സർഗം എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം ദീവാന.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ചലച്ചിത്രഗാനങ്ങളുടെ അടുത്തതായി കിലുക്കാംപെട്ടി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എസ് ബാലകൃഷ്ണൻ.

അടുത്ത ഗാനം ബദ്രി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീനിവാസ്, സുജാത എന്നിവർ ആലപിച്ചത്. ഗാനരചന പളനി ഭാരതി, സംഗീതം നൽകിയത് രമണ ഗോകുലാണ്.

ചില ഇത്രഗാനങ്ങൾ അവസാനമായി. രാജാബാബു എന്ന ചിത്രത്തിനു വേണ്ടി അഭിജീത്തും സംഘവും ആലപിച്ചത്, ഗാനരചന സമീർ, സംഗീതം നൽകിയത് ആനന്ദ് മിലിന്ദ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. സംഗീത സംവിധായകനും ഗായകനുമായ രമേശ് നാരായണന്റെ മകളായ മധുവന്തി സിനിമാ സംഗീത രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള മധുവന്തി ആരാധികെ, അപ്പലാലെ, തിറതിറ, മറവികളെ പറയൂ തുടങ്ങിയ ഗാനങ്ങളിലൂടെ പ്രത്യേക ജനപ്രീതി നേടി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ സ്വതന്ത്ര സംഗീത ആൽബങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ലൈവ് സംഗീത പരിപാടികൾ എന്നിവയിലും മധുവന്തി സജീവ സാന്നിധ്യമാണ്. മധുരമായ ആലാപന ശൈലിയും ഭാവസാന്ദ്രമായ അവതരണവും കൊണ്ട് മലയാള സംഗീത ലോകത്തിലെ ശ്രദ്ധേയ യുവഗായികമാരിൽ ഒരാളാണ് മധുവന്തി നാരായൺ.

0: സംസാരിച്ചു. ഇനി ഇന്ന് നമ്മൾക്ക് ആരാ വിളിക്കുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: ആരാണ് വിളിക്കുന്നേ?
1: കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ശ്രീജിത്ത് എന്നാണ് എന്റെ പേര്.
0: ആഹാ, കണ്ണൂർ എന്റെ നാടാണല്ലോ.
1: അതെ അതെ, കൂത്തുപറമ്പല്ലേ?
0: അതെ, കൂത്തുപറമ്പും ഉണ്ട്, കല്യാശ്ശേരിയാണ് അമ്മയുടെ സ്ഥലം. അഞ്ചരക്കണ്ടിയൊക്കെ നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്, എന്റെ അങ്കിളും ഒക്കെ ഉണ്ട്.
1: അതെ, അറിയാം അറിയാം.
0: സന്തോഷം. എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുവാണോ?
1: അതെ അതെ, വർക്ക് ചെയ്യുന്നത് ടൈൽസിന്റെ വർക്കാണ്.
0: ആ, ടൈൽസിന്റെ വർക്ക്. ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷം?
1: വിശേഷം നല്ല വിശേഷം തന്നെ മാഡം.
0: ആ, വീട്ടിലാരൊക്കെയാ?
1: വീട്ടില് ഭാര്യ, മൂന്ന് കുട്ടികള്.
0: മൂന്ന് കുട്ടികൾ.
1: മൂത്തയാള് ഡിഗ്രി കണ്ണൂർ എസ് എൻ കോളേജിൽ.
0: എസ് എൻ കോളേജിൽ
1: തേർഡ് ഇയർ ആണ്.
0: തേർഡ് ഇയർ.
1: രണ്ടാമത്തെ ആള് ഡിഗ്രി സെക്കൻഡ് ഇയർ നിർമ്മല കൂത്തുപറമ്പ് നിർമ്മല കോളേജിൽ പഠിക്കുന്നു. മൂന്നാമത്തത് മകളാണ്, മകള് അഞ്ചാം ക്ലാസ് പഠിക്കുന്നത്.
0: ഓക്കെ, ഒരു മോളാണുള്ളത്, ഇളയാള മോള്.
1: അതെ അതെ അതെ.
0: ഓക്കെ, സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഏത് പാട്ടാണ് വേണ്ടത്? പ്രിയഗീതത്തിലൂടെ വെച്ചേരേണ്ടതാ.
1: എനിക്ക് പഴയ പാട്ടുകളോടാണ് താല്പര്യം കൂടുതൽ. സർപ്പം എന്ന സിനിമയിലെ സുശീല പരിയ, വാടക വീട് എന്നുള്ള ഗാനം.
0: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചേരാം.
1: മാഡം ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടാമോ?
0: ഏതെങ്കിലും ഒരു പാട്ട് പാടണം അല്ലേ? പഴയ പാട്ടുകളോടല്ലേ താല്പര്യം?
1: അതെ അതെ, പഴയ പാട്ട് പാടിയാ.
0: തീർച്ചയായിട്ടും പാട്ട് പാടിത്തരാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ

0: നന്നായിട്ട് മാഡം.
1: താങ്ക് യു, താങ്ക് യു. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയണം.
0: മാഡം, ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ പ്രിയം പ്രിയതരം എന്നുള്ള പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്.
1: ആണോ?
0: അത് ഈ പല്ലവി അനുപല്ലവി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിൽ വിന്നർ ആയി കഴിഞ്ഞാല് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു.
1: ഓ, ആണോ?
0: അതെ അതെ, ഒരു അഞ്ചാറ് മാസം മുമ്പേ അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി. എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് പരിപാടിയിൽ ഡെഡിക്കേറ്റ്
1: ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ.
0: ഈ വാടക വീട് ഒഴിഞ്ഞുള്ള പ്രധാനം.
1: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
0: ശരി,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു.

0: ഗായിക മധുവണ്ടി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ ജെ കെ പറശ്ശിനി.
1: ഓക്കെ,
2: സോളാർട്ടിന്റെ പരിപാടി വീട്ടിൽ വരുന്ന ആളാണ്.
1: ആണോ? ഓക്കെ, ആ സന്തോഷം മംഗൾ.
2: അതെ അതെ,
1: യെസ്, പറഞ്ഞോളൂ.
2: ഞാനിപ്പോ വിളിച്ചത് മധുശ്രീ പാടിയൊരു പാട്ടിനെ വേണ്ടി വിളിച്ചത് കേട്ടോ. നമ്മളെ ആദാമിന്റെ മകൻ അബു എന്ന സിനിമയില്ലേ,
1: അതെ,
2: മധുശ്രീ ഉള്ള ചെറിയ കാലഘട്ടത്തിൽ പാടിയ
1: പാട്ടാണെന്ന്
2: തോന്നുന്നു. അത് കേൾക്കാനാണ് വിളിച്ചത്.
1: അത് കേൾക്കാം.
2: മധുവന്തിയുടെ പാട്ടുകൂടെ കേൾക്കണം. പാട്ടുകൂടെ പാടണം കേട്ടോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
2: പാടുമല്ലോ.
1: തീർച്ചയായിട്ടും പാടാം. എന്താണ്, ഹിന്ദുസ്ഥാനി ആണോ അങ്ങനെ കേൾക്കാൻ ആഗ്രഹം? തീർച്ചയായിട്ടും പാടാം. ഇപ്പം നമ്മൾക്ക് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരു മൺസൂൺ രാഗ, മിയാ മൽഹാർ എന്ന് പറഞ്ഞ രാഗത്തിലുള്ള ഒരു ചെറിയ ബന്ദിഷ് പാടാം.
2: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്തേ, ആരാ വിളിക്കുന്നേ?
1: ഞാൻ ബിമല തോമസ്, ഉൾനാട്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു മാഡം? സുഖാണ്, സുഖാണ്. മാഡത്തിന് സുഖാണോ? സുഖാണ്. ഹൗസ് വൈഫ് ആണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ?
1: വീട്ടിലെ ഹസ്ബൻഡും രണ്ട് കുട്ടികളുണ്ട്. പുതിയ ഗാനങ്ങളൊക്കെ
0: ഉണ്ട്. വളരെ റീസെന്റ്ലി ഇറങ്ങിയത് ബൊഗെയിൻ വില്ലയിലെ പാട്ടാണ്. അതിനു മുന്നേ കുറച്ച് സിനിമകളിൽ പാടിയിട്ടുണ്ട്. അതെ, പിന്നെ ഒന്ന് രണ്ടെണ്ണം ഇറങ്ങാനുണ്ട്, റിലീസ് ആയിട്ടില്ല. പാടിത്തരാലോ?

0: നന്നായി പാടി,
1: കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു, താങ്ക് യു. മാഡത്തിന് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് മാമരക്കാടെ പൂമരക്കൂടെ എന്ന് പറയുന്ന ഒരു ഗാനം, അടിവേരുകൾ എന്ന ചിത്രത്തിലേതാണ്. മാമരക്കാടെ പൂമരക്കൂടെ മഞ്ഞലയിൽ, അത്
1: പാടുന്നുണ്ടല്ലോ നന്നായിട്ട്. തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചുതരാട്ടോ.
0: വിളിച്ചിരുന്നു.

0: സംഗീതം. അതെ, സാധാരണ നമ്മള് പാട്ട് ആസ്വദിക്കും എന്നുള്ളതാണ് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങള്. പക്ഷേ പാട്ടിന്റെ പിറകിലുള്ള ആളുകളെ, അതായത് ലിറിസിസ്റ്റ് ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ, ഇവരുടെ പേരുകൾ പലരും ഓർക്കാറില്ല. പക്ഷേ മാഡം അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് പറഞ്ഞു. വളരെ സന്തോഷം. അത് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മാഡത്തിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് മാഡം. എന്നുവെച്ചാ അവരില്ലെങ്കിൽ ആ പാട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മള് പലരും പാട്ട്, ആ പാട്ടിന് പിന്നിലുള്ളവരെ മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ അത് ഒരുപാട് സന്തോഷം. എനിക്ക് അത് പെട്ടെന്ന് മാഡം അത് എടുത്തു പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം വന്നു.
1: രചനയും സംഗീതവും ആരാണെന്ന് ഞാൻ കൃത്യമായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഏത് കാലഘട്ടത്തിലെ പാട്ടാണെന്ന് ഓർമ്മ വരും. ഉദാഹരണത്തിന് മൈലാർ സാറിന്റെ പാട്ടാണെങ്കിൽ അത് പഴയ പാട്ടാണെന്ന് മനസ്സിലാക്കി. തിരുമൽ സാറിന്റെ പാട്ടാണെങ്കിൽ
0: ഇടക്കാലങ്ങളിലെ
1: മനസ്സിലാക്കാറുണ്ട്. പിന്നെ
0: ഓ, അത് വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാട് സന്തോഷം ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതില്. തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചുതരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.

0: ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് ഉമ.
0: ഉമ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: അടവൂർ തുമ്പോടെന്ന്
0: കിളിമാനൂർന്ന് വിളിക്കുന്നു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു?
1: ഹൗസ് വൈഫ് ആണ്. പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട്.
0: മക്കൾ എന്താ ചെയ്യുന്നേ?
1: മൂത്തമ്മ ജെ സി ബി ഓപ്പറേറ്റർ ആണ്. രണ്ടാമത്തമ്മ ലുലു മാളില് വർക്ക് ചെയ്യുന്നു. എറണാകുളത്ത്.
0: എറണാകുളത്ത് ലുലു മാൾ. ഓക്കെ.
1: പേര് വിഘ്നേഷ്. വിഷ്ണു.
0: ഓക്കെ.
1: അപ്പൊ കൊച്ചുമോളെ പേര് ജാനകി.
0: ജാനകി. മോക്ക് എത്ര വയസ്സായി? കുഞ്ഞു കുട്ടിയായിരിക്കും. രണ്ട് വയസ്സായില്ല. ഓക്കെ. എനിക്കൊരു കൊച്ചു മോനുണ്ട്, രണ്ട് വയസ്സേ ഉള്ളു. എന്റെ മോന്റെ പേര് സിയാൻ. അതെ. മരുമോളുടെ പേരെങ്ങനെയാ?
1: മീര.
0: മീര. ഓക്കെ. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ടോ?
1: അവളും ലുലുവിലായിരുന്നു, വർക്ക് ചെയ്യുന്നില്ല.
0: ഓക്കെ.
1: ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ചിത്ര മേടം പാടിയ
0: പാട്ടിന്റെ പേര് പറയൂ.
1: ഒരു ജന്മമാം പ്രസന്തി പറഞ്ഞൊരു പാട്ടില്ലേ?
0: ഞാൻ വെച്ചു തരാട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: ഓ ഓ,
0: താങ്ക് യു.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് ഗോപി. സ്ഥലം ഭാർത്താണ്ടേശ്വരം.
0: ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: വിശേഷം, എനിക്ക് രണ്ട് മക്കളുണ്ട്, രണ്ടാമക്കളാണ് ഉള്ളത്. ഭർത്താവ് മരിച്ചുപോയി.
0: ഓക്കെ. പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: ഒരാൾ ആർമിയില്.
0: ഒരു ജവാന്റെ അമ്മയാണോ?
1: പിന്നെ ഒരാള് ഒരു ഹോട്ടലിൽ പോകുന്നു.
0: ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന സിനിമയിൽ യേശുദാസ് സാറും ജാനകിയും പാടിയ പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: ആ,
1: അത് പാടിക്കട്ടാ?
0: പാടിക്കോളൂ.
1: മുല്ലപ്പൂം പള്ളിയിലോ മുക്കുത്തിക്കവിളിലോ അള്ളിമലർ നിഴിയിലോ ഞാൻ മയങ്ങി, ഏനറിയില്ല ഏനറിയില്ല ഏലമണിക്കാട്ടിലെ മലങ്കുറവാട്ടിലെ മലങ്കുറവാ.
0: നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: അമ്പിളി എന്ന് പറയുന്ന ആരാധികയില്ല ആ പാട്ട് ഇഷ്ടമാണ്.
0: പാടിത്തരാം, തീർച്ചയായിട്ടും പാടിത്തരാം.

0: താങ്ക് യു.
1: അപ്പം വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ചേച്ചി. ചേച്ചിക്ക് ചേച്ചി പാടിയ പാട്ട് ആ മുല്ലപ്പൂമ്പ പല്ലിലോ ആ പാട്ട് തീർച്ചയായും പ്രേമത്തിലൂടെ വെച്ചു തരും കേട്ടോ.
0: താങ്ക് യു.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്
2: വിളിക്കുന്നത്?
1: ഓക്കെ സാർ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ 30 വർഷമായിട്ട് കിടപ്പ് രോഗിയാണ്. ദുബൈയിലേക്ക് വാക്സിൻഡായിട്ട് കിടക്കുക.
1: അയ്യോ ആണോ? ഓക്കെ. ആ ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് അമ്മ ഉണ്ടായിരുന്നു, അമ്മ വലിയ പോയി 5 വർഷം ആവുന്നു.
1: ഓക്കെ.
2: ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, 2 മക്കളുണ്ട്.
1: സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
2: അമ്മയിൽ നിന്ന് ഒന്നുകൂടി.
1: ശരി സാർ, റേഡിയോ കേൾക്കാറുണ്ടോ? ആണോ? ഓക്കെ. കൈ തന്നെ ഉണ്ട്. ഓക്കെ.
2: എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
1: അതെ.
2: 4:58 വെച്ചാല് ഉച്ചക്ക് 12:50 നിർത്തും. 4 മണിക്ക് വേണ്ടി നിർത്തും. പിന്നെ 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് TV കാണും.
1: TV കാണും. ഓക്കെ.
2: എല്ലാരും വിളിച്ചിട്ട് ഉറപ്പാൻ കണ്ടു. ഞാൻ വെച്ച് കഴിഞ്ഞാൽ രാത്രി 10:30 വരെ ഈ കേൾക്കുന്നൊക്കെ ഞാൻ ഈ കേൾക്കാം.
1: ഓക്കെ ശരി. നമ്മള് പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് ഇരുന്നു കഴിഞ്ഞാല് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും അല്ലേ? പലതരത്തിലുള്ള പല പാട്ടുകളല്ലേ നമുക്ക്, നമ്മുടെ പഴയ പാട്ടുകളും എല്ലാ പാട്ടുകളും

അത്രയും നല്ല റിച്ച് പാട്ടുകളാണ്. അപ്പം എല്ലാ പാട്ടുകളും കേൾക്കുന്നേ അല്ലേ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു.

0: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ആരാണ് വിളിക്കുന്നേ?
1: എന്റെ പേര് നീല. ഞാന് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ മഞ്ഞണിക്കൊമ്പിൽ ഒരു പാട്ടാണ് ഏറെ ഇഷ്ടമുള്ളത്.
0: മഞ്ഞണിക്കൊമ്പിൽ അല്ലേ?
1: അതെ.
0: ആ പാട്ട് വെച്ചു തരാം. വിശേഷങ്ങൾ പറയൂ, വേറെന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഇല്ല, ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാൻ അരുതമ്മസേന വന്നിട്ട് വർക്ക് ചെയ്യാണ്.
0: ആ ഓക്കെ ഓക്കെ. ആ അപ്പോ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? എന്തൊക്കെയാ ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: പച്ചക്കറിയുടെ ഒരു ചെറിയ അരിയിലൊക്കെ ചെയ്യും. ഇതിന്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് അതിപ്പോ നമുക്ക്
0: സമയം കുറവായിരിക്കും അല്ലേ കിട്ടുന്നത്?
1: സമയം കുറവാണ്. ഞങ്ങൾക്ക് പിന്നെ വീടുകളിൽ ഫീൽഡ് വർക്ക് പോണം, പിന്നെ അത് കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഇത് എന്നെ തരംതിരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഞങ്ങളുടെ അടിക്കണം.
0: ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോഴ് പിന്നെ ഉറങ്ങാനാണ് ഒരു സമയം ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ. അപ്പോ എന്തായാലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ മഞ്ഞണി കൊമ്പിൽ എന്ന പാട്ട് ചേച്ചിക്ക് വേണ്ടി വെച്ചുതരാട്ടോ.
1: ഓക്കെ.
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.

അപ്പൊ നമ്മളുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒത്തിരി പേരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അറിയാനും പാട്ടുകളുടെ ചർച്ചയും എല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ഒരുപാട് സന്തോഷം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: Work from home, high salary, ഒരു മൊത്ത ക്ലിക്കിലോ അടിപൊളി.
3: കുടുങ്ങി
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
6: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം.

0: 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9459594321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496569631. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

ഇനിയൊരു ചലച്ചിത്രഗാനം. ഹരികൃഷ്ണൻസ് എന്ന പടത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് അവസ്ഥയെപ്പറ്റി.

0: ഇനി 11-15 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
3: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിലെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിന്റെ ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ, കുറെ സീസണുകൾ ഇവിടെ ജീവിച്ച, ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60%ത്തിനടുത്ത് കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു, അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20%ത്തിനടുത്തായിരുന്നു. ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 0 ടൈപ്പ് 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ 0 ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18-19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3. 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു, ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട്, 70% കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്, 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വളരെ കുറച്ച്, ഒരു 1.5-2 ഡോക്യുമെന്റ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ ഇപ്പൊ ഒരു 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും

0: അവിടെ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട് ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല ഒരു സീറോ ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് രണ്ടാമത്തെ മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
1: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്. ഫ്ലൈവി വൈറസ് ഗ്രൂപ്പ് വരുന്ന നാല് സീറോ ടൈപ്പുകൾ, ഡെങ്കി 1, 2, 3, 4, നാല് സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരീഡ്, ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ഒരു ആവറേജ് ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പോൾ ഒരു 1-2 ആഴ്ച അതിനകത്ത്, 4 to 6 days ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ, ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ ഫ്ലൂ ആണോ, എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ചു പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിന്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിന്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1, 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ സീറോ ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി സീറോ ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ് കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് സീറോ ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്ര പരിചരണ ആവശ്യമുള്ള രീതിയിലേക്ക് ഉള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3, 0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്ക് ഒരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ 1,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതായത് 1% താഴെയാണ് അതിന്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകുക, മെലേന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അത് ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാ രീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ, ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. കടിച്ചിട്ടും ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു

0: അപ്പുറത്തെ വീട്ടില് സുശീല ചേച്ചി വളർത്തിയ കൊതുക് നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെ എന്ന് പറഞ്ഞു വരില്ല, തൊട്ട് നമ്മുടെ മിക്കവാറും മിക്ക കേസിന്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോഴ്സ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറിന്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ ഈ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ അല്ലെ വാഴയുടെ ഒക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെ എല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഈ കൊതുക് എന്താ സംഭവിക്കുന്ന വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഫറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിന്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത് ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിന്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നു, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷൻ, നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസ് സ്കൂളിൽ നമുക്ക് വൃത്തിയാക്കാം, ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ചെന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്, നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. സാ നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പൊ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയും ഒക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യയാവുമ്പോൾ വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലും ഒക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെയും മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ട് അനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസം ഒക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോങ്ങിവിറ്റിയും കൂടും കൊതുകിന്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പം ഇതിൽ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മൾ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിന്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ടയിട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന്, സ്കൂളായാലും കോളേജായാലും ഓഫീസ് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിന്റെ കോർപ്പറേഷന്റെ ഒക്കെ ഇടപെടലുകളോടുകൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പ് ഒക്കെ വിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ്ങോട്, ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെ ഒക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പൊ വീടുകളിലെ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിന്റെ പകുതി തൊട്ട് താഴോട്ട് മതി, കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിന്റെ ഒക്കെ അടിയിൽ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും ഭിത്തിയാണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ

0: കുട്ടികളിൽ നമ്മൾ ഈ കൊതുകിന്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പൊ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിന്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങൾ രാവിലെ ട്യൂഷൻ വിടുമ്പോൾ രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷൻ പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിന്റെ അടിയിൽ, മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് മൈസൂർ നാഗമണി ശ്രീനാഥ് പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം ശംഭോ ശിവശങ്കര എന്നാരംഭിക്കുന്ന സ്വന്തം കൃതി കേൾക്കാം. രാഗം ഹംസാനന്ദി, ഖണ്ഡചാപ്പ് താളം.

0: ഇന്ന് രാത്രി 10 മണിക്ക് കഥകളി പദങ്ങൾ കേൾക്കാം. കീചകപഥം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. ഇന്ന് രാത്രി 10 മണിക്ക് കഥകളി പദങ്ങൾ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
0: ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടി 9496569631. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ആറാം ഭാഗം. രചന സി റഹീം. തിത്തിരി പക്ഷി.
1: വിശാലമായ നദീതീരങ്ങളിലൂടെയോ അഴിമുഖങ്ങളിലൂടെയോ നടക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവർ കിക്കിക്, ടിറ്റി ടുയി, ടിറ്റി ടുയി എന്നിങ്ങനെയോ കീയെ കീയെ എന്നോ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരിക്കും. നിലാവുള്ള രാവുകളിൽ നിലയുടെ വിശാലമായ മണൽപ്പരപ്പിലൂടെ നടക്കവേ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവാച്യമായൊരനുഭൂതിയാണ് നമുക്കുണ്ടാവുക.

0: പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഡിഡ് യു ഡു ഇറ്റ്, ടിക് ടിക്, ഡിഡ് യു ഡു ഇറ്റ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെയാണ് ചിലർക്ക് തോന്നുക. ട്രിക് ട്രിക് എന്നിങ്ങനെയും ഇവ കരയാറുണ്ട്. എന്തായാലും പുഴയൊഴുകുന്ന കളകള ശബ്ദത്തിന് ഇവയുടെ ശബ്ദം അകമ്പടി സേവിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിനാകെ ഒരു ഗരിമ വർദ്ധിക്കും. കാവ്യമായൊരു അനുഭൂതിയാവും നമുക്കുണ്ടാവുക.
1: പുഴയോരത്ത് ഇങ്ങനെ രാപകൽ ഉറക്കെ ശബ്ദിക്കുന്ന തിത്തിരി പക്ഷികളെ ആരും ഇഷ്ടപ്പെട്ടു പോകും? തിത്തിരിയുടെ നടപ്പും ഇരിപ്പുമെല്ലാം ഒരു പ്രത്യേക ഭാവത്തിലാണ്. ഒരു തറവാടിയുടെ മട്ടും ഭാവമാണ് ഇവയ്ക്കെന്ന് തോന്നിപ്പോകും. തിത്തിരി പക്ഷികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മനുഷ്യരുടെയോ മറ്റേതെങ്കിലും ജീവിയുടെയോ തലവെട്ടം കണ്ടാലുടനെ ഉച്ചത്തിൽ കരയുന്നതാണ് ഇവയുടെ ശീലം. ശത്രുക്കൾ വരുന്നുവെന്നതിന്റെ അപായ സൈറനാണ് ഇവ മുഴക്കുന്നത്. എല്ലാ ജീവികളും ഈ ശബ്ദം കേൾക്കുമ്പോൾ ജാഗരൂകരായിക്കൊള്ളും. ശബ്ദം കൊണ്ടുള്ള മുന്നറിയിപ്പ് കേട്ട് നമ്മൾ വഴിമാറുന്നില്ലെന്ന് കണ്ടാൽ അവ ഊക്കോടെ നമുക്ക് നേരെ പറന്നു വന്ന് ഭയപ്പെടുത്താൻ നോക്കും. മനുഷ്യരെ കാണുമ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നതിനാൽ ചെങ്കണ്ണി തിത്തിരിയെ ആൾകാട്ടി എന്ന് വിളിക്കാറുണ്ട്.
0: പുരാതന കാലത്ത് തന്നെ തിത്തിരി പക്ഷികളെ മനുഷ്യർ ശ്രദ്ധിച്ചിരുന്നു. നമുക്കുള്ള 108 ഉപനിഷത്തുകളിലൊന്ന് തൈത്തിരിയ ശാഖയാണ്. യജുർവേദത്തിന്റെ ഭാഗമാണ് തൈത്തിരി ഉപനിഷത്ത്. ഈ ഉപനിഷത്തിന് തിത്തിരി പക്ഷിയുടെ പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. പ്രസിദ്ധ ആചാര്യനായിരുന്ന യാജ്ഞവൽക്കൻ യജുർവേദ പണ്ഡിതനായ വൈശമ്പായനന്റെ കീഴിൽ വേദം പഠിക്കുന്ന കാലം. തനിക്ക് സംഭവിച്ച ബ്രഹ്മഹത്യാപാപത്തിന് ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഗുരു ശിഷ്യരോട് പറഞ്ഞു. എന്നാൽ താൻ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് ഗുരുവിനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് യാജ്ഞവൽക്കൻ പറഞ്ഞു. താൻ പകർന്നു നൽകിയ അറിവിൽ അഹങ്കരിക്കുന്ന ശിഷ്യനോട് ഗുരുവിന് ദേഷ്യം തോന്നി. താൻ പഠിപ്പിച്ച അറിവെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ആശ്രമം വിടാൻ ഗുരു ശിഷ്യനോട് കൽപ്പിച്ചു. പഠിച്ച വേദഭാഗങ്ങളെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞ് യാജ്ഞവൽക്കന് ആശ്രമം വിടേണ്ടതായി വന്നു. മറ്റു ശിഷ്യർ തിത്തിരി പക്ഷിയുടെ രൂപത്തിൽ വന്ന് ആ വേദഭാഗമെല്ലാം കൊത്തിപ്പെറുക്കി തിന്നു. അങ്ങനെയാണ് വൈശമ്പായ മുനിയുടെ പാരമ്പര്യത്തിലുള്ള യജുർവേദത്തെ തൈത്തിരിയ ശാഖയെന്ന് വിളിക്കാൻ തുടങ്ങിയത്.
2: ഫ്ലോർ പക്ഷികൾ ഉൾപ്പെടുന്ന കരാർഡ്രൈഡി കുടുംബത്തിൽപ്പെട്ട പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാണ് റെഡ് വാറ്റിൽ ലാപ്പിംഗ് എന്ന ചെങ്കണ്ണി തിത്തിരിയും യെല്ലോ വാറ്റിൽ ലാപ്പിംഗ് എന്ന മഞ്ഞക്കണ്ണി തിത്തിരിയും.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
2: ദേശാടന കാലങ്ങളിൽ ഗ്രേഹഡ് ലാപ്പിംഗ് എന്ന ചാരത്തലയും തിത്തിരിയെയും കേരളത്തിന്റെ ഫലഭാഗങ്ങളിലും അപൂർവമായി കാണാറുണ്ട്. വാനലസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള ചെങ്കണ്ണി തിത്തിരി നനവുള്ള പ്രദേശങ്ങളിലാണ് കാണാറുള്ളതെങ്കിൽ വാനലസ് മലബാറിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള മഞ്ഞക്കണ്ണി തിത്തിരിക്ക് വരണ്ട പ്രദേശങ്ങളാണ് പ്രിയം. കണ്ണിന് ചുറ്റുമുള്ളതും അല്പം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതുമായ ചർമ്മത്തിന്റെ നിറം പിങ്ക് കലർന്ന ചുവപ്പാണ് ചെങ്കണ്ണിക്ക്. മഞ്ഞ നിറത്തിലുള്ള ചർമ്മം മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷിക്കുമുണ്ട്. തലയും കഴുത്തിന് താഴെ വരെ കറുപ്പാണ് ചെങ്കണ്ണിയുടെ നിറം. പുറം കടുത്ത് തവിട്ട് നിറവും തൂവലുകൾ തിളക്കവും ഉള്ളതാണ്. മഞ്ഞക്കണ്ണി തിത്തിരിയുടെ പുറം തവിട്ട് നിറമാണ്. തലയുടെ നിറം കറുപ്പ്. രണ്ടിനം പക്ഷികളുടെയും ഉദരം വെളുപ്പാണ്. കാലുകൾ മഞ്ഞയും. ഒറ്റക്കായല്ല തിത്തിരി പക്ഷികളെ കാണുന്നത്. കുടുംബാംഗങ്ങളൊക്കെ മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവും. തിത്തിരി പക്ഷികൾ മുട്ടയിടുന്നത് വെറും തറയിലാണ്. ദക്ഷിണേന്ത്യയിലെ ചരൽ കുന്നുകളിലും വരണ്ട പ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷികൾ കുന്നിടിക്കലും മറ്റും കാരണം പലയിടത്തു നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചെങ്കണ്ണി തിത്തിരിയുടെയും സ്ഥിതി പരിങ്ങലാണ്. ഈ പക്ഷിയെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ നമ്മളെ പക്ഷികൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഭീഷണിയോ അപകടമോ നേരിട്ടാൽ ഡിഡ് യു ഡു ഇറ്റ് എന്ന് പറയുന്ന പോലെ ഉച്ചത്തിൽ ശബ്ദിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയും വട്ടത്തിൽ പറന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക.
1: പൊതുവെ കടൽക്കരയിലും ജലാശയങ്ങളോട് ചേർന്നും കാണപ്പെടുന്ന പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. വിശാലമായ പറമ്പുകളിൽ ഇവയെ കാണാമെങ്കിലും അടുത്തെവിടെയെങ്കിലും ഒരു കുളമെങ്കിലും ഉണ്ടായാൽ ഇവയ്ക്ക് വളരെ സന്തോഷമായിരിക്കും. രണ്ട് ജാതി തിത്തിരി പക്ഷികളാണ് കേരളത്തിലുള്ളത്, ചെങ്കണ്ണിയും മഞ്ഞക്കണ്ണിയും. രൂപത്തിൽ ഇവ തമ്മിൽ നല്ല സാമ്യമുണ്ട്. എങ്കിലും ഇവയെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെങ്കണ്ണി തിത്തിരിയുടെ മുഖത്ത് ചുവപ്പ് നിറമുണ്ടായിരിക്കും, മഞ്ഞ കണ്ണിക്ക് മഞ്ഞയും. മണൽക്കോഴികളുടെ അടുത്ത ബന്ധുക്കളാണ് ഇവ രണ്ടും. ഇവ കരയുന്ന ശബ്ദത്തിലും വ്യത്യാസമുണ്ട്.
0: സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ചെങ്കണ്ണി തിത്തിയുടെ തല, കഴുത്ത്, താടി, തൊണ്ട, മാറിടം എന്നിവ നല്ല കറുപ്പായിരിക്കും. വീതിയുള്ള വെള്ളപ്പട്ട കണ്ണിൽ നിന്ന് തുടങ്ങി കഴുത്തിന്റെ പാർശ്വത്തിൽ കൂടി അടിവശത്തുള്ള വെള്ളയിൽ ചെന്നു ചേരുന്നു. ഇവയുടെ പുറവും പൂട്ടിയ ചിറകുകളും മങ്ങിയ പിച്ചളയുടെ നിറമാണ്. വാലിനും മുതുകിനും ഇടയ്ക്കുള്ള ഭാഗം വെള്ളയായിരിക്കും. വെളുത്ത വാലിനു കുറുകെ വീതിയുള്ള കറുത്ത പട്ടയുണ്ടായിരിക്കും. കണ്ണുകളും കൊക്കും അവയ്ക്കിടയിലുള്ള ചർമ്മവും ചെറിയൊരു പൂവും ചുവപ്പായിരിക്കും. അതുകൊണ്ടുതന്നെ അവയുടെ മുഖത്താരോ കുങ്കുമം തേച്ചുവിട്ടതുപോലെ ഇരിക്കും. ചിറകുകൾ തുറക്കുമ്പോൾ വലിയ തൂവലുകൾ കറുപ്പാണെന്ന് കാണാം. ഓരോ ചിറകിലും തെളിഞ്ഞു കാണുന്ന ഒരു വെള്ളപ്പട്ടയുണ്ടായിരിക്കും.
1: മഞ്ഞക്കണ്ണിയുടെ മുഖത്ത് ചുവപ്പിന് പകരം മഞ്ഞയായിരിക്കും. തലയിൽ ഒരു കറുത്ത തൊപ്പി ഉണ്ടായിരിക്കും. അതിന് താഴെ കണ്ണിൽ നിന്ന് പിടലി വരെ പോകുന്ന വെള്ള വരയുണ്ട്. താടി, തൊണ്ട, മാറിടം എന്നിവ മണൽ നിറമായിരിക്കും. മറ്റ് ശരീരഭാഗങ്ങളെല്ലാം ചെങ്കണ്ണിയുടേതുപോലെയാണ്. മഞ്ഞക്കണ്ണി പറക്കുമ്പോൾ ചിറകുകളിൽ വെള്ളപ്പട്ട തെളിഞ്ഞു കാണും. യെല്ലോ വാറ്റ്ലെറ്റ് ലവ് വിംഗ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. വനലസ് മലബാറിക്കസ് എന്നാണ് ശാസ്ത്രനാമം.
0: തിത്തിരി പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ

അത്രേ. ഒടുക്കം ഒരാനയുടെ കുടമണി കൃത്യമായി കൂടിനു മുകളിലേക്ക് പൊട്ടിവീണ് മുട്ടയ്ക്കും കുഞ്ഞിനും രക്ഷാകവചമായെന്നാണ് കഥ. തിത്തിരികൾ തറയിൽ തന്നെ ജീവിക്കുന്ന പക്ഷികളാണ്. മരച്ചില്ലകളിലൊന്നും ഇവ ഇരിക്കാറില്ല. മണ്ണിലുള്ള കൃമികീടങ്ങളാണ് മുഖ്യ ആഹാരം. ജോഡിയായും ചെറുകൂട്ടമായും ഇവയെ കാണാനാവും.

ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹരിനാരായണന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം, വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും പാടിയ ഗാനമാണിത്. ചിത്രം ഒരു മുത്തശ്ശി ഗാഥ.

റോയ് പുറമാടത്തിന്റെ വരികൾക്ക് മിഥുനേശ്വറിന്റെ സംഗീതം, ശ്രീയ ഘോഷാലും ഉദയ രാമചന്ദ്രനും പാടിയ ഗാനം, ചിത്രം 10 കൽപ്പനകൾ.

മേപ്പള്ളി ബാലന്റെ വരികൾക്ക് റഫീഖ് യൂസഫിന്റെ സംഗീതം, വിജയ് യേശുദാസും മധുശ്രീ നാരായണനും പാടിയ ഗാനം ചിത്രം കാപ്പിരിത്തുരുത്ത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:30 കൂട്ടുകാരി പരിപാടിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി
1: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷയും കുറിച്ച് സൈബർ സുരക്ഷാ വിദഗ്ധ ചൈത്രയു സംസാരിക്കുന്നത് കേൾക്കാം.
2: എനിക്കിതൊന്നും സംഭവിക്കില്ല, ഞാൻ വളരെ ശ്രദ്ധയുള്ള ആളാണ്. ഞാൻ ആരോടും OTP പറയില്ല. ഇങ്ങനെ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം ഇതാണ്: നമ്മൾ മതിയായ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ശരിക്കും സുരക്ഷിതരാകുന്നില്ല. ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് മൊബൈൽ ഉപയോഗിക്കാൻ അറിയുക, ഓൺലൈൻ പണം അയക്കാൻ അറിയുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയുക എന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ ഡിജിറ്റൽ സാക്ഷരത അതിലും വലുതാണ്. ഡിജിറ്റൽ ലോകത്ത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. ഒരു ചെറിയ കഥയിലൂടെ തുടങ്ങാം. ഒരു ദിവസം രമേശൻ എന്ന വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വന്നു. സർ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംശയാസ്പദമായ ഇടപാട് നടന്നിട്ടുണ്ട്, ചില വിവരങ്ങൾ സ്ഥിരീകരിക്കണം. രമേശിന് തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു, അതിനാൽ അദ്ദേഹം OTP പറഞ്ഞില്ല, പാസ്വേഡും പറഞ്ഞില്ല. എന്നാൽ ജനനതീയതി, മൊബൈൽ നമ്പർ, വിലാസം, ബാങ്കിന്റെ പേര് തുടങ്ങിയ ചില വിവരങ്ങൾ അദ്ദേഹം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് തോന്നിയത് ഇതൊന്നും വലിയ കാര്യമല്ലെന്നാണ്. സംഭാഷണം അവസാനിച്ചു, ഒന്നും സംഭവിച്ചില്ല, അതിനാൽ അദ്ദേഹം അത് മറന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ഫോൺ കോൾ വന്നു. ഇത്തവണ വിളിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേര് മാത്രമല്ല ജനനതീയതിയും വിലാസവും ബാങ്കിന്റെ പേരും അറിയാമായിരുന്നു. സംസാരിച്ച രീതി കേട്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് തോന്നി. അദ്ദേഹത്തിന് വിശ്വാസം തോന്നി. ഇത്രയും വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ ബാങ്കിൽ നിന്നായിരിക്കണം എന്ന് അദ്ദേഹവും കരുതി. പിന്നീട് അവരൊരു പുതിയ കഥ പറഞ്ഞു. നിങ്ങളുടെ അക്കൗണ്ടിന് സുരക്ഷ മെച്ചപ്പെടുത്താനായി ഒരു സേവനം സജീവമാക്കണം. അവർ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു, അദ്ദേഹം അത് ക്ലിക്ക് ചെയ്തു. തുടർന്ന് അദ്ദേഹം തന്നെ ബാങ്കിന്റെ വിവരങ്ങൾ നൽകി. കുറച്ചു സമയത്തിന് ശേഷം അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി മനസ്സിലായി. അപ്പോൾ രമേശൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്: ആദ്യത്തെ ഫോൺ കോൾ പണം തട്ടിയെടുക്കാനായിരുന്നില്ല, അത് വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു. രണ്ടാമത്തെ ഫോൺ കോൾ വിശ്വാസം നേടാനായിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ തട്ടിപ്പ് നടന്നത്. സുരക്ഷ എന്നത് OTP പറയാതിരിക്കുന്നവ മാത്രമല്ല, ആരോട് എപ്പോൾ എത്ര വിവരം പങ്കുവെക്കണം എന്നറിയുന്നതും കൂടെയാണ്. തട്ടിപ്പുകാർ പലപ്പോഴും ഒരു വലിയ രഹസ്യം അന്വേഷിക്കുന്നില്ല, അവർ ചെറിയ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മുടെ വിശ്വാസം നേടുന്നു. പല സൈബർ തട്ടിപ്പുകളുടെയും തുടക്കം ഒരു പാസ്വേഡ് മോഷണത്തിലല്ല, ഒരു സാധാരണ സംഭാഷണത്തിലാണ്. ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു? പലപ്പോഴും തട്ടിപ്പുകാർ ആദ്യം കമ്പ്യൂട്ടറുകളെയല്ല, മനുഷ്യരെയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നോക്കൂ: ജന്മദിനം, കുടുംബാംഗങ്ങളുടെ പേരുകൾ, സ്കൂൾ, ജോലിസ്ഥലം, യാത്രാചിത്രങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ പേരുകൾ. ഇവ ഓരോന്നായി നോക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും, പക്ഷേ തട്ടിപ്പുകാർക്ക് ഇവ വിലപ്പെട്ട സൂചനകളാണ്. ഒരു ജിക്സോ പസിലിന്റെ കഷ്ണങ്ങൾ പോലെ ഓരോ കഷ്ണവും കൂട്ടിച്ചേർത്ത് അവർ നമ്മുടെ വിശ്വാസം നേടാൻ ശ്രമിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം: ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ കാൽപ്പാടുകൾ മായാതെ കിടക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നു, ഒരു അഭിപ്രായം എഴുതുന്നു, ഒരു ആഘോഷത്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും ആ വിവരങ്ങൾ എവിടെയെങ്കിലും നിൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം സ്വയം ചോദിക്കുക: ഈ വിവരം വർഷങ്ങൾക്കപ്പുറം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ മാത്രം പോസ്റ്റ് ചെയ്യുക, ഉണ്ടെന്നാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം.

സൈബർ സുരക്ഷാ രംഗത്ത് വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമുണ്ട്. ഏറ്റവും വലിയ അപകട സാധ്യത പലപ്പോഴും കമ്പ്യൂട്ടറുകളോ സോഫ്റ്റ്വെയറുകളോ അല്ല, മനുഷ്യരാണ്. ഇത് മനുഷ്യരെ കുറ്റപ്പെടുത്താനുള്ള വാചകമല്ല, മറിച്ച് മനുഷ്യരുടെ സ്വാഭാവിക സ്വഭാവങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവാണ്. കമ്പ്യൂട്ടറുകൾക്ക് ഭയമില്ല, സഹതാപവുമില്ല, അടിയന്തരത അനുഭവപ്പെടില്ല. പക്ഷേ മനുഷ്യർക്ക് അതെല്ലാം അനുഭവപ്പെടും. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, കുടുംബാംഗങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഇവയെല്ലാം നല്ല ഗുണങ്ങളാണ്. പക്ഷേ തട്ടിപ്പുകാർ പലപ്പോഴും ഈ നല്ല ഗുണങ്ങളെയാണ് ആയുധമാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പല സൈബർ ആക്രമണങ്ങളും കമ്പ്യൂട്ടറുകളെ ആക്രമിക്കുന്നതിനു മുമ്പ് മനുഷ്യ മനസ്സിനെ ആക്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അതായത്, ഒരു സിസ്റ്റത്തെ ആക്രമിക്കുന്നതിനു മുമ്പ് ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുക, ഒരു വിവരം പറയിക്കുക, ഒരു തീരുമാനം എടുക്കാൻ തിടുക്കം കൂട്ടുക, ഇവയൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ. ഇന്ന് തട്ടിപ്പുകാർ നമ്മുടെ അറിവിനെയല്ല, നമ്മുടെ വികാരങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഭയം, ലാഭലോഭം, സഹതാപം, അടിയന്തരത, ഇവയൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ. ഒരു ജീവകാരുണ്യ സംഘടനയുടെ പേരിൽ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചേക്കാം. ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായി ഉടനെ സഹായം വേണമെന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ ചെയ്യണം, സമയമില്ല, നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും ഇല്ലെന്ന് പറയാൻ മടിയാണ്. ചോദ്യം ചോദിച്ചാൽ നമ്മൾ മോശക്കാരായി പോകുമോ എന്ന തോന്നലുണ്ടാകുമോ എന്ന ഭയമുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സത്യസന്ധമായ ഒരാൾക്കും സത്യസന്ധമായ ഒരു സംഘടനയ്ക്കും പരിശോധനയെ ഭയമുണ്ടാകില്ല. അതിനാൽ ഒരു നിമിഷം നിർത്തി പരിശോധിക്കുന്നത് തെറ്റല്ല, ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ല, സ്ഥിരീകരിക്കുന്നത് തെറ്റല്ല. പിന്നീട് അത് യഥാർത്ഥ അഭ്യർത്ഥനയാണെന്ന് തെളിഞ്ഞാലും കുറ്റബോധം തോന്നേണ്ട കാര്യമേയില്ല. കാരണം സുരക്ഷയുടെ ലോകത്ത് ഏറ്റവും ശക്തമായ വാക്യങ്ങളിലൊന്ന് "ഒരു നിമിഷം ഞാൻ പരിശോധിക്കട്ടെ" എന്നതാണ്. ഇത് പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ വളരെ ശക്തമായ ഒരു സുരക്ഷാ നടപടിയാണ്. ഇനി നമുക്ക് പാസ്വേഡ് നിർവഹണം അഥവാ പാസ്വേഡ് മാനേജ്മെന്റിലേക്ക് കടക്കാം. പാസ്വേഡുകളുടെ കാര്യത്തിലും നമ്മൾ പലപ്പോഴും ചില തെറ്റുകൾ ചെയ്യാറുണ്ട്. ചിലർ എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നു. ചിലർ ജനനതീയതി, മൊബൈൽ നമ്പർ, കുട്ടികളുടെ പേര് തുടങ്ങിയ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന കാര്യങ്ങൾ പാസ്വേഡിൽ ഉപയോഗിക്കുന്നു. മറ്റു ചിലർ വളരെ സങ്കീർണമായ പാസ്വേഡ് ഉണ്ടാക്കും, പക്ഷെ പിന്നീട് അത് മറക്കാതിരിക്കാൻ ഒരു കടലാസിൽ എഴുതി വെക്കും. ഇവയൊന്നും സുരക്ഷിതമായ രീതികളല്ല. ഇന്ന് വിശ്വസനീയമായ പാസ്വേഡ് മാനേജർ ആപ്പുകൾ ലഭ്യമാണ്. ഓരോ സേവനത്തിനും വ്യത്യസ്തവും ശക്തവുമായ പാസ്വേഡുകൾ സൃഷ്ടിക്കാനും സുരക്ഷിതമായി സൂക്ഷിക്കാനും അവ സഹായിക്കും. ഇനി മറ്റൊരു കഥ പറയാം. ഒരു സൈബർ സുരക്ഷാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിദേശയാത്രയിലായിരുന്നു. ഒരു ദിവസം ചില അക്രമികൾ അദ്ദേഹത്തെ തടഞ്ഞു. കമ്പനിയുടെ വിവരങ്ങളിലേക്കുള്ള പ്രവേശനം നേടാൻ അവർ അദ്ദേഹത്തെ നിർബന്ധിച്ചു. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് തുറന്ന് സഹായം അഭ്യർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യമാണത്. എന്നാൽ സ്ഥാപനത്തിൽ ഒരു പ്രത്യേക സുരക്ഷാ സംവിധാനമുണ്ടായിരുന്നു, ഒരു ഡ്യൂറസ് കോഡ്, അപകടകരമായ സാഹചര്യത്തിൽ ഉപയോഗിക്കാനായി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു രഹസ്യ സൂചന. അദ്ദേഹം സ്ഥാപനത്തിലെ സുരക്ഷാ സംഘത്തെ വിളിച്ചു. സംഭാഷണം സാധാരണ പോലെ തോന്നി, പക്ഷേ അതിനിടയിൽ അദ്ദേഹം അപ്രത്യേക കോഡ് ഉപയോഗിച്ചു. അത് കേട്ട ഉടൻ സുരക്ഷാ സംഘം മനസ്സിലാക്കി, ഈ ജീവനക്കാരൻ അപകടത്തിലാണ്. അവർ ഉടൻ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് സുരക്ഷാ നടപടികൾ ആരംഭിച്ചു. ആ ജീവനക്കാരൻ ഒരു സൈബർ സുരക്ഷാ വിദഗ്ധനായിരുന്നു. എന്നിട്ടും അദ്ദേഹം തന്റെ അറിവിനെ മാത്രം ആശ്രയിച്ചില്ല, അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കിയ സുരക്ഷാ സംവിധാനത്തെ ആശ്രയിച്ചു. കാരണം ചിലപ്പോൾ അമിത ആത്മവിശ്വാസവും ഒരു അപകടമാണ്. ഇന്നത്തെ കാലത്ത് ഈ ആശയം കുടുംബങ്ങൾക്കും വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ AI വോയിസ് ക്ലോണിംഗ് എന്ന പുതിയ വെല്ലുവിളിയെ നേരിടുകയാണ്. ഒരു വ്യക്തിയുടെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ശബ്ദരേഖ ലഭിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാൻ ഇന്ന് സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. നാളെ ഒരു അമ്മയ്ക്കൊരു ഫോൺ കോൾ വന്നേക്കാം, "അമ്മി, എനിക്ക് അപകടം പറ്റി," അല്ലെങ്കിൽ "അച്ഛ, ഉടൻ പണം അയക്കൂ." ഫോണിന്റെ മറുവശത്ത് കേൾക്കുന്നത് സ്വന്തം മകന്റെയോ മകളുടെയോ ശബ്ദമാണെന്ന് പോലും

0: അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ശബ്ദം മാത്രം തെളിവല്ല, സ്ഥിരീകരണമാണ് തെളിവ്. അതിനാൽ കുടുംബാംഗങ്ങൾക്കും ഒരു ചെറിയ ഫാമിലി കോഡ് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു ശീലമാണ്. കുടുംബങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു വാക്കോ ചോദ്യമോ അടിയന്തര സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാം. സ്ഥാപനങ്ങൾ ഡ്യൂറസ് കോഡുകൾ ഉപയോഗിച്ച് ജീവനക്കാരെ സംരക്ഷിക്കുന്നത് പോലെ കുടുംബങ്ങൾക്ക് ഫാമിലി കോഡുകൾ ഉപയോഗിച്ച് തങ്ങളെ തന്നെ സംരക്ഷിക്കാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. സൈബർ സുരക്ഷ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അതൊരു കുടുംബത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. കാരണം തട്ടിപ്പുകാർ പലപ്പോഴും കുട്ടികളെയും മുതിർന്നവരെയും ലക്ഷ്യമിടുന്നു. കുട്ടികൾ കൗതുകം കാരണം ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്തേക്കാം, മുതിർന്നവർ വിശ്വാസം കാരണം വിവരങ്ങൾ പങ്കുവച്ചേക്കാം. അതുകൊണ്ട് വീട്ടിൽ സൈബർ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കണം, മക്കളെ ബോധവൽക്കരിക്കണം, മാതാപിതാക്കളെയും ബോധവൽക്കരിക്കണം. ഒരു കുടുംബത്തിലെ ഏറ്റവും സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തി മാത്രം സുരക്ഷിതനായാൽ പോരാ, കുടുംബം മുഴുവൻ സുരക്ഷിതരാകണം. അവസാനമായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയാമെങ്കിലും നാം യാത്ര നിർത്താറില്ല. പക്ഷെ ഹെൽമറ്റ് ധരിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ ലോകവും ഒഴിവാക്കേണ്ട ഒന്നല്ല, സുരക്ഷിതമായി ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഒന്നാണ്. ഡിജിറ്റൽ സാക്ഷരത എന്നത് മൊബൈൽ ഉപയോഗിക്കാൻ അറിയുന്നതല്ല, ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതമായി ജീവിക്കാൻ അറിയുന്നതാണ്. ഒരു സന്ദേശം ലഭിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക, ഒരു ഫോൺ കോൾ ലഭിക്കുമ്പോൾ പരിശോധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾ, എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കാൻ കൂട്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ സൈബർ സെല്ലിൽ ബന്ധപ്പെടുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതുമാണ്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിനു മുമ്പ് ഉറപ്പുവരുത്തുക. കാരണം സൈബർ സുരക്ഷയിലെ ഏറ്റവും വലിയ പ്രതിരോധ മതിൽ ഒരു സോഫ്റ്റ്വെയർ അല്ല, അത് നമ്മുടെ വിവേകമാണ്. സാങ്കേതിക വിദ്യ നമ്മെ മുന്നോട്ട് നയിക്കും, പക്ഷെ സുരക്ഷിതമായ സാങ്കേതിക വിദ്യ മാത്രമേ നമ്മെ സുരക്ഷിതമായ ഭാവിയിലേക്ക് നയിക്കൂ. ഇന്ന് സാങ്കേതിക വിദ്യ പല സൗകര്യങ്ങളും നൽകുന്നുണ്ടെങ്കിലും ചില പ്രത്യേക വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഫോട്ടോകളും വീഡിയോകളും അനുവാദമില്ലാതെ ഉപയോഗിക്കുക, വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുക, അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ സ്വകാര്യ വിവരങ്ങളും ചിത്രങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അല്പം കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. അറിയാത്ത വ്യക്തികളുടെ ഫ്രണ്ട് റിക്വസ്റ്റുകളോ സന്ദേശങ്ങളോ വിശ്വസിക്കാതിരിക്കുക. ഓൺലൈനിൽ എന്തെങ്കിലും ഉപദ്രവമോ അസ്വസ്ഥതയോ നേരിടുകയാണെങ്കിൽ നിശബ്ദമായി സഹിക്കാതെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ബന്ധപ്പെട്ട അധികാരികളോടും അറിയിക്കുക, സഹായം തേടുക. ഏറ്റവും പ്രധാനമായി ഓൺലൈൻ ലോകത്ത് വ്യക്തിപരമായ സുരക്ഷയും സ്വകാര്യതയും അത്ര തന്നെ വിലപ്പെട്ടതാണെന്ന കാര്യം നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒന്നാണ്.
1: ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈബർ സുരക്ഷാ വിദഗ്ധ ചൈത്ര യു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. വർഷ വിനു പാടിയ ഗാനം ചിത്രം മറുപടി.

ഒരു ഗാനം കൂടി കേൾക്കൂ. ഗാനരചന വൈശാഖ് സൂണൻ, സംഗീത സംവിധാനം ബിപിൻ അശോക്, പാടിയത് കെ എസ് ഹരിശങ്കർ, ചിത്രം സാഹസം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി. ഇപ്പോൾ ഒരിക്കൽ കൂടി. ഇന്ന് ഒരിക്കൽ കൂടി
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ നേർവഴിയിലൂടെ പരിചയപ്പെട്ട അധ്യാപികയായ ഹീര വിഎസിന്റെ മറ്റ് വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ചൂസ് ചെയ്തത്?
2: ബി എ മലയാളമാണ് എടുത്തത്. മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത് സഹൃദയിൽ. പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
1: ഒരുപാട് വായിക്കോ എങ്ങനെയാണെന്ന് പറയാം?
2: എന്റെ വായന എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്റെ വായന കാര്യമായിട്ട് നടക്കുന്നത്. പല പുസ്തകങ്ങളെ പറ്റി ഞാൻ കേൾക്കുന്നത്, ഇപ്പൊ എന്റെ ടീച്ചറുമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഞാൻ പല പുസ്തകങ്ങളെയും പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലുള്ള വായനകൾ നമ്മൾ നടത്തുന്നല്ലാതെ പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, ആളുകളോട് സംസാരിച്ച് അങ്ങനെ അറിവുകൾ എടുക്കുക, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് പുസ്തകങ്ങളെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഹൈസ്കൂൾ സമയത്ത് എഴുത്തുകൾ വെച്ചിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തിട്ടുണ്ട്, വീണീർപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അതൊരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിന്തകൾ, അല്ലെങ്കിൽ കാഴ്ചപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ, പലതരത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിലാണ് കവിതകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ കുറേയും കൂടെ അതിനെ മാറ്റിപ്പണിയണം എന്നുള്ള ആലോചനകൾ തോന്നുന്നുണ്ട്. മലയാളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കാം, എഴുതാം, ഭാഷ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നല്ല രീതിയിൽ എഴുതണം, കുറെ എഴുതണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മലയാളം തന്നെ എടുക്കൂ എന്ന് പറഞ്ഞു. പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു മലയാളം വേണ്ട, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാന്ന്. ഇല്ല, മലയാളം മാത്രമേ എടുക്കൂ എന്നുള്ള നിർബന്ധത്തിൽ എടുത്തതാണ് സഹൃദയിൽ.
1: വിഴിനീർ പൂക്കളിലെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം.
2: ചെറിയ കുട്ടിയുടെ ചാവല്യങ്ങളാണ് അത് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എനിക്ക് 17 വയസ്സുള്ളപ്പോ ചെയ്ത പുസ്തകമാണ് അത്. എന്റെ എഴുത്ത് വായിച്ചാൽ ഇവളിങ്ങനെയൊക്കെ പുരോഗമനം പറയുന്ന ആളാണോ എന്ന് സംശയമൊക്കെ തോന്നും. അത് കാരണം ഞാൻ എന്റെ എഴുത്തുകൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. ടൈറ്റിലുകളൊന്നുമില്ല എന്റെ കവിതകൾക്കൊന്നും. പുസ്തകത്തിൽ ചെയ്തതിനുണ്ടായിരുന്നു, അല്ലാതെ ഇപ്പൊ എഴുതുന്നതിനൊന്നും അങ്ങനെ ടൈറ്റിലൊന്നും ഇട്ടിട്ടല്ല എഴുതുന്നത്. അതിലെഴുതിയതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരിഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത്, കവിതയല്ല എന്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, അന്ന് നിന്റെ ചില്ലയിൽ നിന്നും എന്റെ ആത്മാവിന്റെ അടരുകളിലേക്ക് ഞെട്ടറ്റ ഒരിലയില്ലേ, ജീവന്റെ നീല ഞരമ്പുകളുള്ള ഒരില, സ്വപ്നത്തിന്റെ ഒരില, ഇടയ്ക്കൊക്കെ ആ ഇല കുമ്പിൾ കുത്തി നമ്മൾ നിലാവ് കോരിക്കുടിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കൗതുകം കൂടി പറയട്ടെ, ആ ഇലക്കുമ്പിളിൽ ഇപ്പോഴും ഒരു തുള്ളി നിലാവ് ബാക്കിയുണ്ട്.
1: വളരെ മനോഹരമായിട്ടുണ്ട്.
2: അങ്ങനെ വായിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ ചില ചില തോന്നലുകൾ. ഇപ്പം ഈ കരിയിലയുടെ ഒച്ച ഉണ്ടല്ലോ, കരിയില ഇങ്ങനെ കാറ്റിൽ മൂവ് ചെയ്യുന്ന ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ്. അപ്പൊ അതിനെ ഞാൻ കരുതുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് എന്നുള്ള രീതിയിലാണ് എന്റെ
1: എഴുത്ത്
2: വരുന്നത്. അപ്പം നീ കേട്ടിട്ടുണ്ടോ കാറ്റിൽ നടക്കുന്ന കരിയിലകളുടെ കാലൊച്ച? അത് താളരഹിതമാണ്, ചുവടുകൾ ക്രമത്തിലുമല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഗതി കിട്ടാതെ അലയുന്ന മരത്തിന്റെ ആത്മാക്കളാണ് അവയെന്ന് നമ്മെ പോലെ.
1: നല്ല മോഡുലേഷനിലാണ്
2: ഞാൻ എഴുതുമ്പോഴും. ഇപ്പൊ എനിക്കുള്ള ഒരു ഫീൽ എന്താണ്, അതിലങ്ങനെ ഓർത്തോർക്ക് അങ്ങനെ എഴുതും. വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിക്കാറ് വായിക്കാൻ. എന്റെ കവിത ഞാൻ അങ്ങനെ വായിക്കാത്തോണ്ടാണ് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ വരുന്നത്.
1: ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർ അറിയണ്ടേ?
2: ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല.
1: ഇനി ഇതുപോലെ രസകരമായിട്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? ഇനിയും കേൾക്കാൻ തോന്നുന്നുണ്ട്.
2: ഇലകളെ ഒഴുക്കുന്ന ഒഴുക്കാകണം, ആ ഒഴുക്കിൽ ഒരിലയാകണം, ഉപരിതലമറിയാത്ത അടിയൊഴുക്കാകണം, അടിയൊഴുക്കിനുമടിയിലെ ചുഴിയാകണം, ചുഴിയിൽ ചുറ്റിത്തിരിയുന്ന നിലവിളിയാകണം, നിലവിളി കേൾക്കാത്ത മരണമാകണം, മുൻപേ മരിച്ചവർക്ക് കൂട്ടാകണം, വരാനിരിക്കുന്നവരെ കൺപാർത്തിരിക്കണം.
1: ഷാർപ്പായിട്ടുള്ള വേർഡിങ്സ് ആണ്. ഇപ്പൊ ഓരോ വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ തീവ്രതയൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് അത് എഴുതിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ ഒരു ആ ഒരു ഫ്ലോയിലിങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക്
1: പറ്റില്ല.
2: അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പല കഥകൾക്കും തുടക്കമുണ്ട്, ഒടുക്കുണ്ട്, നടു ഫില്ലല്ല. ചില കഥകളിൽ അവസാനത്തെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ബാക്കിയൊന്നുമില്ല. അവസാന വാചകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാചകം നമ്മളെ സ്ട്രൈക്ക് ചെയ്യും, ചിലപ്പോൾ യാത്രകളിലായിരിക്കാം, അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ചിലരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ എഴുതണം, മറ്റുള്ളവരും കൂടെ അത് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുമ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങും. പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും അത് അവരുടെ സ്വകാര്യത, അത് അവരിൽ തന്നെ നിൽക്കട്ടെ, എന്നിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ആ എഴുത്ത് അവിടെ നിൽക്കും. അങ്ങനെ കുറെ പെയിന്റിംഗ് എടുക്കുന്നുണ്ട്. യാത്രാവിവരണം എഴുതണം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കുട്ടികളുടെ കൂടെ ഞങ്ങൾ ഒരു 5 ഗവേഷകരും ടീച്ചേഴ്സും കൂടെ ഡൽഹി ആഗ്രയൊക്കെ യാത്ര പോയിരുന്നു. അപ്പൊ ആ യാത്രാനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ടീച്ചറും അതുപോലെ അതിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഇരുന്ന് എഴുതാനുള്ള ഒരു സമയം, അതിനിടയിലാണ് പിന്നെ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോ എഴുതാൻ പറ്റിയിട്ടില്ല, അതും വൈകാതെ എഴുതണമെന്നുണ്ട്.
1: അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവട്ടെ. ജോലി എങ്ങനെ പോകുന്നു?
2: ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അതുവരെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും എത്താതെ ഒരു ഗവേഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടാണ് PhD ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ ഒരു തിരക്കുകളിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഓക്കെയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണമാണ്. എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരാനും ചെയ്തു തരാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല സഹകരണമാണ്.
1: അപ്പൊ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു
2: അധ്യാപനം. നിലവിൽ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നുണ്ട്.
1: ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു
2: ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഏത് പോർഷൻ ആണെന്ന് നോക്കും. ആ വിഷയത്തെ കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്റെ ഗൈഡായിട്ടുള്ള സോണിയ ടീച്ചറോടാണ്. ടീച്ചറോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻഡ് അനിൽ മാഷുണ്ട്, മാഷ് മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മാഷോട് ചോദിക്കും. അതുപോലെ എന്റെ കൂടെ ഗവേഷണം നടത്തുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും ചോദിക്കും. അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്റേതായ രീതിയിലൊന്ന് തയ്യാറാക്കി ഞാൻ ബ്രെയിലിൽ നോട്ട് എഴുതിയെടുക്കും, എന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്.
1: ഇപ്പോൾ എഴുത്തിന്റെ കാര്യം പറഞ്ഞാൽ, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ?
2: വേറെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആർട്സിലായിരുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കവിത ചൊല്ലും, അതുപോലെ കഥാപ്രസംഗം പറയും. ഹൈസ്കൂൾ ടൈമില് വീടിന്റെ അടുത്ത് അമ്പലങ്ങളിലും ഒക്കെ കഥാപ്രസംഗം പറയാൻ പ്രൊഫഷണലായി തന്നെ പോയിരുന്നു. പിന്നെ മോണോആക്ട് ചെയ്യും, കീബോർഡ് വായിക്കും, വയലിൻ ചെറിയ രീതിയിലൊക്കെ വായിക്കും.
1: സർവകലാവല്ലഭനാണ്.
2: പിന്നെ അതുപോലെ പിന്നെ ഒരു PG ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ആർട്സ് മാത്രമേ പറ്റുന്നുള്ളൂ, അല്ലാതെ സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അങ്ങനെ വന്നപ്പോഴാണ്. ഇവിടെ ജ്യോതിർഗമേല് വന്ന സമയത്ത് ഒരു ബൽറാം സാറുണ്ട്, അദ്ദേഹമാണ് എന്നെ ചെസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെസ് കളിക്കും. പിന്നെ ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. എനിക്ക് എവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിൽ എത്തുന്നത്.
1: സജീവമായിട്ട് അതിൽ തുടരുന്നു അല്ലേ?
2: തുടരുന്നു. ഇപ്പൊ ഈ ജോലി കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പോവാത്തത്. കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ പോയിട്ടുണ്ട്. രണ്ടുവട്ടം സ്റ്റേറ്റ് ടൂർണമെന്റിന് കളിച്ചു, പിന്നെ രണ്ട് സോണല്, ഒരു നാഷണല്, അങ്ങനെ പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കേരള ടീമിന്റെ ഐക്കം പ്ലെയർ ആയിരുന്നു വുമൻസ് ടീമിന്റെ. പിന്നെ രണ്ടുവട്ടം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
1: ഫുട്ബോൾ കാണുമോ? അല്ലാതെ ഫുട്ബോൾ
2: ഇല്ല, അങ്ങനെ കാണുന്നില്ല.
1: ഫോളോ ചെയ്യോ?
2: ഇല്ല, ഞാൻ അങ്ങനെ വല്ലാതൊരു പേഷനുള്ള ആളല്ല. അങ്ങനെ കാണാൻ അറിയാനും അങ്ങനെ പേഷനുള്ള, കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ബാക്കി എല്ലാ സ്ട്രെസ്സും ഞാൻ മാറ്റിവെക്കുന്നത് അവിടെയാണ്. അത്രയും ഓക്കെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ട്.
1: ഓഡിയോ നാടകം ചെയ്തത് എവിടെ?
2: ദ ഇൻസൈഡർ എന്ന പേരിലാണ് ചെയ്തിട്ടുള്ളത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഒരു ഓഡിയോ നാടക മത്സരം സംഘടിപ്പിച്ചിരുന്നു 2 വർഷം മുന്നേ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്.
1: അതിന്റെ സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ
2: അത് എഴുതിയത് ഞാൻ തന്നെയാണ്. രചന സംവിധാനം ഞാനാണ്. പിന്നെ അതിലൊരു ചെറിയ ഭാഗം ഞാൻ ഡബ്
1: ചെയ്തിട്ടുണ്ട്.
2: പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയവും എനിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹളം. പ്രതിപക്ഷത്തു നിന്നും കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം

0: മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ. പുതിയ MSMEകൾ ആരംഭിക്കും. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരി മരുന്നുപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു.
1: മയക്കുമരുന്ന് തടയാനുള്ള എല്ലാ നടപടികളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG വിമല പുട്ടാദിത്യയെ കോർഡിനേറ്ററായി വെച്ചുകൊണ്ട് 87 ഡിവിഷനിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. 140 MLA ഞാൻ കത്തിലൂടെ ഇതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും അവരുടെ സഹകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ റീഹാബിലിറ്റേഷനും അതോടൊപ്പം തന്നെ വിഡ്രോവൽ സിൻഡ്രം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
0: ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLAമാരും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്ക് എത്തുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മരുന്നുകളും തടയാൻ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതായി KN ബാലഗോപാൽ MLA. ഈ നീക്കത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളുടെയും വവ്വാലുകളുടെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചു. കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ മുക്കോണിമുക്കിലായിരുന്നു അപകടം. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും PC വിഷ്ണുനാഥും അപകടസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ജോർദാനെതിരെ അൾജീരിയ വിജയിച്ചു. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന പുലിയാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: വെണ്ടേക്കുംചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് മീശക്കവലയെ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വനംവകുപ്പിലെ 32 വരുന്ന ഉദ്യോഗസ്ഥ സംഘം വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് കൂടുകളും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ആടുകളെ പുലി ഭക്ഷിക്കുകയും മറ്റൊരാടിനെയും പശുവിനെയും ആക്രമിക്കുകയുമുണ്ടായി. കൂട്ടിലകപ്പെട്ട പുലിയെ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി ആറളത്തെ RRT ഓഫീസിലേക്ക് മാറ്റി.
0: CBSE പരീക്ഷയുടെ പുനർ മൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ പ്ലസ് 1 രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 352 പോയിന്റ് താഴ്ന്ന് 76,733, നിഫ്റ്റി 116 പോയിന്റ് നഷ്ടത്തിൽ 23,976 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,520 താഴ്ന്ന് 1,07,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മിന്നലേറ്റ് യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലാശോട്ടെയോടെയാണ് സമാപനമാകുന്നത്. അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി സമയം 12 കഴിഞ്ഞ് 40.
5: എബോള അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു.
6: ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോ രാജ്യത്ത് അപൂർവമായ ഒരു എബോള വൈറസ് വ്യാപനം വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇത് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനകം 600+ സംശയാസ്പദ കേസുകളും 240 മുകളിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില കേസുകൾ കമ്പാലയിലും കണ്ടെത്തിയിട്ടുണ്ട്. എബോള ഒരു ഗുരുതര വൈറസ് രോഗമാണ്. സാധാരണയായി കാട്ടുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ് തുടക്കം. പ്രത്യേകിച്ചും പഴന്തേനി വവ്വാലുകൾ പ്രധാന ഉറവിടമാകാമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഇവ കൂടാതെ കുരങ്ങുകൾ, ചിമ്പാൻസികൾ, ഗൊറില്ല എന്നിവയിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാം. രോഗബാധിതരായ ആളുകളുടെ ശരീര സ്രവങ്ങൾ, രക്തം, ഉമിനീർ, ഛർദി, വയറിളക്കം തുടങ്ങിയവ വഴി മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നു പിടിക്കാം. 1976 കോങ്കോയിലെ എബോള നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തുന്നത്. എബോള വൈറസ് ഡിസീസ്, എബോള ഹെമറേജിക് ഫീവർ, എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എബോള മനുഷ്യരിൽ മാരകമായ രക്തസ്രാവത്തോടുകൂടി പനിയുണ്ടാക്കുന്ന ഒരു വൈറസ് രോഗം തന്നെയാണ്. കണ്ണുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന എബോളയുടെ വകഭേദ ലക്ഷണങ്ങൾ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. എബോള വൈറസ് കുടുംബത്തിൽ 6 വ്യത്യസ്ത ഇനം വൈറസുകളാണുള്ളത്. ഇതിൽ സയർ എബോള വൈറസ്, സുഡാൻ എബോള വൈറസ്, ബുണ്ടിബഗോ എബോള വൈറസ്, തായ് ഫോറസ്റ്റ് എന്നീ 4 വകഭേദങ്ങളാണ് മനുഷ്യരിൽ രോഗമുണ്ടാക്കാൻ ശേഷിയുള്ളവ. ഇതിൽ ഏറ്റവും മാരകമായത് സയർ വകഭേദമാണ്. 1976 കോംഗോയിലും സുഡാനിലുമാണ് എബോള ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നത്. 318 പേർ രോഗബാധിതരാവുകയും 280 പേർ മരണമടയുകയും 88% മരണനിരക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. 2014-16 കാലയളവിൽ സിയർലിയോൺ, ലൈബീരിയ, ഗിനി എന്നീ രാജ്യങ്ങളിലുണ്ടായ എബോള വൻതോതിൽ പടർന്നു പിടിച്ചത് ലോകമെമ്പാടും ആശങ്കയുണ്ടാക്കിയിരുന്നു. 2018-2020 കാലത്ത് കോംഗോയിൽ വീണ്ടും എബോള പൊട്ടിപ്പുറപ്പെടുകയും 3500 പേർ രോഗബാധിതരാവുകയും 2300 പേർ മരിക്കുകയും ചെയ്തിരുന്നു. 2021 ഫെബ്രുവരിയിൽ ഒറ്റപ്പെട്ട കേസുകൾ കോംഗോ, ഗിനി എന്നീ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എബോള വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പനി, തുടർവേദന, തലവേദന തുടങ്ങിയവയാണ് ആദ്യകാല ലക്ഷണങ്ങൾ. പിന്നീട് അത് അതിശക്തമായ വയറിളക്കം, ശരീരവേദന, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങളിലേക്ക് മാറുന്നു. ആന്തരികമോ ബാഹ്യമോ ആയ രക്തസ്രാവവും വൃക്ക, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്ഷയിക്കുന്നതും രോഗം പുരോഗമിക്കുന്ന വഴി ഉണ്ടാകുന്നു. അത് മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. എലൈസ, RT-PCR പോലുള്ള ടെസ്റ്റുകളിലൂടെ രോഗനിർണയങ്ങൾ നടത്താം. രോഗത്തെക്കുറിച്ചുള്ള ആധുനിക അറിവുകൾ അതിജീവിച്ചവരിൽ തലവേദന, ദീർഘകാല സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വർഷങ്ങളോളം തുടരാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മരണനിരക്ക് 50% വരുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. COVID-19 പോലെയുള്ള വൈറസുകൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആഗോള മഹാമാരിയായി മാറാൻ കാരണമായത് അവയുടെ വ്യാപന ശേഷി കൂടുതലായതും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ
7: രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വൈറസ് പകരുന്നത് വഴിയുമാണ്.
6: എന്നാൽ എബോള, നിപ്പ തുടങ്ങിയ വൈറസുകളുടെ കാര്യത്തിൽ സാഹചര്യം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത്തരം വൈറസ് ബാധകൾക്ക് തീവ്രമായ ലക്ഷണങ്ങളാണുള്ളത്. രക്തസ്രാവം, അതികഠിനമായ പനി, അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുക തുടങ്ങിയ വഴി രോഗി ശാരീരികമായി വളരെ വേഗം അവശനാവുകയും കിടപ്പാകുകയും ചെയ്യുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ രോഗിക്ക് ചലനശേഷി നഷ്ടപ്പെടുകയും ആശുപത്രിയിലേക്ക് മാറാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ഇതുമൂലം കൊണ്ടും രോഗവ്യാപനം വേഗത്തിൽ തടയാൻ സഹായിക്കുന്നു. രോഗി വേഗം തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണവും ഐസൊലേഷനും വഴി വൈറസ് സമൂഹത്തിലേക്ക് പടരുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. സയർ വൈറസ് ബാധയ്ക്കെതിരെ നിലവിൽ അംഗീകൃതമായ വാക്സിനുകളും ചികിത്സകളും ലഭ്യമാണെങ്കിലും സുഡാൻ വൈറസിനെതിരെ പ്രത്യേക വാക്സിനുകളോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സകളോ ലഭ്യമല്ല എന്നത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും
7: ബുണ്ടിബഗോ വകഭേദം പടർന്നു പിടിച്ചതിനെ തുടർന്ന്
6: ലോകാരോഗ്യ സംഘടന ഒരു പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുകയാണുണ്ടായത്. 2007 ഉഗാണ്ടയിലാണ് ആദ്യമായി ഈ വകഭേദം തിരിച്ചറിഞ്ഞത്. ഈ വകഭേദം താരതമ്യേന അപൂർവമാണ്. സയർ വൈറസിനെതിരെ നിലവിലുള്ള വാക്സിനുകളോ ചികിത്സകളോ ബുണ്ടിബഗോ വൈറസിനെതിരെ ഫലപ്രദമല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ ഈ വൈറസ് കോംഗോയിലെ ഇറ്റൂരി, നോർത്ത് കിവു, സൗത്ത് കിവു പ്രവിശ്യകളായി പടരുകയും അതിർത്തി കടന്ന് ഉഗാണ്ടയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളും സംഘർഷങ്ങളും കാരണം രോഗബാധിതരെ കണ്ടെത്താനും ഐസൊലേറ്റ് ചെയ്യാനും ആരോഗ്യ പ്രവർത്തകർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. എബോളയുടെ വ്യാപനം തടയുന്നതിനും രോഗികൾക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ലോകാരോഗ്യ സംഘടന വിപുലമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം വാക്സിനുകളും മറ്റു മരുന്നുകളും ഇതിനായി വികസിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ലോകാരോഗ്യ സംഘടന നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. രോഗനിർണയ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അവർ മുൻകൈയെടുക്കുന്നു. നിലവിൽ സുഡാൻ ബുണ്ടിബഗോ വൈറസുകൾക്കെതിരെയുള്ള വാക്സിൻ വികസനം വേഗത്തിലാക്കാനും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനും അന്താരാഷ്ട്ര ഗവേഷണ ഏജൻസികൾ ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ട്. എബോളയുടെ കാര്യത്തിൽ ഇന്ത്യയും കേരളവും ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നേരിട്ട് വ്യോമഗതാഗതം കുറവായത് വൈറസ് എത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു. എങ്കിലും ആഫ്രിക്കയിൽ നിന്ന് വരുന്ന യാത്രികരെ കൃത്യമായി പരിശോധിക്കുകയും രോഗലക്ഷണങ്ങളുള്ളവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലെ 4 രാജ്യാന്തര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും യാത്രക്കാരുടെ പരിശോധനയും തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ രോഗപ്രതിരോധത്തിനായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. രോഗബാധയുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നിവ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആഗോള യാത്രകളും വ്യാപാര ബന്ധങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന രോഗങ്ങളും മറ്റിടങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികമാണ്. അതിനാൽ രോഗത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നിരീക്ഷിക്കുകയും ബോധവൽക്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കോവിഡിനെയും നിപ്പായുമൊക്കെ നേരിട്ട നമുക്ക് ഭയമല്ല, യഥാർത്ഥ ജാഗ്രതയോടെ കൃത്യമായ ആരോഗ്യ പരിരക്ഷ സാധിക്കും.
5: എബോള അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ.
8: പൊതുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
9: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
8: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
9: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകൻപാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
8: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
2: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को

0: हवाई यात्रा की सुविधा पहली बार मिली है। पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है।
1: നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
3: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്നും ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാസാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് US നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഓനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധസാഹചര്യം ഒഴിവാക്കാനുള്ള US നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 77167 നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

ഏവർക്കും മഞ്ഞിനി പൂനിലാവിലേക്ക് സ്വാഗതം. ആദ്യഗാനം കെ എസ് ജോർജും സുലോചനയും കാലം മാറുന്നു എന്ന ചിത്രത്തിനുവേണ്ടി പാടിയത്. വരികളെഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

സുശീല പാടിയ ഒരു ഗാനമാണ് മഞ്ഞിനിപ്പൂനിലാവിൽ അടുത്തത്. ചിത്രം സ്വപ്നഭൂമി. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഇനി കേൾക്കാം ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം എം എസ് ബാബുരാജ്, പാടിയത് യേശുദാസ്, എസ് ജാനകി എന്നിവർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

മഞ്ഞണിപ്പൂനിലാവ് തുടരുന്നു. ഇനി കേൾക്കാം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പി ജയചന്ദ്രൻ പാടിയ ഗാനം.

കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഒരു ഗാനമാണ് മണ്ണിനി പൂനിലാവിൽ. ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

മഞ്ഞണി പൊന്നിലാവിലെ അടുത്ത ഗാനം കേൾക്കാം. ചിത്രം അവളൽപ്പം വൈകിപ്പോയി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. യേശുദാസ് പാടിയ ഗാനം.

ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ദേവദാസിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം. ചിത്രം രാധ എന്ന പെൺകുട്ടി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മുന്നണി പൊന്നിലാവിൽ ഇനി കേൾക്കാം പി സുശീല പാടിയ ഒരു ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം ചുവന്ന സന്ധ്യകൾ.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി വാണി ജയറാം പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഏഴാം കടലിനക്കരെ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് വിശ്വനാഥൻ.

ഇനി കേൾക്കാം കേണലും കളക്ടറും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

പഞ്ചാമൃതം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പി ജയചന്ദ്രൻ പാടിയ ഗാനം.

യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ചിത്രം തേടിയ വള്ളി കാലിൽ ചുറ്റി. ഗാനരചന എ പി ഗോപാലൻ. സംഗീതം കെ ജെ ജോയ്.

0: tariffs announced by President Donald Trump. The Enforcement Directorate, ED, is conducting searches at 18 premises in Chennai, Tiruchirappalli, Coimbatore and Madurai in connection with the alleged teacher recruitment exam manipulation case. The ED said the action is based on an FIR registered by the Central Crime Branch in the year 2017. It added that police had filed a charge sheet in the case in 2021. Akashvani is broadcasting special programs as part of its series People's Padma on Akashvani.
1: Finally, idea for human milk bank, and I started then the first human milk bank in Asia.
2: Designed many equipment for measurement of materials like resistivity, thermoelectric power, which is a very sensitive property. All these things we developed it ourselves at a very, very low cost.
0: Through these episodes, listeners will get an insight into the lives and contributions of Padma awardees. The programs are being broadcast today on 100.1 Akashvani Gold. It can also be heard on News on AIR app and News on AIR official YouTube channel. So stay tuned to Akashvani. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. A three-member special investigation team, SIT, probing the alleged anomalies in donations and offerings at the Ayodhya Ram Mandir, has submitted its initial probe report today. The report was submitted to Additional Chief Secretary Home Sanjay Prasad by SIT Head Vijay Vishwas Pant, who is Commissioner of Lucknow. After submitting the report, SIT Head Vijay Vishwas Pant said, "This is a preliminary report. The high-level panel was constituted by the state government to investigate alleged financial irregularities and misappropriation of funds. The team has submitted its initial course of inquiry. Members of SIT questioned several suspects and temple trust officials over the past week. Further action based on the recommendations in the report is expected soon." The Uttar Pradesh government constituted the SIT on the 13th of this month following a request from the Temple Trust after allegations surfaced regarding the misappropriation of donations received at the Ayodhya Ram Temple. A joint team comprising experts from the Forensic Science Laboratory and members of the Special Investigation Team inspected the spot in Lucknow where a massive fire claimed the lives of 15 people yesterday. More from our correspondent.
3: After inspection of the area, ADG Lucknow Zone Praveen Kumar, who is also member of the SIT, said that the team will conduct a thorough investigation into all aspects and examine the responsibilities of every department in detail. On the other hand, the six-member Forensic Science Laboratory team collected evidences from the spot to determine the cause of the blaze and establish the sequence of events. Meanwhile, the Lucknow Development Authority has issued a demolition notice for the building. The three-story building was issued a demolition order in 2016 over unauthorized construction, but it was revoked less than 2 months later. Sushil Chandra Tiwari, Akashvani News, Lucknow.
0: The United States has announced a $230 million sustainment package for India's M777A2 ultra light howitzers. In a social media post, U.S. Ambassador to India Sergio Gore said the defense partnership between India and the U.S. is continuously growing and the proposed sale is ready to be concluded. Monsoon has become active again in Maharashtra. Rain continues its spell in Mumbai and nearby suburbs for the third consecutive day today. More from our Mumbai correspondent.
4: Several parts of the island city of Mumbai and its suburbs continue to receive moderate showers since morning. IMD has informed that the southwest monsoon has further advanced into the remaining parts of Central Arabian Sea, some parts of Maharashtra, including Mumbai, and certain parts of central and eastern India. Citizens are also advised to remain alert as there is a strong possibility of moderate to heavy rainfall in some areas of Mumbai city, Mumbai suburbs, and the Ghat regions of Pune, Raigad, and Ratnagiri over the next few hours. Sangeeta Godbole, Akashvani News, Mumbai.
0: The India Meteorological Department, IMD, has issued an orange colour warning for heavy to very heavy rainfall over parts of northeast India and sub-Himalayan West Bengal today. Heavy rainfall is also expected over coastal Karnataka, Konkan, Goa, Odisha and Telangana till tomorrow. The Met Department predicted thunderstorms accompanied by lightning and gusty winds over Delhi, Haryana, Punjab, Chandigarh and Uttarakhand for the day. According to the weather agency, heat wave conditions are expected over Chhattisgarh, eastern parts of Madhya Pradesh and Uttar Pradesh today, while severe heat wave and warm night conditions are expected over Vidarbh till tomorrow. IMD said a gradual rise in maximum temperatures by 2 to 3 degrees Celsius is expected over northwest India during the next 3 days. In FIFA World Cup, Argentina star captain Lionel Messi has created history after he scored 18 goals, surpassing Germany's Miroslav Klose's record of 16 goals to become the highest goal scorer in World Cup history. In a super clash, Argentina defeated Austria 2-0 in their Group J match in Arlington, United States last night to secure a place in the round of 32. With this win, Argentina has entered the knockout stage. Meanwhile, Algeria thrashed debutants Jordan 2-1 in a Group J encounter in Santa Clara, USA today. In hockey, the Indian men's hockey team will take on arch rivals Pakistan in the opening match of the FIH Pro League today. This will be the first encounter between India and Pakistan since their Asian Champions Trophy clash in Ulaanbaatar, China in 2024, where India emerged victorious with a 2-1 win. Benchmark domestic equity indices were trading nearly 1% lower in the afternoon session today. The Sensex plunged 653 points to 76,441, while the Nifty lost 220 points to 23,883 when reports last came in. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards during second round of civil investiture ceremony at Rashtrapati Bhavan this evening. Home Minister Amit Shah says Shyama Prasad Mukherjee's dream realized with abrogation of Article 370. National Security Advisor Ajit Doval says opening up Strait of Hormuz will strengthen energy security around the world. Enforcement Directorate conducts searches at 18 places in Tamil Nadu in connection with alleged teacher recruitment exam manipulation case. Lionel Messi becomes the highest goal scorer in FIFA World Cup history, leads Argentina into knockout stage, and in hockey, India to face Pakistan in opening match of FIH Pro League in London today. With that, we end the midday news.
5: ആകാശവാണി ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 53rd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
6: പെട്രോവിച്ച് എന്ന നിലക്കണ്ണാടിക്ക് മുന്നിൽ വിവസ്ത്രനാകുന്ന നിക്കോവാണ് രംഗത്ത്. നിക്കോവ് ഒരു കൊലപാതകയും പെട്രോവിച്ച് അയാളെ ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നിക്കോവ് രണ്ടു സ്ത്രീകളെ കൊന്നുവെന്ന സത്യം വിഴുങ്ങിയും തികട്ടിയും നടന്ന് അവസാനം സോണിയ എന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞിരിക്കുകയാണ് നിക്കോവ്. പക്ഷേ കുറ്റാന്വേഷകനായ പെട്രോവിച്ചിനു മുന്നിൽ അയാൾ മനസ്സിന് തിരശീലയിട്ടിരിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് നിക്കോവ് എഴുതിയ ചില അസാധാരണ ലേഖനങ്ങളും കൊലപാതക ശേഷം അയാളിൽ ദർശിച്ച അസാധാരണ സ്വഭാവവിശേഷങ്ങളുമാണ് പെട്രോവിച്ചിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. ഏതു കാലഘട്ടത്തിലും പ്രസക്തമായ ആശയങ്ങളുടെ സംഘട്ടനമാണ് ഈ വിചാരണയിൽ ഉടനീളം.
7: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.
8: ആ ഉത്സാഹത്തിന് പൊട്ടിത്തെറിക്കാനുള്ള ത്രാണിയുണ്ട്.
7: എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. യുവത്വത്തിന്റെ ഊഷ്മളത നിറഞ്ഞ ലേഖനങ്ങൾ. നിങ്ങളുടെ ലേഖനം അസാധാരണമാണ്, പക്ഷേ യുക്തിഹീനമാണ്.
8: ആത്മാർത്ഥമാണത്, യുവത്വത്തിന്റെ ആത്മാഭിമാനമാണത്.
7: മനുഷ്യൻ സാധാരണ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ല. ഞാനെന്ന അക്കാര്യം വെറുതെ മനസ്സിൽ കുറിച്ചിട്ടു. ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ ഒരു നിയമജ്ഞൻ തീരുമാനത്തിലെത്താൻ പാടില്ല.
8: ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്.
7: യഥാർത്ഥ തെളിവുകളോടെയാണ് നിക്കോളെ എന്റെ അടുത്ത് വന്ന് പെട്ടത്. പക്ഷേ കുറ്റം സമ്മതിച്ചതാണെന്ന് തോന്നി. നിങ്ങളെ കുറ്റവിമുക്തിയിലേക്ക് ഞാൻ മാറ്റി. ഓർക്കുന്നില്ലേ?
8: എന്തിനായിരുന്നു അത്? അതൊരു നാടകമായിരുന്നു. യഥാർത്ഥ പ്രതിയെ പിടിച്ചില്ലേ?
7: അന്ന് നിങ്ങളുടെ മുറി പരിശോധിക്കാൻ വന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഔദ്യോഗികമല്ല, ഒരു സാധാരണ സന്ദർശനം. എല്ലാ സാധനങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി. അപ്പോഴേ എനിക്ക് ബോധ്യമായി, ഈ മനുഷ്യൻ അധികം താമസിയാതെ എന്റെ അടുത്ത് വരും. അതുപോലെ സംഭവിച്ചു.
8: നിങ്ങൾ വിളിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്.
7: അല്ലാതെയും നിങ്ങൾ പലതവണ വരാനൊരുങ്ങി. പാതി വഴിയിൽ വെച്ച് തടസ്സങ്ങളുണ്ടായി, ശരിയല്ലേ?
8: അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു?
7: അത് മനഃശാസ്ത്രം. കുറ്റവാളിയാണെങ്കിൽ വരും, മറ്റൊരാളാണെങ്കിൽ വരില്ല. നിങ്ങളുടെ ദേഷ്യവും ചങ്കൂറ്റവും കണ്ട് സമത്വവും ഞെട്ടിപ്പോയി. ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് അലറുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ അവരെ കൊന്നു എന്ന്? അത് വല്ലാത്ത ചങ്കൂറ്റം തന്നെ. ഞാൻ സ്വയം ചിന്തിച്ചു, അയാൾ കുറ്റവാളിയാണെങ്കിൽ ശക്തമായി എതിർക്കുകയല്ലേ ഉള്ളൂ.
8: മാനസിക സമ്മർദ്ദത്തിന്റെ നാളുകളായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല.
7: ഈ നശിച്ച മനഃശാസ്ത്രം ഇരുതല വാളാണ്. രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കാം. അന്നൊരിക്കൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കല്ല് തൊണ്ട് സാധനങ്ങൾ കുഴിച്ചിട്ടതിന്റെ മുകളിൽ ഞാൻ കണ്ടു. അടുക്കളത്തോട്ടത്തിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൈതാനത്തിന്റെ അരികിൽ.
8: അതും കണ്ടെത്തിയോ? കല്ല് കണ്ടെത്തിയോ?
7: ഇപ്പോൾ എന്തോ മനസ്സിൽ പറഞ്ഞു, കണ്ടെത്തി കണ്ടെത്തി. ഒരു തെളിവ് പോരാ, കുറ്റകൃത്യത്തിന് പല തെളിവുകൾ വേണം. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് കൗശലമുണ്ടെങ്കിലും പ്രയോഗിച്ചോ? പിന്നെന്താണ് വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ തോന്നിയത്? ആരോ നിങ്ങളെ പറഞ്ഞയച്ചതുപോലെയായിരുന്നല്ലോ ആ വരവ്. ദൈവമേ, ആ നേരത്ത് നിക്കോള നമ്മളെ വേർപിരിച്ചില്ലായിരുന്നെങ്കിൽ. നിക്കോളയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
8: അയാളല്ലേ യഥാർത്ഥ പ്രതി.
7: യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതി ആരെന്ന് മനസ്സിലായില്ലേ? നിക്കോള കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷയുടെ പരിധികൾ അന്വേഷിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ?
8: നിക്കോള പിന്നെ കുറ്റസമ്മതം നടത്തിയതോ?
7: നിക്കോളയെക്കുറിച്ചാണെങ്കിൽ അയാൾ ശരിക്കും ഒരു ശിശുവിനെ പോലെയാണ്. ഭീരുവായതുകൊണ്ടല്ല അയാൾ കുറ്റസമ്മതം നടത്തിയത്. ഒരു ശുദ്ധ കലാകാരൻ. പോലീസല്ലേ, കെട്ടിവെച്ചു. ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന പാവം. പാട്ടുപാടും, നൃത്തം ചെയ്യും, വരയ്ക്കും, കഥ പറയും എന്നെല്ലാം ജനം പറയുന്നു. ഞാൻ ആദ്യമേ മനസ്സിലാക്കി അയാളല്ല കുറ്റവാളിയെന്ന്. പക്ഷേ അയാളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി. അത്രമാത്രം.
8: കുറ്റകൃത്യത്തിന് ഉദ്ദേശം കണ്ടെത്തിയോ?
7: ഇതൊരു വിചിത്രമായ കുറ്റകൃത്യമാണ്. ആധുനിക രീതിയിലുള്ള കുറ്റകൃത്യം. ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ജീവിത ലക്ഷ്യം സന്തോഷവും സമാധാനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നടത്തപ്പെടുന്ന സംഭവമാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങളും ആദർശങ്ങളുമാണ് ഇതിനുത്തരവാദി.

0: ഒരു വേട്ടമൃഗത്തെ നായാടി പിടിക്കുന്നത് പോലെ പിടികൂടി കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. നിങ്ങൾ കുറ്റസമ്മതം നടത്തിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതൊന്നുമില്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കുന്നില്ല?
0: എനിക്ക് താങ്കളോട് യാതൊരു വൈരാഗ്യവുമില്ല. നിങ്ങളെ ഞാൻ ജയിലിൽ അടയ്ക്കും. മുൻകൂട്ടി അക്കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ സ്വയം കീഴടങ്ങി കുറ്റസമ്മതം നടത്തണം. അത് നിങ്ങൾക്കും എനിക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും.
1: അതുകൊണ്ടുള്ള മെച്ചം?
0: നിങ്ങളുടെ മനസ്സിന്റെ ഭാരമൊഴിയും. എന്റെ പ്രയത്നം സഫലമാകും. കീഴടങ്ങിയാൽ ശിക്ഷ കുറച്ചു കിട്ടും.
1: ശിക്ഷ കുറച്ചു കിട്ടുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല.
0: ഏയ്, ജീവിതത്തെ ഒരിക്കലും അവജ്ഞയോട് കാണരുത്. നിങ്ങളുടെ മുന്നിൽ ജീവിതം നീണ്ടുകിടക്കുകയാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ? അന്വേഷിക്കുവിൻ, കണ്ടെത്തും. നിങ്ങളെ ദൈവത്തോടടുപ്പിക്കാനുള്ള അവന്റെ മാർഗമായിരിക്കാം ഇത്. പിന്നെ ഇത് ജീവപര്യന്തമൊന്നുമല്ല, കാലാവധി കുറച്ചു കിട്ടും.
1: നിങ്ങൾ എന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഒന്ന് രണ്ട് ദിവസം സ്വതന്ത്രനായി വിഹരിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. നന്നായി ആലോചിച്ചു നോക്കൂ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ.
1: ഈ രണ്ട് ദിവസത്തിനിടയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ?
0: ഇല്ല, നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. ഒരു ഗ്രാമീണൻ ചിലപ്പോൾ ഓടിപ്പോകും, പരിഷ്കാരിയായ ഒരു കലാപകാരി ഓടിപ്പോകും. എന്നാൽ സിദ്ധാന്തങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവനാണ് നിങ്ങൾ. അതുകൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഓടിപ്പോകും? ഒളിവിലിരുന്ന് നിങ്ങൾ എന്തു ചെയ്യും? അഭയാർത്ഥിയുടെ ജീവിതം നിങ്ങൾക്ക് വെറുപ്പും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഓടിപ്പോയാൽ നിങ്ങൾ സ്വയം തിരിച്ചെത്തും, ഉറപ്പ്.
1: സർ, ഇന്ന് നിങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്ന് ധരിക്കണ്ട. നിങ്ങളൊരു വിചിത്ര മനുഷ്യനാണ്. കേവലം ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നത്.
0: എനിക്കറിയാം റസ്കോൽനിക്കോവ്, നിങ്ങളെക്കാൾ നിങ്ങളെ എനിക്കറിയാം. നിങ്ങളുടേതായ മാർഗത്തിലൂടെ നീങ്ങൂ. കുറച്ചു ദൂരം നടന്നാൽ മതി, അധിക ദൂരം നടക്കാൻ നിങ്ങൾക്കാവില്ല. രണ്ടു ദിവസത്തിനുള്ളിൽ വിചിത്രമായ രീതിയിൽ അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യയോ മറ്റോ, അത് ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രണ്ടു വരിയും വ്യക്തമായ ഒരു കുറിപ്പെടുത്തി ആ കല്ല് എവിടെയാണെന്ന് അറിയിക്കുക. ഞാൻ ഇറങ്ങുന്നു, നമുക്ക് കാണാം വൈകാതെ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 53-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: മൻ കി ബാത്ത്.
0: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
0: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.

ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സ്. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

0: എപ്പോഴും സമയം ചെക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ്സ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും സമയം ചെക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ്സ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും സമയം ചെക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ്സ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും സമയം ചെക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ്സ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കണം.
1: ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ.

സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ?

ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ അതായത് 1952 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് സലീം, മന്നായപുരം.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. 5:05 മുഹമ്മദ് അദ്നാൻ കെ കെ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ്, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 അനസ്തേഷ്യ എന്ന വിഷയത്തെക്കുറിച്ച് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ സെലീന പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടി ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു. മുഹമ്മദ് അദ്നാൻ കെ.
0: അദ്നാൻ, ഇതിനു മുമ്പ് ഗ്രീൻ ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? അതെന്നായിരുന്നു?
1: രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ.
0: രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്?
1: അഞ്ചാം ക്ലാസ്.
0: ഇപ്പൊ അഞ്ചില്. ഓ ഓ. ഇപ്പൊ രണ്ടാം ക്ലാസ് ഏത് സ്കൂളിലായിരുന്നു?
1: ഗേൾസ് സ്കൂൾ.
0: ഇപ്പൊ അഞ്ചിലേക്കാണല്ലേ. എനിക്ക് ഈ പേര് പെട്ടെന്ന് കേട്ടപ്പോ എന്തോ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നൊരു തോന്നൽ, അതുകൊണ്ടാട്ടോ ചോദിച്ചത്. മുഹമ്മദ് അദ്നാൻ ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാ വിളിക്കുന്നേ? കവർത്തിക്കാരൻ തന്നെയാണോ? രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ടൈമിലും കവർത്തി തന്നെയായിരുന്നോ? ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അദ്നാന്റെ?
1: ഉമ്മ, ഉപ്പ, ചേച്ചി, പിന്നെ രണ്ട് ബ്രദേഴ്സ്.
0: അദ്നാന്റെ ബാപ്പയുടെ ഉമ്മയുടെയും പേര് പറയോ?
1: ഉമ്മയുടെ പേര് നജ്മുൽ സാബിറ കെ. ബാപ്പയുടെ പേര് അൻവർ ഹുസൈൻ കെ.
0: പിന്നെ ആരാ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോ കവരത്തിയില്?
1: ബാപ്പ.
0: ബാപ്പ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാ ഡിപ്പാർട്ട്മെന്റ്?
1: AR CS.
0: പിന്നെ ആരൊക്കെയായിരുന്നു വീട്ടില്?
1: ഉപ്പ, ഉമ്മ, ഒരു താത്തയും രണ്ട് ബ്രദേഴ്സും.
0: അവരൊക്കെ എന്ത് ചെയ്യുന്നു ഇവിടെ തന്നെ ഉണ്ടോ?
1: ഏറ്റവും മൂത്തൻ കൊച്ചിയിലാണ്.
0: അവിടെ വർക്ക് ചെയ്യാണോ?
1: ഇല്ല.
0: പിന്നെ പഠിക്കാണോ? എന്തിനാ പഠിക്കുന്നത് ഇപ്പോ?
1: ഫിസിയോതെറാപ്പി.
0: ഓക്കെ. പിന്നെ രണ്ടാമത്തെ ആള്?
1: പ്ലസ് വൺ പാസ്.
0: ഇനിയിപ്പോ പ്ലസ് ടുയിലേക്കാണ്?
1: ഇല്ല, പ്ലസ് വണ്ണിലേക്ക് പോയതാ.
0: ആ പത്തിന്ന് പ്ലസ് വണ്ണിലേക്ക് പോയതാണ്. ഓക്കെ. പിന്നെ ഇത്താത്ത അല്ലേ ഉള്ളത്? ഇത്താത്ത എന്ത് ചെയ്യുന്നു?
1: ഇപ്പൊ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞതാ.
0: അപ്പൊ കുഞ്ഞനിയനാണ് അദ്നാൻ അല്ലേ? അതിന്റെ കുറുമ്പൊക്കെ ഉണ്ടോ കയ്യില്?
1: ചെറുതായിട്ട്.
0: അതിനാൻ എങ്ങനെയാ ചെറുത് വളർന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഓമനിച്ച് ലാളിച്ചൊക്കെ ആണോ വളർത്തിയത്? അപ്പൊ ഏറ്റവും കൂട്ട ആരുമായിട്ടായിരുന്നു? ഇപ്പൊ രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട് അല്ലേ?
1: സിസ്റ്ററിന്റെ.
0: സിസ്റ്ററിനോടായിരുന്നു ഏറ്റവും കൂട്ട്?
1: അതെ.
0: ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്ത് കാര്യമാണ് സിസ്റ്ററിൽ നിന്നുള്ള?
1: എന്നോട് കളിക്കും.
0: അതുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടേ.
1: ആ
0: സിസ്റ്ററിന്റെ പേരെന്ന് പറയോ?
1: ആദിയ ഷെറിൻ.
0: ആദിയ ഷെറിൻ.
1: അതെ.
0: ഇപ്പൊ ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ?
1: അതെ.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനെയാ സാധാരണ നമ്മുടെ ക്വിസ് പരിപാടിയിലേക്ക് പങ്കെടുക്കാറുണ്ടോ? അതിനാ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത ആളാണല്ലേ. അപ്പൊ ഇത് എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാം അറിയാലോ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്?
1: മൗണ്ട്
0: എവറസ്റ്റ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8849 മീറ്റർ ഉയരത്തിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഹിമാലയൻ പർവ്വതനിരകളിൽ നേപ്പാളിനും ടിബറ്റിനും, അതായത് ചൈനയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ചോദ്യത്തിലേക്ക് പോവാലേ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്?
1: പീകോക്ക്.
0: ഉത്തരം ശരിയാണ്. ഇന്ത്യൻ പീകോക്ക് ആണ് ഉത്തരം. ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ മയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പീകോക്ക് ആണ്. ശാസ്ത്രീയമായി പാവോക്രിസ്റ്റാറ്റസ് എന്നറിയപ്പെടുന്ന ഈ പക്ഷി ഇന്ത്യൻ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്നു. 1963 February 1 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കിട്ടിയോ? ഓക്കെ. നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഇതാണ്, കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്?
1: CPU.
0: CPU ഉത്തരം ശരിയാണ്. CPUന്റെ ഫുൾ ഫോം എന്താ? വെരി ഗുഡ് വെരി ഗുഡ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്നറിയപ്പെടുന്നത് CPUവിനെയാണ്, അതായത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെയാണ്. മനുഷ്യന്റെ തലച്ചോറ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറിലെ ഡാറ്റ പ്രോസസ് ചെയ്യാനും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും മറ്റു ഭാഗങ്ങളെ നിയന്ത്രിക്കാനും ഈ CPU വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്?
1: ജയ്പൂർ.
0: ജയ്പൂർ ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ജയ്പൂർ എവിടെയാണുള്ളത്? ഏതാ സംസ്ഥാനം?
1: രാജസ്ഥാൻ.
0: രാജസ്ഥാന്റെ തലസ്ഥാനമാണല്ലേ ജയ്പൂർ. നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ കെട്ടിടങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും ആകർഷകമായ പിങ്ക് നിറമാണ് ഈ പേരിന് കാരണമായത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പഠിച്ചു വെക്കുക, 2019 യുനെസ്കോ ജയ്പൂരിനെ ലോക പൈതൃക നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അതും കൂടി പഠിച്ചു വെക്കാട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായി പോയി. കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്?
1: തിരുവനന്തപുരം.
0: ഉത്തരം ശരിയാണ്. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം മാറിയത് ഏത് വർഷം മുതലാണെന്ന് പറയാൻ പറ്റുമോ? അതിനാണ്
1: 1991.
0: അല്ലല്ലോ, 1956. അതായത് ഈ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് നടന്ന സമയം 1956 കേരള സംസ്ഥാന രൂപീകൃതമായത് മുതൽ തന്നെ തിരുവനന്തപുരമാണ് തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നിവയുടെ ആസ്ഥാനം കൂടിയാണ് തിരുവനന്തപുരം. ഓക്കെ.
1: അപ്പൊ
0: നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു, 5 ചോദ്യങ്ങൾക്കും ആൻസർ കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി 5 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇനി ചോദിക്കണോ 5 ചോദ്യങ്ങൾ? അതിനാണ് ക്വിസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണോ? എങ്ങനെ സാധാരണ പഠിക്കല്ലേ നിങ്ങൾ? ഇപ്പൊ നമ്മള് സ്കൂളില് സിലബസിനനുസരിച്ചിട്ട് പഠിച്ചു പോവാണോ, അല്ല എക്സ്ട്രാ ആയിട്ട് ക്വിസിനായിട്ട് പഠിക്കുന്നുണ്ടോ?
1: ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ കാണാൻ തരും, പിന്നെ എഴുതിയും തരും പഠിക്കാനായിട്ട്.
0: അങ്ങനെ പഠിക്കാറുണ്ട്. അപ്പൊ ഏത് ക്ലാസ് മുതലാണ് അതിനാൻ അങ്ങനെ പഠിച്ചു തുടങ്ങിയത്? ക്വസ്റ്റ്യൻസ് ഒക്കെ
1: 1st class മുതൽ.
0: 1st class മുതൽ പഠിക്കുന്നുണ്ടോ?
1: അതെ.
0: ആഹാ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അടുത്ത 6th ചോദ്യത്തിലേക്ക് പോവാണ്. ഈജിപ്ത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ഈജിപ്ത് എന്ന രാജ്യം ഏത് കോണ്ടിനെന്റിലാണ് ഉള്ളത്?
1: ആഫ്രിക്ക.
0: ആഫ്രിക്ക, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇത് കറക്റ്റ് ആയിട്ടും ആഫ്രിക്ക എന്ന് പറയാൻ പറ്റില്ല ശരിക്കും, എന്നാലും നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ ആഫ്രിക്കയാണ് ഉത്തരം വരുന്നത്. ഈജിപ്ത് പ്രധാനമായും ഒരു ആഫ്രിക്കൻ രാജ്യമായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈജിപ്ത് ശരിക്കും ഒരു ഭൂഖണ്ഡാന്തര അല്ലെങ്കിൽ ട്രാൻസ് കോണ്ടിനെന്റൽ രാജ്യമാണ്. അതായത് 2 കോണ്ടിനെന്റ്സിലായിട്ട് കൂടി കിടക്കുന്ന ഒരു രാജ്യമാണ് ശരിക്കും ഈജിപ്ത് എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ പ്രധാന ഭാഗം, ഭൂരിഭാഗവും ആഫ്രിക്കയിലാണെങ്കിൽ പോലും ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞാറായി വരുന്ന സിനായ് ഉപദ്വീപ് അല്ലെങ്കിൽ സിനായ് പെനിൻസുല ഈജിപ്തിന്റെ ഭാഗമാണ്. അതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അതേതെന്ന് പറയാൻ പറ്റുമോ? പഠിച്ചിട്ടുണ്ടോ ഈ സിനായ് ഉപദ്വീപ്? ആ പേര് കേട്ടിട്ടുണ്ടോ? അതിനാൻ അതും കൂടി പഠിച്ചു വെക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ, രണ്ടും രണ്ട് കോണ്ടിനെന്റ്സ് ആണല്ലോ, ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കര അതിർത്തി, അതാണ് ഈ സിനായ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ആ സിനായ് ഉപദ്വീപ് ഉള്ളത് ഈജിപ്ത് എന്ന രാജ്യത്തിലാണ്. ഇനി 7th ചോദ്യം. ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ അല്ലെങ്കിൽ ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ശരിയാണ്, ജപ്പാൻ. ഏഷ്യൻ വൻകരയുടെ കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെയാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത്. ജപ്പാന്റെ സ്വന്തം ഭാഷയിലുള്ള നിഹോൺ അല്ലെങ്കിൽ നിപ്പൺ എന്നീ വാക്കുകളുടെ അർത്ഥവും സൂര്യന്റെ ഉദ്ഭവം എന്നാണ്. മോന് GK ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ചില ചോദ്യങ്ങൾ അതിനാണ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ചും കൂടി ടഫാക്കി ക്വസ്റ്റ്യൻസ് വേണമായിരുന്നു അല്ലേ? അടുത്ത പ്രാവശ്യം നോക്കാട്ടോ, കുറച്ചും കൂടി ടഫാക്കി തരാം ക്വസ്റ്റ്യൻസ്. 8th ചോദ്യം ഇതാണ്, ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? അതായത് വട്ട് ഈസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്? ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. വേറെ ഏതെങ്കിലും നാച്ചുറൽ സാറ്റലൈറ്റ് ഭൂമിക്കുണ്ടോ?
1: ഇല്ല.
0: നാച്ചുറൽ അല്ലാതെയുള്ള സാറ്റലൈറ്റ്സ് ഉണ്ടോ?
1: അറിയില്ല.
0: മുമ്പ് പറഞ്ഞത് കറക്റ്റ് ആണ്, നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ട് ഭൂമിക്ക് ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യനിർമ്മിതങ്ങളായിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഒരുപാട് ഭൂമിക്കുണ്ട്. മനുഷ്യൻ നിർമ്മിച്ച 1000 കൃത്രിമ ഉപഗ്രഹങ്ങളും ചന്ദ്രനെ കൂടാതെ ഭ്രമണം ചെയ്യുന്നുണ്ട് ഭൂമിക്ക് ചുറ്റും. അതിപ്പോ വാർത്താവിനിമയം, കാലാവസ്ഥാ നിരീക്ഷണം, ശാസ്ത്രീയ ഗവേഷണം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഇത്തരം ഉപഗ്രഹങ്ങളിൽ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട എന്ന് പറയുന്നത്. പിന്നെ ഇൻസാറ്റ്, എജുസാറ്റ് ഇങ്ങനെ കുറെ ഉപഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും ഒക്കെ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോ പ്രകൃതിദത്തമായിട്ട് നാച്ചുറൽ സാറ്റലൈറ്റ് ആയിട്ട് ആകെ ഉള്ളത് ചന്ദ്രനാണെങ്കിൽ പോലും മനുഷ്യ നിർമ്മിതമായിട്ടുള്ളത്, അതായത് ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഒരുപാട് നമ്മുടെ ഭൂമിക്കുണ്ട്. ഓക്കെ. ഇനി 9th ചോദ്യം ചോദിക്കാല്ലേ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്താണ്? 29th June. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ത്യയിൽ ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം, അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ, എല്ലാ വർഷവും June 29 ആചരിക്കുന്നത്. ഇത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? അത് ഞാൻ ഓർക്കുന്നുണ്ടോ? ഇല്ല. എന്നാ പറഞ്ഞു തരട്ടെ അത്? അതിനാണിപ്പോ ക്വിസിനൊക്കെ പഠിക്കാറുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടത് കൂടി കുറച്ച് വായിച്ചിട്ടെങ്കിലും പോവാട്ടോ, പഠിക്കണ്ട. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് ഡേയ്സ് പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ എക്സാമ്പിൾ ഇത് പറയുകയാണെങ്കിൽ, June 29 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നുള്ളത് പഠിച്ചു. അപ്പൊ നമ്മൾ ചിന്തിക്കണം, അത് എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് നമ്മുടെ ഇന്ത്യ ആഘോഷിക്കുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ റീസൺ കിട്ടുമല്ലോ, ആരോ ഒരാളുടെ ജന്മദിനമാണ്. അപ്പൊ നമുക്ക് അതും കൂടി നമ്മൾ എന്തെങ്കിലും നമുക്ക് അത് ഉപകാരപ്പെടും പഠിച്ചു വെച്ചാല്. ഓക്കെ,
1: അപ്പൊ
0: നമുക്ക് കൂടുതൽ വിവരങ്ങളും കിട്ടുമല്ലോ. അപ്പൊ ഇതിന്റെ പറഞ്ഞുതരട്ടെ. ആധുനിക ഇന്ത്യൻ സ്ഥിതിവിവര കണക്കിന്റെ പിതാവായി അറിയപ്പെടുന്ന പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസിന്റെ ജന്മദിനമാണ് ഈ ദിനമായി, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആഘോഷിക്കുന്നത്. സാമ്പത്തിക ആസൂത്രണത്തിലും സ്ഥിതിവിവര കണക്കിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് 2007 ഇന്ത്യ ഗവൺമെന്റ് ഈ ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇനിയിപ്പോ അവസാനത്തെ ഒരു ചോദ്യം, ഇത് കിട്ടുമെന്നുള്ളത് നോക്കാം. ഇതും കൂടി കിട്ടിയാൽ 10-10 ആവൂലേ. ഇപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണ്, ഒരു ലീപ്പ് വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട്?
1: 366.
0: വെരി ഗുഡ്, 366. അപ്പൊ നമ്മള് സാധാരണ നോർമൽ ഇയേഴ്സ് എത്ര ദിവസമാണ്?
1: 365.
0: ഈ ലീപ്പ് ഇയറില് അധിക ദിവസമായിട്ട് വരുന്നത് ഏത് മാസത്തിലാണ്?
1: ഫെബ്രുവരി.
0: വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ അതിനാണ് പറയാൻ പറ്റോ, എങ്ങനെയാണ് ലീപ്പ് ഇയർ വരുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ ഉണ്ടാവുന്നത്?
1: 4
0: 4 കൂടുമ്പോ. വെരി ഗുഡ്. അപ്പോ 365 ദിവസമാണ് നമ്മുടെ ഒരു വർഷത്തിൽ വരുന്ന ദിവസങ്ങളിലെ. ശരിക്കും 365 കൂടിയുണ്ട് അല്ലേ, അങ്ങനല്ലേ വരുന്നത്? 365 ദിവസം പ്ലസ് ഒരു കാൽ ദിവസം കൂടി, ഇങ്ങനെ ഒരു 4 ദിവസങ്ങൾ കൂടിയിട്ടാണ് ഒരു അധിക ദിവസമായിട്ട് ലീപ് ഇയറിൽ വരുന്നത്, 4th.
1: ഓക്കെ,
0: അപ്പൊ നമ്മളിപ്പോ 2026 ഒരു ലീപ് ഇയർ ആണോ? ഇല്ല. ഇനിയിപ്പോ ലീപ് ഇയർ എന്നാ വരുന്നത്? ഏതാ ലീപ് ഇയർ വരാ?
1: 2028.
0: ഉറപ്പാണോ?
1: ആണെന്ന് തോന്നുന്നു.
0: ആണ്, 2028 ലീപ് ഇയർ ആണ്. ഇതിനു മുമ്പാണെങ്കിൽ 2024 ലീപ് ഇയർ അല്ലേ. അപ്പൊ അതിന് മുമ്പാണെങ്കിലോ, 2024 മുമ്പത്തെ ലീപ് ഇയർ ഏതായിരുന്നു?
1: 2020.
0: വെരി ഗുഡ്. ഇനി 2028 കഴിഞ്ഞാലോ ലീപ് ഇയർ ഏതാ?
1: 2032.
0: വെരി ഗുഡ് അദ്നാൻ.
1: താങ്ക് യു.
0: ഇത് നോക്കിയാ നമ്മളിപ്പോ 10 ചോദിച്ചു, 10 ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
1: താങ്ക് യു വെരി മച്ച്.
0: കഴിഞ്ഞ പ്രാവശ്യം ഗ്രീൻ ക്വിസിൽ പങ്കെടുത്തപ്പോ എത്ര മാർക്ക് കിട്ടിയിരുന്നു?
1: ആകാശവാണിയിലോ?
0: ഗ്രീൻ ക്വിസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ?
1: ഇല്ല.
0: അപ്പൊ അതിനാ നമ്മൾ ഫസ്റ്റ് സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ, അതിനാൻ ഇതിനു മുമ്പ് ഗ്രീൻ ക്വിസിൽ പങ്കെടുത്തിരുന്നു എന്ന്? 2nd പഠിക്കുമ്പോ
1: എന്നെ പാട്ട് പാടിച്ചു, ക്വസ്റ്റ്യൻ ചോദിച്ചില്ല.
0: അത് ഇമ്മിണി വല്യ ലോകത്തിലാണോ പങ്കെടുത്തത്? അങ്ങനെ പറ, ഇമ്മിണി വല്യ ലോകത്തിൽ. എനിക്ക് പേര് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇമ്മിണി വല്യ ലോകത്തിലായിരുന്നു പങ്കെടുത്തത് അല്ലേ. അത് കൊഴപ്പല്ല, കൊഴപ്പല്ല. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പരിപാടിയിൽ പങ്കെടുത്തു, ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നന്നായിട്ട് പഠിക്കാട്ടോ. പിന്നെ എങ്ങനെ, സ്കൂളൊക്കെ തുറന്നില്ലേ? ഏത് സ്കൂളിലാണ്?
1: സൗത്ത്
0: സ്കൂളിൽ 5th. അപ്പൊ ആ സ്കൂളിലെ അവസാന വർഷവും കൂടിയാണിത്. ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? എങ്ങനെ, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ?
1: എല്ലാ പുസ്തകവും കിട്ടി.
0: അപ്പൊ പഠിക്കാനും തുടങ്ങിയോ? അപ്പൊ റെഗുലർ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. വീട്ടിലെല്ലാവരോട് അന്വേഷണം പറയാ, 10-10 കിട്ടിയിട്ടുണ്ട്, നല്ല മിടുക്കനാണ്. ഇനിയും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചു മുന്നോട്ട് പോവാട്ടോ.
1: ഓക്കെ,
0: എല്ലാവിധ ആശംസകളും. താങ്ക് യു.
1: എന്നെ വിളിച്ചതിന് നന്ദി.
0: എങ്ങനെ, സന്തോഷായോ ഫുൾ മാർക്ക് കിട്ടിയപ്പോ?
1: വളരെ സന്തോഷായി.
0: ഓക്കെ അദ്നാൻ, താങ്ക് യു, ബൈ
1: ബൈ.

കാലാവസ്ഥാ മുന്നറിയിപ്പ്. 2026 ജൂൺ 23 വൈകിട്ട് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയുണ്ടായി. ഇന്നും ജൂൺ 23, നാളെയും ജൂൺ 24 കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് ജൂൺ 23 ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ആയതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ: അഗത്തി ഉയർന്ന താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്, അമിനി ഉയർന്ന താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി: ഉയർന്ന താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ മുന്നറിയിപ്പ് സമാപിക്കുന്നു.

ഇനി വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി അനുപല്ലവി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ചത്, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് കെ ജെ ജോയ്.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

ലക്ഷദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. അനസ്തേഷ്യ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തതിന്റെ തുടർ ഭാഗം ഇപ്പോൾ കേൾക്കാം. നമ്മളിപ്പോ അനസ്തേഷ്യക്ക് മുമ്പ് രോഗി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രമേഹം ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: പ്രത്യേകം ശ്രദ്ധിക്കണം അവർ. ഒന്ന്, ഷുഗറുള്ള ആൾക്കാരെ പ്രമേഹം. രണ്ട്, പ്രഷർ ഉള്ളത്, ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ. പിന്നെ ഹാർട്ടിന്റെ അസുഖം ഉള്ള ആൾക്കാർ. ഹാർട്ടിന്റെ പല അസുഖങ്ങളുണ്ടാകും, പക്ഷെ എന്ത് അസുഖങ്ങളാണെങ്കിലും പ്രത്യേകം ശ്രദ്ധയുണ്ട്. ഷുഗറിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പ്രീ അനസ്തീഷ്യ ചെക്കപ്പിന്റെ സമയത്ത് ഷുഗർ ടെസ്റ്റ് ചെയ്യും. അത് നോർമൽ ലിമിറ്റിലല്ലെങ്കിൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറയും. കൺട്രോൾ ചെയ്ത ശേഷം മാത്രമേ അനസ്തീഷ്യക്ക് എടുക്കുള്ളൂ. പ്രത്യേകിച്ച് വലിയ സർജറികളൊക്കെ ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെസ് തരുന്ന സാധനമാണ്. അപ്പം ആ സമയത്ത് ഷുഗർ പെട്ടെന്ന് കൂടി വരാം. പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും എലക്റ്റീവ്, അതായത് എമർജൻസി അല്ലാത്ത സർജറി ആണെങ്കിൽ, എലക്റ്റീവ് സർജറി എന്ന് പറയും, എമർജൻസി അല്ലാത്ത നോർമൽ ആയിട്ടുള്ള, ഇപ്പൊ ഹെർണിയ അതൊക്കെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള പൈൽസിന്റെ അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾ, അതേപോലെ ഇഷ്ടംപോലെ അസുഖങ്ങളുണ്ട് എലക്റ്റീവ് ആയിട്ടുള്ള സർജറി, അതിനൊക്കെ നമ്മൾ എപ്പോഴും ഈ ഷുഗറിന്റെ കൺട്രോൾ ചെയ്ത്. അതേപോലെ തന്നെ ബി പി 140/90 എന്നുള്ളൊരു ടാർഗറ്റ് നമ്മൾ പറയും. അതിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കൂടെ മരുന്നുകൾ ആഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് വരാൻ പറയും. ചില പേഷ്യൻസിന് ഫസ്റ്റ് ടൈം ബി പി കാണുന്നത് നമ്മൾ അനസ്തീഷ്യ ചെക്കപ്പിന് വരുമ്പോഴാണ്. അവരതിന് മുന്നേ കാണിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു സർജറിക്ക് വേണ്ടി വരുമ്പോൾ അനസ്തീഷ്യ ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബി പിയും പൾസ് റേറ്റും നോക്കും, അപ്പോഴാണ് കാണുന്നത്. ആ സമയത്തുള്ള ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഉമ്മ നമ്മളൊരു റിപ്പീറ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാൻ പറയും. അങ്ങനെയും കൂടുതലാണെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യും പുതിയ മരുന്ന്. ഷുഗറും അതേപോലെ, ചിലർക്ക് ഷുഗർ കണ്ടുപിടിക്കുന്നത് അനസ്തീഷ്യ ചെക്കപ്പിന് വരുമ്പോഴാണ്, അതുവരെ അറിയില്ലായിരിക്കും. പക്ഷെ ഹാർട്ട് ഡിസീസിന്റെ കാര്യങ്ങളാണെങ്കിൽ ഈ ഹൃദയ രോഗമുള്ള ആൾക്കാർ നേരത്തെ എന്തായാലും കണ്ടുപിടിച്ചവരെ മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് എത്ര നാൾ മുന്നേ ആണ് ഈ ഹൃദയത്തിന്റെ അസുഖം വന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തീഷ്യ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുക. കാരണം ചിലർക്ക് സ്റ്റെന്റ് ഇടും, അതായത് ഈ ഹൃദയത്തിന്റെ ഇത് വാൽവിലെ അസുഖമാണെങ്കിലും രക്തയോട്ടത്തിന്റെ പ്രശ്നത്തിനാണ് സ്റ്റെന്റ് ഇടുന്നത്. ഈ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾക്ക് എന്താ പറയുക അനസ്തീഷ്യയിൽ ചില മരുന്നുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡ്യൂറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അവരെ ചെക്കപ്പിൽ നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം നോക്കും. എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ? അത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം എത്ര കൺട്രാക്ടിലിറ്റി എന്ന് പറയും, ഹൃദയം എത്രത്തോളം മിടിപ്പ് കറക്റ്റ് ആണ്, അതിന്റെ ശക്തി എത്രത്തോളം ആണെന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു ടെസ്റ്റാണ് എക്കോ ടെസ്റ്റ്. ആ എക്കോ ടെസ്റ്റിലൂടെ നമ്മൾ നോക്കും ഹൃദയത്തിന്റെ പ്രവർത്തനം എത്രത്തോളമാണ്, അത് നോർമലാണോ കുറവാണോ എന്നുള്ളത്. കുറവാണെങ്കിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. നോർമൽ ആണെങ്കിലും നമ്മൾ ഹാർട്ട് കുഴപ്പമില്ലാതെ നമുക്ക് ബാക്കി നോർമൽ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റും. പക്ഷെ കുറവുള്ള ആൾക്കാർക്ക് അങ്ങനെയല്ല, പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. മോണിറ്ററിംഗ് ശ്രദ്ധ കൊടുക്കും. നമ്മൾ ആർട്ടീരിയൽ മോണിറ്ററിംഗ് എന്ന് പറയും, അതായത് ബി പി ഡയറക്റ്റ് മോണിറ്റർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിവിടെ കഫ് കെട്ടി പുറമേയുള്ളൊരു ബി പി പോലെ ആർട്ടറി ഉണ്ടാവും നമ്മളിവിടെ ഉള്ള, ആ ആർട്ടറിന്റെ ഉള്ളിലോട്ടൊരു നീഡിലിട്ടിട്ട് അതിൽ കൂടി നമുക്ക് ഡയറക്റ്റ് ബി പി മെഷർ ചെയ്യാം. അത് എക്സാക്ട് ബി പി ആണ്. നമ്മൾ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ആ ബി പി വരെ മോണിറ്റർ ചെയ്യും. അത്രയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അവരെ മരുന്നുകൾ ക്രമീകരിക്കണം. ഈ പറഞ്ഞ പോലെ ഗുളിക നിർത്തേണ്ടത് നിർത്തണം. ആന്റിപ്ലേറ്റ്ലെറ്റ് ക്ലോട്ടിങ്ങിന്റെ ഗുളികൾ. അല്ലാത്ത ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ടാവും. ബി പിക്ക് ഇതിന്റെ കൂടെ തന്നെ പ്രഷറും ഉണ്ടെങ്കിലും ചില ബി പിന്റെ ഗുളികകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. തലേന്ന് തന്നെ ആ ഗുളികകൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ മോണിറ്ററിംഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ഈ സാധനങ്ങളൊക്കെ. അതേപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സമയവും സാധാരണ ആൾക്കാരെ കാണും, അവരെ കുറച്ചും കൂടി ക്ലോസ് മോണിറ്ററിങ്, അതായത് എല്ലാ സമയത്തും ഒരാൾ നോക്കിയിട്ട് ഒരു പോസ്റ്റ് ഓപ്പ് ഒരു 6 hours അവരെ ക്ലോസ്. ആ സമയത്തും കോംപ്ലിക്കേഷൻസ് വരാം. നമ്മൾക്ക് ഈ സ്ട്രെസ് വരുമെന്ന് പറഞ്ഞില്ലേ സർജറിന്റെ സമയത്ത്, അതായത് സർജറി നമ്മളെ ബോഡിക്ക് ഒരു ഇഞ്ചറി ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ എല്ലാ ഓർഗൻസിനും ഒരു സ്ട്രെസ് വരും. അപ്പൊ ആ സമയത്ത് ഈ ഹാർട്ടിന്റെ സ്ട്രെസ് കൂടുമ്പോ ഹാർട്ടിന്റെ പ്രവർത്തനത്തിൽ വ്യതിയാനം വരാം, ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത്.
1: ഈ അനസ്തേഷ്യ നൽകിയ ശേഷം രോഗി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം?
2: രോഗി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അനസ്തേഷ്യ കഴിഞ്ഞിട്ടുള്ള രോഗികൾ. ഏത് അനസ്തേഷ്യ ആണെങ്കിലും, പൂർണ്ണമായിട്ടുള്ള ആക്കിയിട്ടുള്ള സർജറി ആണെങ്കിലും മറ്റേതാണെങ്കിലും രോഗി ശ്രദ്ധിക്കണം. അതായത് ചിലർക്ക് നമ്മൾ മയക്കം നൽകിയതിന്റെ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പൊ പൂർണ്ണ ബോധം വന്ന ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ അത് ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ നിർദ്ദേശപ്രകാരമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം അവർക്ക് ചില സർജറി, ചില അബ്ഡോമിനൽ സർജറി, വയറിന്റെ തുറന്നിട്ടുള്ള ഓപ്പറേഷനുകൾ, അതിലിപ്പം കുടലിന്റെ എന്തെങ്കിലും ഓപ്പറേഷൻ ആണെന്ന് വെച്ചോ, അത് മുറിച്ചു മാറ്റപ്പെടുകയോ അങ്ങനെ ചെയ്യുന്ന ഓപ്പറേഷനുകൾ സർജൻ പറയുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നമ്മൾ അനസ്തീഷ്യന്റെ എഫക്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ കുടലിന്റെ ഓപ്പറേഷൻ ചെയ്തത് കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ സർജറിക്കും സാധാരണ പോലെ ഇപ്പോൾ 4 hours കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്പൈനൽ അനസ്തീഷ്യ, അതായത് നട്ടെല്ല് ധരിപ്പിച്ചുള്ള അനസ്തീഷ്യ കഴിയുമ്പോൾ 4 hours കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറയും. അത് പക്ഷേ ഈ സർജറി ചെയ്തത് വലിയ സർജറി ആണ് എങ്കിൽ, അബ്ഡോമിനൽ സർജറി ആണെങ്കിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പൊ എപ്പോഴും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നതും ബാക്കി വെള്ളം കുടിക്കുന്നതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ പിന്നെ ഉള്ളത് ഡോക്ടർ പറഞ്ഞ ശേഷം മാത്രമേ ഫൈനൽ കൊടുത്ത ഈ റീജിയണൽ അനസ്തീഷ്യ, അതായത് നമ്മൾ നട്ടിൽ തെരിപ്പിക്കും അതിനൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ എണീറ്റ് നടക്കുകയോ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാലിലെ തെരിപ്പൊക്കെ മാറിയ ചില പേഷ്യന്റ് കൈത്ത് പൊക്കും. അപ്പൊ ഈ സ്ട്രെച്ചിങ് ഒക്കെ വരുമ്പോ എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡിന് സ്ട്രെച്ചിങ് വന്നിട്ട് ഹെഡ് ഏക്ക് കംപ്ലൈൻറ്റ് ചില പേഷ്യൻസിന് കേട്ടിട്ടുണ്ടാവും. തലവേദന, ഈ നട്ടിൽ കുത്തിയ ശേഷം ഭയങ്കര തലവേദന വന്നു, അതൊരു കോംപ്ലിക്കേഷൻ ആണ്. പക്ഷെ അത് നമ്മൾ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. അതായത് റെസ്റ്റ് എടുക്കണം, ഒരു ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ടാണെങ്കിലും കൂടുതൽ ട്രെയിനിങ് ഉള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല, അത് ചെയ്യണം. പിന്നെ അതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. അതായത് ഛർദ്ദിക്കാൻ വരാം, ശ്വാസം, ഈ മയക്കം നൽകിയ പേഷ്യൻസിന് ശ്വാസം വിട്ട് വരാം. അതുവരെയും അവർ കൃത്രിമ ശ്വാസം കൊടുത്തിട്ടാണ് നമ്മളുള്ളത്. പെട്ടെന്ന് ആ കൃത്രിമ ശ്വാസം മാറ്റി നോർമലി ശ്വസിക്കുക. ചിലപ്പോൾ ചിലർക്ക് മയക്കം കാരണം ശ്വസിക്കാതെ വന്നേക്കാം. അങ്ങനെ ആകുമ്പോൾ ഓക്സിജൻ അളവ് പെട്ടെന്ന് കുറഞ്ഞ് അങ്ങനെ കോംപ്ലിക്കേഷനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുക. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ഓക്സിജൻ കൊടുക്കും. മയക്കം നൽകിയ ആൾക്കാരാണെങ്കിൽ ഒരു 1-2 hours ഓക്സിജൻ കൊടുക്കും. പിന്നെ അവർക്ക് അതിന്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്.
1: ഈ സിസേറിയൻ സമയത്ത് നൽകുന്ന സ്പൈനൽ അനസ്തേഷ്യ എന്താണ്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. അതായത് നമ്മള് റീജിയണൽ അനസ്തീഷ്യ എന്നൊരു ടൈപ്പ് ഓഫ് അനസ്തീഷ്യയെ കുറിച്ച് പറഞ്ഞല്ലേ, അതിൽ വരുന്നതാണ് ഈ സ്പൈനൽ അനസ്തീഷ്യ. അതായത് നട്ടലില് 2 നട്ടലുകൾക്കിടയിലുള്ള സ്പേസിലൂടെ നമ്മൾ വളരെ നേർന്ന ഒരു സൂചി കുത്തിയിട്ട് അത് നമ്മളെ CSF, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും, ആ ഫ്ലൂയിഡിലോട്ട് വരെത്തുന്നവരെ നമ്മൾ ഈ സൂചി കയറ്റും. അപ്പം ഫ്ലൂയിഡ് വന്നു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് നമ്മുടെ അനസ്തീഷ്യ ഡ്രഗ് ആ ദ്രാവകത്തിലോട്ട് ഇഞ്ചക്ട് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയുള്ള നാഡീ നരമ്പുകൾ മരവിക്കുന്നു. അപ്പൊ അതിന് നമ്മൾക്കൊരു ലെവലുണ്ട്. നമ്മൾ ഈ നട്ടിൽ തരിപ്പിച്ചിട്ടുള്ള സർജറി അനസ്തീഷ്യ കൊടുക്കുന്നത് ലോവർ അബ്ഡോമിനൽ സർജറീസിന്, അതായത് സിസേറിയൻ സെക്ഷൻ, ഹെർണിയ, പൈൽസ് അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾക്കുള്ള സർജറിക്കാണ് ഈ നട്ടിൽ തരിപ്പിച്ചത്, അതായത് നടുവിന് കീപ്പോട്ടുള്ള സർജറീസ്. ലോവർ അബ്ഡോമൻ എന്ന് പറയുന്നത് താഴത്തെ വയറിന്റെ ഭാഗം, അതേപോലെ കാലിലെ സർജറി, പിന്നെ അതിന് താഴെയുള്ള എല്ലാ സർജറിക്കും ഇത് കൊടുക്കാം. അപ്പൊ ആ ഒരു വയറിന്റെ ആ ഭാഗം മുതൽ തരിച്ചു തുടങ്ങും. അപ്പം അതിന് താഴോട്ടേക്ക് പേഷ്യന്റിന് തരിപ്പുണ്ടാവും, വേദന അനുഭവപ്പെടില്ല, പേശികളൊക്കെ റിലാക്സ്ഡ് ആയിരിക്കും, മസിൽ റിലാക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് സർജറി സ്മൂത്തായിട്ട് ചെയ്യാം. പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ട് മയക്കുന്നില്ല, പേഷ്യന്റ് ബോധമുണ്ടാവും, പേഷ്യന്റിന് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും. എന്തെങ്കിലും ഭയങ്കര ആൻസൈറ്റി ഉള്ള പേഷ്യന്റാണ് നമ്മൾ ചെറിയ സെഡേഷൻ കൊടുക്കും, അതായത് ജസ്റ്റ് ഉറക്കം വരാനുള്ളത് മാത്രം, അല്ലാതെ പൂർണ്ണമായിട്ട് മയക്കുകയോ കൃത്രിമ ശ്വാസം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓക്സിജൻ സപ്ലിമെന്റേഷൻ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാനോ അതിനു വേണ്ടിയിട്ട് സിസേറിയൻ സെക്ഷനിലൊക്കെ നമ്മൾ ഓക്സിജനും കൂടി വെക്കും, അല്ലാതെ പൂർണ്ണമായിട്ട് മയക്കുന്നില്ല. അതാണ് സിസേറിയനും എല്ലാ ഈ ലോവർ അബ്ഡോമിനൽ ആൻഡ് ലോവർ ലിംബ് സർജറി, കാലിലെ ഓപ്പറേഷൻ, ഈ നടുവിന് കീപ്പോട്ടുള്ള ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പൈനൽ അനസ്തീഷ്യ. അതിന് കൂടെ ഒരു എപ്പിഡൂറൽ അനസ്തീഷ്യയെ കുറിച്ച് കൂടി പറയാം. എപ്പിഡൂറൽ എന്ന് പറയുന്നത് നമ്മളെ സ്പൈനിൽ അനസ്തീഷ്യ കൊടുക്കുന്ന പോലെ നെറ്റലിൽ കുത്തിയിട്ട് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലോട്ടല്ല നമ്മൾ മരുന്ന് കൊടുക്കുന്നത്, അതിന്റെ പുറത്തുള്ള എപ്പിഡൂറോ സ്പേസ് എന്ന് പറയുന്ന സ്പേസ്, അവിടെയും നരമ്പുകളുണ്ട്. അപ്പൊ അവിടെയിട്ടാണ് നമ്മൾ എപ്പിഡൂറൽ കൊടുക്കുന്നത്. അതാവുമ്പോൾ നമ്മൾക്ക് ഒരു നമ്മളൊരു സൂചി ഇട്ടിട്ട് ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഒരു നൂല് കൂടി ത്രെഡ് പോലത്തെ നൂല് അതിൽ കയറ്റിവെക്കും. കയറ്റിവെക്കുമ്പോൾ അഡ്വാൻറ്റേജ് മറ്റേ നമ്മൾ ഒരു സ്പൈനൽ നീഡിൽ വെച്ച് കുത്തുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അത് കഴിഞ്ഞു. സിംഗിൾ ഷോട്ടാണ്, അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല സർജറി. പിന്നെ അതിന് 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. ആ 3 മണിക്കൂറിനത്തേക്കുള്ള സർജറിക്കാണ് ഇത് കൊടുക്കുന്നത്. അത് കൂടുതലുള്ള സർജറി ഇതിന് പറ്റൂല. പക്ഷെ എപ്പിഡൂറൽ നമ്മൾ ഈ ത്രെഡ് വെക്കുന്നത് കൊണ്ട് ആ ത്രെഡിന്റെ അറ്റത്ത് നമുക്ക് സിറിഞ്ച് ഘടിപ്പിച്ചിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ നീണ്ടുപോകുന്ന സർജറീസിന് ഇതിൽ കൂടി കൊടുത്തിട്ട് നമ്മൾക്ക് ഡ്യൂറേഷൻ കൂട്ടാം. സാധാരണ നമ്മള് കുറച്ച് വലിയ സർജറി, അതായത് ഇപ്പം ഗൈനക്കോളജിക്കൽ സിസേറിയൻ ആണെങ്കിൽ നമുക്ക് 1 മുതൽ 2 മണിക്കൂറേ സമയം എടുക്കുള്ളൂ. അപ്പൊ സ്പൈനിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ യൂട്രസിലെ എടുക്കാന്ന് വെച്ചു അതിനൊരു 2-3 മണിക്കൂർ ചിലപ്പോ 4 മണിക്കൂർ എടുത്തേക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ എപ്പിഡൂറൽ ഇതും കൂടി ഇട്ട് വെക്കും, എന്നിട്ട് അത് കൂടി മരുന്ന് കൊടുക്കും.
1: നമ്മളിപ്പോ അനസ്തേഷ്യയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ അനസ്തേഷ്യ ഡോക്ടറുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രം ഒതുങ്ങുന്നതാണോ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: അതിനെക്കുറിച്ച് പറയാം. അതായത് നമ്മൾ അനസ്തീഷ്യ കൊടുക്കാൻ എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരിക്കും രോഗികൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു കാലത്ത് ഇപ്പം അഡ്വാൻസ്ഡ് ഇതൊക്കെ ആണല്ലോ, അല്ലെങ്കിലും ഡോക്ടർമാരുടെ സേവനം പുറത്തേക്കും ആവശ്യമാണിപ്പോ. പ്രത്യേകിച്ച് നമ്മൾ ICU, അതായത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയും. ഈ അനസ്തീഷ്യ കഴിഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത്. അതായത് തീവ്ര പരിചരണത്തിനുള്ള രോഗികളെ നോക്കുന്ന വിഭാഗം, ICU കിടക്കുന്ന രോഗികളെ നോക്കുക. അവിടെ നോക്കുന്നതില് വെന്റിലേറ്റർ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അതില് വെന്റിലേറ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന അനസ്തീഷ്യ ഡോക്ടർമാരാണ് ചെയ്തു വരുന്നത്. അതായത് വെന്റിലേറ്ററിലെ സെറ്റിംഗ്സ് മാറ്റുക, അവർക്ക് രോഗിക്ക് വേണ്ടത്ര ഇത് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഡ്യൂബേഷൻ എന്നുള്ള പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ രോഗിയെ വെന്റിലേറ്ററിലാക്കുന്നതിന് മുന്നേ രോഗിയുടെ ശ്വാസനോളത്തിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് ആണ് വെന്റിലേറ്ററോട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കൃത്രിമശ്വാസം വെന്റിലേറ്റർ വഴി ആ ട്യൂബ് കൂടിയാണ് കൊടുക്കുന്നത്. ഈ ട്യൂബ് ഇടുന്ന പ്രൊസീജിയറിനെ പറയുന്നതാണ് ഇൻഡ്യൂബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഡ്യൂബേഷനിന്റെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് അനസ്തീഷ്യ ഡോക്ടർമാരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ICU എന്തെങ്കിലും ഇൻഡ്യൂബേഷൻ പ്രൊസീജിയർ ഉണ്ടാകുമ്പോൾ ഇവിടെ ആണെങ്കിലും ഞങ്ങളെ വിളിക്കും. നമ്മൾ പോയിട്ട് അവിടെ ഇൻഡ്യൂബേറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ വെന്റിലേറ്റർ വഴി രോഗിക്ക് ഈ ഓക്സിജൻ കൊടുക്കും. ഓക്സിജനും എന്താന്ന് വെച്ചാൽ കൊടുക്കുമ്പോൾ അതിന്റെ ഓരോ പാരാമീറ്റേഴ്സ് മാറ്റണം. നമ്മൾ രോഗിയെ ഒരു ഇൻഡ്യൂബേറ്റ് ചെയ്ത അല്ലെങ്കിൽ വെന്റിലേറ്ററുള്ള പേഷ്യന്റിന് കുറെ ദിവസം വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൽ വെന്റിലേറ്ററിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതിന്റെ പാരാമീറ്റേഴ്സ് മാറ്റി അതിന്റെ സെറ്റിംഗ്സ് കുറച്ച് വന്നിട്ടാണ് രോഗിയെ തിരിച്ച് നമ്മൾ ഈ ട്യൂബ് ഊരി നോർമലിലോട്ട് കൊണ്ടുവരുന്നത്. അതിലൊക്കെ പ്രധാന പങ്കുള്ളത് അനസ്തീഷ്യ ഡോക്ടർമാർക്കാണ്. പിന്നെ ഈ ICU തന്നെ, പിന്നെ എമർജൻസി വിഭാഗത്തിൽ, അതേപോലെ കാഷ്വാലിറ്റിയിൽ പെട്ടെന്നൊരു പേഷ്യന്റ് ബോധമില്ലാതെ കാർഡിയാക് അറസ്റ്റിലായി വന്നു, ആ പേഷ്യന്റിന് CPR കൊടുത്തിട്ട് സാധാരണ എല്ലാ ഡോക്ടർമാരും ചെയ്യും. ഇതിന്റെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അനസ്തീഷ്യയിലെ ഡോക്ടർമാരും അതേപോലെ തന്നെ ഫിസിഷ്യന്മാർ, അവർ ക്രിട്ടിക്കൽ കെയറിൽ സ്പെഷ്യാലിറ്റി എടുത്തിട്ടുള്ള ഡോക്ടർമാരുണ്ടാവും. അനസ്തീഷ്യ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്നതാണ് ഈ ഇൻഡ്യൂബേഷൻ എന്നുള്ള പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഈ കാർഡിയാക് അറസ്റ്റ് വന്ന പേഷ്യന്റ് ഇൻഡ്യൂബേറ്റ് ചെയ്യേണ്ടി വന്നാലും അനസ്തീഷ്യ ഡോക്ടർമാർക്ക് അതിന് പറ്റും. അതേപോലെ ആ രോഗികൾക്ക് CPR കൊടുക്കണം, അവരെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നുള്ള ഇതുണ്ട്. അതായത് ഇവിടെ നിന്ന് പെട്ടെന്നൊരു പേഷ്യന്റ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിരിക്കാൻ എങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് അനസ്തീഷ്യ ഡോക്ടർമാരാ.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ അനസ്തേഷ്യോളജിസ്റ്റായ കടമത്ത് ദ്വീപ് സ്വദേശി ഡോക്ടർ സെലീന. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
3: അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട.
0: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടം വിശേഷങ്ങളുമായി ഫാട്ടഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് റംസീന ബീഗം, ചണ്ടിപ്പുര.

0: ಫಾಟು ಫೆತಿ. നമസ്കാരം. ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഗവൺമെന്റ് ജെ ബി സ്കൂൾ, സൗത്ത് സ്കൂളിലാണ്. ഇന്ന് നമുക്കൊരു ടീച്ചറിനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ ടീച്ചർ.
1: നമസ്കാരം, എന്റെ പേര് ഹാജറോ മാബി, ഞാൻ കൽപ്പേനി സ്വദേശിയാണ്. ഞാൻ ഇവിടെ കഴിഞ്ഞ വർഷമാണ് ഇവിടെ കവരത്തിയിൽ ട്രാൻസ്ഫറായി വന്നത്. കുറെ വർഷം മുമ്പ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
0: വന്നിട്ട് എത്ര വർഷമായി ഇവിടെ സ്കൂളില്?
1: ഞാനിപ്പോ കഴിഞ്ഞ വർഷമാണ് ഇവിടെ എത്തിയത്, ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ. പിന്നെ കുറെ വർഷം എന്ന് വെച്ചാല് കുറെ വർഷം എന്റെ കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചതാണ്. അപ്പോ കുറെ വർഷം മുമ്പ്, അതായത് ഒരു 8 വർഷം മുമ്പ് ഞാൻ ഇവിടെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ.
0: ടീച്ചറിന്റെ ഫാമിലി ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താമോ?
1: എന്റെ ഫാമിലി, എനിക്ക് 2 കുട്ടികളാണ്. ഹസ്ബൻഡ് അഗ്രികൾച്ചർ ഡെമോൺസ്ട്രേറ്റർ ആയിരുന്നു, ഇവിടെ കവരത്തിയിലായിരുന്നു വർക്ക് ചെയ്തത്. അക്ബർ എന്നാണ് പേര്. പിന്നെ മക്കള് 2 പേരും ഇവിടെ തന്നെയാ പഠിച്ചത്, 1 മുതൽ 12 വരെ ഇവിടെ തന്നെ പഠിച്ചതാണ്. പിന്നെ അങ്ങനെ ഇപ്പോ കാർഡിയോളജിസ്റ്റ് ആയിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മോള് കൽപ്പേനി ദന്തൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
0: അപ്പൊ കൽപ്പേനി ആണെങ്കിലും സ്വദേശം ഇപ്പൊ കവരത്തിയിലാണല്ലേ കൂടുതലായിട്ട് വർക്ക് ചെയ്തത് ടീച്ചർ?
1: തീർച്ചയായിട്ടും.
0: ടീച്ചർ നേരത്തെ വർക്ക് ചെയ്തത് ഏത് സ്കൂളിലായിരുന്നു അപ്പോൾ?
1: ഞാൻ മുമ്പ് നമ്മുടെ സീനിയർ സെക്കൻഡറി സ്കൂളിലെ SB സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പോ SB സെക്ഷൻ ഇങ്ങനെ പുതിയതാക്കി പണി ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ഡയറ്റ് ക്യാമ്പസിൽ ാണ് ഇപ്പോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്.
0: ടീച്ചർ ഇപ്പൊ ഏത് സബ്ജക്ട് ആണ് എടുക്കുന്നത്? എത്രാം ക്ലാസ് ആണ് പഠിപ്പിക്കുന്നത്, അതൊന്ന് പറയാമോ?
1: ഞാനിപ്പോ സാധാരണ 1 ക്ലാസ് എടുക്കാനാണ് എനിക്കിഷ്ടം. കുട്ടികളോട്, ചെറിയ കുട്ടികളോട് എനിക്ക് ഇടപഴകാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് 1 ക്ലാസ്സിലെ ഇംഗ്ലീഷും പിന്നെ 3 ക്ലാസ്സിലെ EVS ആണ് ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്.
0: 1 ക്ലാസ്സിലെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?
1: സത്യം പറഞ്ഞാൽ പുതിയ കുട്ടികളാണെങ്കിലും നമ്മള് സ്കൂളിൽ വരുമ്പോ ആ കുട്ടികളുടെ ആ ഫേസും ആ കളിയും ആ എൻജോയ്മെന്റും എല്ലാം കാണുമ്പോ നമ്മുടെ മറ്റ് ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും കുറഞ്ഞു കിട്ടും. അത്രക്കും എനിക്ക് കുട്ടികളോട് നല്ല ഇഷ്ടമാണ് ഇടപഴകാൻ.
0: അപ്പൊ നമ്മുടെ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: തീർച്ചയായും, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ റേഡിയോ കേൾക്കാറുണ്ട്. എന്റെ കുട്ടികളൊക്കെ റേഡിയോയില് പങ്കെടുത്തിട്ടുണ്ട്. അതില് മോനും മോളും ഒക്കെ അഭിമുഖം എന്ന പരിപാടിയിലും ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലും എന്റെ 2 കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്.
0: ഒരു റേഡിയോ ശ്രോതാവ് കൂടിയാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് ഉള്ളത് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രക്ഷിതാക്കളോട് ഈ പുതിയ അധ്യയന വർഷത്തിൽ ടീച്ചർക്ക് എന്താണ്, എന്ത് സന്ദേശമാണ് പറയാനുള്ളത്?
1: ഞാൻ മിക്ക പേരന്റ്സിനോടും പറയാറുണ്ട്, എല്ലാ വർഷവും പറയാറുള്ള കാര്യമാണ്. അതായത് നമ്മൾ വിദ്യാഭ്യാസം എന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഘടകമാണ്. അതുമല്ല, നമ്മുടെ ചുറ്റുപാട്, അതായത് ലക്ഷദ്വീപിന്റെ ചുറ്റുപാട് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ജോലിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സ്കൂളിലേക്ക് വിദ്യ സമ്പാദിക്കാൻ വരുന്നത് എന്ന് പലരും പേരൻസും വിചാരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയല്ല, നമ്മള് ജോലിക്ക് വേണ്ടിയല്ല, നമ്മുടെ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് പേരൻസിനോട് പറയാനുള്ളത്, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് പേരൻസ് സ്കൂൾ വിട്ടു പോയാലേ കുട്ടികളോട് അന്ന് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു, സ്കൂളിൽ എന്ത് സംഭവിക്കുന്നു, ആര് വന്നു, ഏത് ടീച്ചർ പഠിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചറിയുന്നത് നന്നായിരിക്കും. അത് കുട്ടികൾക്ക് അതൊരു പ്രചോദനം.
0: ടീച്ചർ പറഞ്ഞതുപോലെ നല്ലൊരു സന്ദേശമാണ് ടീച്ചർ നമുക്ക് തന്നത്. പിന്നെ നമ്മുടെ ഈ ഫാട്ടുഫെട്ടിലൂടെ ടീച്ചർക്ക് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി, എന്റെ കൂടെ ഉള്ള ടീച്ചേഴ്സിനും വേണ്ടി, ബന്ധുവാര് ശത്രുവാര് എന്ന പാട്ട് എനിക്കിഷ്ടമാണ്.
0: അതെന്താ ടീച്ചർക്ക് ഈ പാട്ടിനോട് കൂടുതൽ ഒരു ഇഷ്ടം?
1: അതായത് നമ്മുടെ ഈ തലമുറക്ക് അറിയാനിരിക്കുന്ന, അതായത് മനസ്സിലാക്കാനിരിക്കുന്ന ചില അർത്ഥവത്തായ വാക്കുകളും വാക്യങ്ങളും ഉൾക്കൊണ്ട ഒരു പാട്ടാണിത്. അതുകൊണ്ടാണ് എനിക്കിത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും ഈ പാട്ട്.
0: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചുതരാം. ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
1: താങ്ക് യു.

ഇനി ഹിന്ദി ആൽബത്തിലെ ഒരു ഗാനം കേൾക്കാം. ആലപിച്ചിരിക്കുന്നത് ഉദിത് നാരായൺ, രചന നിഖിൽ വിനയ്, സംഗീതം നൽകിയത് ഫായിസ് അൻവർ. ആൽബം ജാനം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് സലീം, മന്നായപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൌകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSMന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്ടുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSMന്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSMന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
0: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: Good evening. This is Akashvani, the news read by Saira Mujtaba. President Draupadi Murmu presented the Padma Awards at the second civil investiture ceremony at Rashtrapati Bhavan this evening. Journalist P. Narayanan was awarded the Padma Vibhushan in the category of Literature and Education, and former Judge K.T. Thomas was given the Padma Vibhushan in Social Work. Former tennis player Vijay Amrit Raj, actor Mammootty, and playback singer Alka Yavnik received the Padma Bhushan Award. This year, the government had announced a total of 131 Padma Awards. These include 5 Padma Vibhushan, 13 Padma Bhushan, and 113 Padma Shri Awards. The Ministry of External Affairs today confirmed the death of 12 Indian citizens in an explosion in Qatar. Addressing media in New Delhi this afternoon, Ministry spokesperson Randhir Jaiswal said, a total of 66 people were injured in the incident and are currently receiving medical treatment.
3: We lost 12 of our nationals in the tragedy in Ras Laffan gas field where an explosion happened. Several other people have also been injured. I'm told that some 66 people are injured across nationalities. We don't know exactly how many of them are Indian nationals, but all those people who are injured are safe. We are talking to the local authorities for the identification of the mortal remains, as also for the transportation of mortal remains to India. We are also in touch with the family members of those who have died in this very unfortunate accident.
2: Responding to a query on comments by Pakistani Defence Minister Khwaja Asif on the situation in Pakistan-occupied Kashmir, Mr. Jaiswal said such remarks are desperate attempts by the neighbouring country to cover up its own failings.
3: Such remarks are desperate attempts by Pakistan to cover up its own failings and deflect attention away from its human rights abuses. We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
2: The Tamil Nadu government has set up a helpline to assist people affected by the fire tragedy in Qatar. Chief Minister C. Joseph Vijay today announced an ex gratia of 10 lakh rupees each to the families of those who lost their lives in the incident. He said the state government is taking steps to bring back the mortal remains of the 3 victims in coordination with the Ministry of External Affairs and the Indian Embassy in Qatar. Prime Minister Narendra Modi has stressed on Nagrik Deva Bhava and urged officers to keep citizens at the centre of governance. Interacting with 183 officer trainees of IAS 2024 batch who have been attached as assistant secretaries in various ministries and departments in New Delhi today, Mr. Modi called upon young civil servants to lead India's journey towards Viksit Bharat at 2047. The Prime Minister also highlighted the growing role of women in nation building, noting that more than 40% of the current batch comprises women officers. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have also paid tributes to Dr. Shyama Prasad Mukherjee on his martyrdom day today. Union Home Minister Amit Shah also paid tributes to Dr. Mukherjee. He said 23rd June holds special significance for BJP workers as it marks the day Shyama Prasad Mukherjee sacrificed his life for national unity. Addressing a gathering in New Delhi during the launch of NAFED's auction portal, Mr. Shah described him as one of India's greatest leaders whose contributions helped preserve the country's unity and integrity. In Jammu and Kashmir, security forces conducted a comprehensive mock drill at the Amarnath base camp in Jammu as part of preparations for the upcoming Amarnath Yatra. During the exercise, personnel from the National Security Guard, the Special Operations Group of the Jammu and Kashmir Police and the Central Reserve Police Force jointly carried out a combing and clearing operation across the base camp premises. In FIFA World Cup, Portugal will face Uzbekistan in a Group K fixture at Houston in US, with Cristiano Ronaldo's side aiming to bounce back after being held to a draw in their opening match. The match will begin at 10:30 p.m. Indian time. And benchmark domestic equity indices declined sharply by 1.2% today, mirroring losses across global markets. Sensex closed at 76,201, while Nifty closed at 23,824. And that is the end of this news bulletin.
4: Agashwani. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: മുൻ സർക്കാർ ദളിത് സമൂഹത്തിന് അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തിയ അയ്യങ്കാളി ചരമദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാനാണ് ഈ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പുതിയ ADMI സി പ്രേംജി ചുമതലയേറ്റു. അമ്പലപ്പുഴ തഹസാറായും ദേശീയപാതാ വിഭാഗം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു. പുന്നപ്ര പറവൂർ സ്വദേശിയാണ്. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർത്തല തുറവൂർ TD ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ അക്ഷര വൃക്ഷമൊരുക്കി. വൃക്ഷക്കൊമ്പിൽ മലയാളത്തിലെ എഴുത്തുകാരുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ കെട്ടിത്തൂക്കിയാണ് അക്ഷരവൃക്ഷമൊരുക്കിയത്. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മരമൊരുക്കിയത്. കവിയത്രി സുഗതകുമാരിയുടെ ആശ എന്ന കവിതയുടെ ഹ്രസ്വചിത്രവും തയ്യാറാക്കി. സംസ്ഥാന ബജറ്റിൽ ആലപ്പുഴ ജില്ലയ്ക്കായി പല വികസന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയെ രാജ്യത്തെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ശ്രദ്ധേയം. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും നേട്ടമാണ്. വിനോദസഞ്ചാരം, ആരോഗ്യരംഗം, തീരദേശ വികസനം, മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികളാണ് ആലപ്പുഴയ്ക്കായി ബജറ്റിലുള്ളത്. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി തെക്കൻ ജില്ലകളെ ഏകീകൃത മേഖലയായി സംയോജിപ്പിക്കുന്ന സദേൺ എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ മേഖലയാണ് ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി മാറ്റുന്നത്. ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും ബന്ധിപ്പിച്ച് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയാണ് മറ്റൊരു പ്രഖ്യാപനം. അർത്തുങ്കൽ ബസിലിക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കക്കാഴംപള്ളി, മണ്ണാറശാല ക്ഷേത്രം, കൃഷ്ണപുരം കൊട്ടാരം, ഇതിനു പുറമെ മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിർ ക്ഷേത്രം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. വേമ്പനാട്ട് കായലിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാതിരാമണൽ ദ്വീപിന്റെ വികസനത്തിനായി ബൃഹത് പദ്ധതി തയ്യാറാക്കും. ദ്വീപിലേക്കുള്ള സഞ്ചാരം ആകർഷകമാക്കുന്നതിനായി മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് പാതിരാമണലിലേക്ക് റോപ്പ് വേ സംവിധാനം ഒരുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചതിന്റെ 80th വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് അമ്പലപ്പുഴയിൽ തുടക്കമായി. സംഘം ജന്മം കൊണ്ട അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ഇതോടൊപ്പം സംസ്ഥാനതല വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണ സമ്മേളനവും നടന്നു. സാഹിത്യകാരൻ പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർ ഇടപെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ധർമ്മരാജ് അഡാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി BK മധു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P വിശ്വംഭര പണിക്കർ, G കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഏർപ്പെടുത്തിയ KSRTC പ്രിയദർശിനി ബസിൽ യാത്രക്കാരിയായി ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും എത്തി. ഡെപ്യൂട്ടി സ്പീക്കർക്ക് വലിയ സ്വീകരണമാണ് ബസിൽ ഒരുക്കിയിരുന്നത്. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ, വൈസ് പ്രസിഡന്റ് സീനത്ത് നാസർ, R ബേബി റഹ്മത്ത്, സേതു രവി, വത്സര രാമേന്ദ്രൻ, ഷോളി സിദ്ധകുമാർ തുടങ്ങിയവരും ഡെപ്യൂട്ടി സ്പീക്കർക്കൊപ്പം യാത്രയിൽ പങ്കെടുത്തു. പട്ടണക്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പകശ്ശേരി പാടത്ത് മുഴുവൻ സമയവും മത്സ്യകൃഷി അനുവദിക്കില്ലെന്ന് ജനകീയ സമരസമിതി. 242 ഏക്കർ വരുന്ന പാടത്തെ നെൽകൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മുൻ കൃഷിമന്ത്രി P പ്രസാദ് 2.2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പാടശേഖരം പൂർണ്ണമായും മുഴുവൻ സമയ മത്സ്യകൃഷിക്കായി ലേലം ചെയ്തിരിക്കുകയാണെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ ഏറെയിപ്പോൾ ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴാറ്റു എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495956321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9495956321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് സമാപിച്ചു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗോൾഡ് ആൻഡ് ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്ക് ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

50 ഇന്ന് 6:50 വയലും വീടും. ഇതിൽ മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക് സോജൻ കെ ജോസഫുമായി അഭിമുഖം ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

0: പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAGയുടെ കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India program, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ PC വിഷ്ണുനാഥും ബിന്ദു കൃഷ്ണയും അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ല് ഉൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ ഒന്നാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യുഎസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യുഎസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറ് നട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായിയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി തിരുവനന്തപുരം ലേഖകൻ. അവതരണം നരേന്ദ്രമോഹൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള

കേരള നിയമസഭയുടെ ആദ്യ ബജറ്റിന്റെ ചർച്ചകളാണ് രണ്ടു ദിവസമായി നടക്കുന്നത്. പിഎം ശ്രീ പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യം എന്നിവയിൽ രൂക്ഷമായ ചർച്ചയ്ക്കിടെ ഇന്ന് സിഎജി റിപ്പോർട്ടും മേശപ്പുറത്തുവച്ചു. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കണമെന്ന നിർണായക റൂളിംഗും സ്പീക്കർ നടത്തി. ബജറ്റിനുശേഷം തിങ്കളാഴ്ചയാണ് സഭ ബജറ്റ് ചർച്ചയ്ക്കായി ചേർന്നത്. 16-ാം സമ്മേളനത്തിന്റെ ചോദ്യോത്തരത്തിനും സബ്മിഷനുകൾക്കും തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. പകർച്ചപ്പനിയും പകർച്ചവ്യാധികളും സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ നിപ ഉൾപ്പെടെ രോഗങ്ങളെ നിയന്ത്രിക്കാനായെന്നും ആരോഗ്യവകുപ്പിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. വീഴ്ചകൾ ഉണ്ടാകുന്നതിന് കാരണം ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ലെന്നും അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഭയപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം ഗൌരവപൂർവമല്ലെന്നും പ്രതിരോധത്തിലും ഏകോപനത്തിലും വലിയ വീഴ്ചകളുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലെ വീഴ്ചകൾ ചർച്ച ചെയ്യാത്തതിനാൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയുടെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് ഇന്ന് റൂളിംഗ് നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ പോലീസ് ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ച ചെളിവെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇത് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ ചോദ്യോത്തരത്തോടെ ആരംഭിച്ച സഭ അടിയന്തര പ്രമേയ നോട്ടീസോടെ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെ സംബന്ധിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസുമായി എത്തിയത്. പ്രതിപക്ഷത്തുനിന്നും കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ ഇന്നും നാളെയും അവസരമുണ്ടെന്നും അതുകൊണ്ടുതന്നെ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് തള്ളുകയും ചെയ്തു. ഇതോടെ പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങി. ഇതിനിടയിൽ സഭാ നടപടികൾ സ്പീക്കർ തുടർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കാനായി എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ എംഎൽഎമാർ അവരുടെ സീറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരളത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുതിയ നികുതി നിർദ്ദേശങ്ങൾ ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ പറഞ്ഞിരുന്നില്ല. സ്വകാര്യ മദ്യക്കമ്പനിക്ക് അമിത ലാഭമുണ്ടാക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. 251% നികുതി നിലവിൽ 125% കുറയ്ക്കുകയാണ്. ഇത് ആർക്കുവേണ്ടിയാണെന്നും സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സംസ്ഥാനത്ത് ഇതും വ്യാപകമാക്കാനാണ് സർക്കാർ നീക്കമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാകില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. എന്നാൽ എത്ര പ്രതിഷേധമുണ്ടായാലും വാച്ചാൻ വാർഡിനെ വിളിക്കില്ലെന്ന് പറഞ്ഞ സ്പീക്കർ അടുത്ത നടപടിക്രമത്തിലേക്ക് കടന്നു. കുറച്ചു സമയത്തിനുശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. എന്നാൽ വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു.
തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം എംഎൽഎ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും ടി പി അഷ്റഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതിനിടെ കൊട്ടാരക്കരയിൽ ബസ്സുകാത്തുനിന്നവരിലേക്ക് ടിപ്പർ ലോറി മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരണപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും കെ എൻ ബാലഗോപാൽ സഭയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മദ്യനയവും പിഎം ശ്രീ കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനവുമാണ് ഭൂരിഭാഗം അംഗങ്ങളും ഉന്നയിച്ചത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ സിഎജി റിപ്പോർട്ടും സഭയിലെത്തി. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് സിഎജി പറയുന്നു. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3,511 കോടിയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262 കോടി രൂപ സഞ്ചിത നിധിയിൽ ക്രമരഹിതമായി മാറ്റിയെന്നും ധനമാനേജ്മെന്റിലും പാളിച്ച ഉണ്ടെന്നും സിഎജി കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് സിഎജി റിപ്പോർട്ട്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിഎജി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണ്. സംസ്ഥാനത്ത് കടമെടുപ്പ് തുടരുകയാണെന്ന് സിഎജി വിശദമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും വകമാറ്റലുണ്ടായി. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262.06 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും സിഎജി റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് ബജറ്റിലെ ചർച്ച അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി തിരുവനന്തപുരം ലേഖകൻ.

7:35 യുവവാണി. ഇതിൽ യുവ വയലിനിസ്റ്റ് എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം. തുടർന്ന് സതി പോർട്ടൽ ലഘുവിവരണം ഇന്ന് 7:35 യുവവാണിയിൽ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് മാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ഇപ്പോൾ നമസ്കാരം പ്രിയ വയലൻ വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ, വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക.

0: ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ മികച്ച ആദായത്തിനായി ടിഷ്യു കൾച്ചർ തേക്ക് സോജൻ കെ ജോസഫുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവുപോലെ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിന് ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറ ഉണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻകാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറുവിടൽ. വൈക്കോൽ അൽപാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടി മെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് തേക്ക് കൃഷി ഒരു മികച്ച തെരഞ്ഞെടുപ്പാണ്. ഉറപ്പും ഈടും ഭംഗിയും കൊണ്ട് വിലമതിക്കപ്പെടുന്ന തേക്കുമരം വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ മൂല്യം നേടുന്നു. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്, ഇതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം. കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സോജൻ, എങ്ങനെയാണ് ഈ തേക്ക് കൃഷിയിലേക്ക് വന്നത്?
2: ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ വളർന്ന ജനിച്ചവരാളാണ്. അപ്പൊ എനിക്ക് എനിക്ക് ഒരു 3 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ റബ്ബർ കൃഷി ചെയ്ത് ഞാൻ തന്നെ ടാപ്പ് ചെയ്ത് ഞങ്ങൾ തന്നെ ആദായം എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
1: വേറെന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ?
2: ഞാൻ എനിക്ക് ബാങ്കിൽ അവിടുത്തെ തലപ്പല സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. കൃഷി എനിക്ക് വലിയ പാഷനാണ്. അപ്പം ഈ എന്റെ റബ്ബർ ടാപ്പിംഗ് കരുപ്പെട്ട് തെട്ടി തീർന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു 100 തേക്ക് എങ്കിലും നല്ല മരം വെക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
1: എന്തുകൊണ്ടാണ് ഈ തേക്ക് തന്നെ വെക്കണമെന്നുള്ളൊരു തോന്നൽ?
2: തേക്ക് എന്ന് പറയുന്നത് രാജകീയ വൃക്ഷമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന മരവുമാണ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മരവുമാണ്. കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു സാധാരണക്കാരന്റെയും ഒരു വീടിന്റെ ഫ്രണ്ട് വാതിലെങ്കിലും തേക്കിട്ട് പണിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പണം ഇല്ലെങ്കിൽ പോലും അവന്റെ മനസ്സിൽ ആഗ്രഹം കാണും. ആ ആഗ്രഹം തന്നെയാണ് തേക്ക് കൃഷിയിലേക്ക് എന്നെ ആകർഷിപ്പിച്ചത്. മാത്രമല്ല, നമ്മുടെ സർക്കാർ ഒരു തേക്കിന് വേണ്ടിയിട്ട് തന്നെ ഒരു മ്യൂസിയം നിലമ്പൂരുണ്ട്. തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെക്കപ്പോ. പിന്നെ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100 തേക്ക് വെക്കുക, അപ്പൊ 100 തേക്ക് വെച്ച് ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരു മോളെ കെട്ടിക്കുന്ന സമയത്തേക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് തുടങ്ങിയത്. അപ്പൊ അത് 100 തേക്ക് നന്നായിട്ട് വളർന്നത് കണ്ടു കഴിഞ്ഞപ്പോ ബാക്കി ഭാഗത്ത് റബ്ബർ വെച്ചിരുന്നു. ആ റബ്ബറൂടെ വെട്ടിക്കളഞ്ഞിട്ട് ഈ 3 ഏക്കർ കംപ്ലീറ്റ് തേക്ക് വെക്കുക.
1: അത്
2: 2016. അപ്പൊ ഈ തേക്ക് വളർന്നു കണ്ടപ്പം എന്റെ സുഹൃത്തുക്കളും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ കുറേശ്ശെ തൈ തരാമോന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് എന്റെ വൈഫാണ് ശരിക്കും ആ നേഴ്സറി ഓടിക്കുന്നത്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരിയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിന്റെ പറമ്പിൽ പണിയുകയും അതിന് വളവിടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഇതിനുണ്ടാകുന്ന ആദ്യത്തെ സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും ഓരോ സ്റ്റേജുകളും ഞങ്ങൾക്ക് ഇതിനെ കാണാൻ പാടുവാണ്. അപ്പോൾ ഇപ്പൊ ഒരു തേക്ക് വളർന്നു കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഒരു പിക്ചർ കണ്ടാൽ എനിക്കറിയാം അത് എത്രമാത്രം ഗ്രോത്തിലാണ് വളരെ. അതിന് എന്താണ് നമുക്ക്
1: ഈ തേക്ക് നടുന്നതേ? സാധാരണ നമ്മൾ തൈ നടുന്ന പോലെയല്ലോ, സ്റ്റംപ് അല്ലേ നടാറുള്ളത്?
2: സ്റ്റംപ്, അത് സീഡ് മുളപ്പിക്കുന്ന തേക്കാണ് സ്റ്റംപ് നടുന്നത്. പക്ഷെ ഇത് നമ്മൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന് വെച്ചതും ടിഷ്യൂ കൾച്ചർ തേക്കാണ്.
1: സംസ്ഥാനത്ത് സുലഭമാണോ
2: ഇത്? ഈ സാധനം നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് സീമാ ബയോടെക് കോലാപ്പൂരാണ്. അവിടെ നിന്നാണ് ഞാൻ തൈ കൊണ്ടുവരുന്നത്. അവിടുന്ന് തൈ കൊണ്ടുവന്ന് 100 വെച്ചു, അത് വിജയിച്ചു. ബാക്കി 3 ഏക്കറിലേക്കും വെച്ചു, അതും വിജയിച്ചു കഴിഞ്ഞപ്പോ. അപ്പൊ അങ്ങനെയാണ് ഒരു നേഴ്സറി പോലെ ആയിട്ട് എന്റെ വൈഫാണ് ഇപ്പൊ അത് ഓടിക്കുന്നത്.
1: ടിഷ്യൂ കൾച്ചർ തേക്ക് തൈകൾ ഇങ്ങനെ ലഭിക്കുമെന്നും അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെയുള്ള അറിവ് എങ്ങനെയാണ് ഉണ്ടായത്?
2: അത് എനിക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എന്റെ ഒരു കസിൻ പാലക്കാടുണ്ട്. പാലക്കാട് പുള്ളി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുവാണ്. അദ്ദേഹം എനിക്ക് ഒരു ഐഡിയ തരുന്നു ഈ തേക്ക് വെക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ആശയം പങ്കുവച്ചപ്പോ എനിക്ക് ടിഷ്യൂ കൾച്ചർ തേക്ക് അപ്പൊ എവിടെ കിട്ടുമെന്ന് എനിക്ക് അപ്പോ ആവേശവും കയറി. എവിടെ കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പം പറഞ്ഞു പുള്ളി വെച്ചത് അന്ന് വാൻസേലയിലാണ് വന്ന്. അന്നൊരു തേക്കിന് 70 വിലയാണ്. അപ്പം പുള്ളി വെച്ചിട്ട് ഏതാണ്ട് ഒരു 15 മേലിലായിട്ട് കാണും. അപ്പൊ വാൻസേല വന്നപ്പോൾ 70. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നെറ്റിൽ കയറി സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നെറ്റിൽ കയറി സെർച്ച് ചെയ്തു. നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോന്നിനെ കുറിച്ചും പഠിച്ച് ചെന്ന് ഇപ്പം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു വിലയിലും കൂടെ സാധനം കിട്ടണമല്ലോ. അപ്പൊ അങ്ങനെയാണ് സീമാ ബയോടെക്കിൽ ചെന്നെത്തുന്നത്. ഇപ്പോ ലക്ഷക്കണക്കിന് തൈകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിൽക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല
1: അവര് അയച്ചു തരുമോ?
2: അയച്ചു തരും. നമ്മൾ ഇവിടുന്ന് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ സാധനം ഇവിടെ ഒരു 3 ദിവസം കൊണ്ട് ഇവിടെ സാധനം വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടി വരുന്നത് 30 മണിക്കൂർ. നമുക്കൊരു അതൊന്നും തൈക്കൊന്നും ഒരു ഡാമേജും ഇല്ല. നമുക്ക് വിൽക്കാറായ തൈകളാണ്. അതായത് ഫസ്റ്റ് ഹാർഡനിങ്ങും സെക്കൻഡ് ഹാർഡനിങ്ങും കഴിഞ്ഞ് 1 മേലെയുള്ള തൈകളാണ് നമുക്കിവിടെ വരുന്നത്. ആ തൈകൾ ഒരു 1 കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ക്ഷീണം മാറും. അപ്പം മുതൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിനകത്ത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രവാസികൾ, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇനിയിപ്പോ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലേബർ വളരെ കുറവ്, ലേബർ കോസ്റ്റ് കൂടുന്നു, പിന്നെ മറ്റ് കൃഷിയിൽ നിന്നുള്ള ഇൻകം കുറയുന്നു. അപ്പോൾ അതിനകത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഈ തേക്ക് കൃഷി ഇപ്പം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരവും കൂടിയാണ് തേക്ക്. അതുകൂടാതെ നമുക്ക് ഇത് വളർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 60 ഇഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മരത്തിന് ഞങ്ങളുടെയൊക്കെ, അതായത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ ഒരു മരത്തിന് കിട്ടും. ബാക്കിയുള്ള ഏരിയയിലേക്ക് ഈ അത് മണ്ണിന്റെ ഘടന അനുസരിച്ച് തടിയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അത്
1: കാതലിന്
2: വ്യത്യാസം വരും, എന്റെ കടുപ്പത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഓരോ ഏരിയയിലും ആൾക്കാരിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ എന്റെ അടിയിൽ കമന്റ് ഇടും, ഇത്രയും വില കിട്ടൂല എന്നൊക്കെ പറയുമ്പോൾ കമന്റ് ഇടും. അത് അവരെ, നമുക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഏരിയയിലെ മണ്ണിന്റെ വ്യത്യാസം കൊണ്ടാണ് അത് അങ്ങനെ. ഞങ്ങളുടെ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നല്ല മരങ്ങൾ കിട്ടുന്ന. കോട്ടയം, പത്തനംതിട്ട, തൊടുപുഴ ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മണ്ണിന്റെ ഘടനയുടെ വ്യത്യാസം. അത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയും ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ വലിയ ചക്ക് കിട്ടുന്നത് ആ ഭാഗത്തെ മണ്ണ്. ആ മണ്ണിന്റെ വ്യത്യാസം കൊണ്ടുള്ളത് എന്ന് വെച്ച് തേക്ക് നമുക്ക്
1: കേരളത്തിൽ എവിടെ വേണമെങ്കിലും
2: വളരും. ആ വളർച്ചയുടെ വ്യത്യാസം ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വ്യത്യാസമുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല.
1: ടിഷ്യൂ കൾച്ചർ തേക്കും തൈയുടെ
2: പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇത് ഏറ്റവും നല്ല മാതൃവൃക്ഷത്തിൽ നിന്നാണ്, ഇതിന്റെ മൂലകത്തിൽ നിന്നാണ് വളർത്തുന്നത്. അപ്പം ഈ മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണങ്ങളാണ് ഈ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉണ്ടാകുന്നത്. മറ്റ് തൈകളുമായിട്ട് ഉള്ള വ്യത്യാസം എന്ന് മറ്റ് സീഡ് മുളപ്പിക്കുന്നു. അപ്പൊ പോളിനേഷൻ നടക്കുമ്പം ഏത് മരത്തിന്റെയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പൊ നല്ല മരത്തിന്റെ കായ എടുത്തുകൊണ്ട് നമ്മൾ നട്ടാലും പോളിനേഷൻ ചിലപ്പം വേറൊരു മരത്തിന്റെ ആയിരിക്കും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഗ്രോത്ത് കുറയും. ഇതെന്ന് പറയുന്നത് യൂണിഫോം ഗ്രോത്ത്. അതുപോലെ തന്നെ ഡബിൾ ഗ്രോത്ത്. അത് ഓരോ തോട്ടങ്ങളും വന്ന് നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കും.

0: ഇത് ഒരു 200 മരം വെച്ചാൽ ആ 200 മരവും ഒരേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കൃഷിയായിട്ട് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. 3 വർഷം എന്ന് പറയുന്നത് ഇതൊരു പ്രിലിമിനറി സ്റ്റേജ് ആണ്. ആ 3 വർഷത്തെ നോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ 1-2 തവണ ചാണകപ്പൊടിയോ കോഴിവളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസവളോ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ, പന്നിയുള്ള ഏരിയയിൽ നമുക്ക് രാസവളം ഇട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം പന്നി കുത്തുന്ന ഒരു സമയം ജൈവവളം ഇട്ട് കഴിയുമ്പോൾ പന്നി കുത്തിക്കളയും, അപ്പൊ ഈ ചെടി കളയാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു 3 വർഷത്തിനപ്പം നമുക്ക് മരമൊന്ന് വളരുന്നവരെ നമുക്ക് രാസവളം കൊടുത്തിട്ട് പിന്നെ ജൈവവളം കൊടുത്താലും കുഴപ്പമില്ല.
1: അപ്പം താങ്കള് 2016 100 തൈ വെച്ചത്, ഇപ്പൊ അത് ഒരു 10 വർഷം
0: 10 വർഷം കൊണ്ട് 45 ഇഞ്ച് വരെ വളർന്നിട്ടുണ്ട്. അപ്പം 10 വർഷത്തെ ഞാൻ അന്ന് വെക്കുമ്പോൾ എന്ന് പറയുന്നത് പഴയ രീതിയിൽ തന്നെ ഒരു 8 അടി ഒക്കെ ഒരു അകലത്തിലാണ് വെച്ചത്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഇതിന് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മിനിമം 15x15 അടി അകലം, ഒരു 3.5 മീറ്റർ എങ്കിലും ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അതായത് ഒരേക്കറിൽ നമുക്കൊരു 200 മരം വരെ വെച്ചാൽ മതി. പഴയ ഫോറസ്റ്റ് സാധാരണ സ്റ്റാമ്പത്തേക്ക് പറയുന്നത് 500 എണ്ണം വരെ വെക്കണമെന്നാണ് പറയുന്നത്. 500 എണ്ണം വരെ വെക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 500 എണ്ണം കുഴി കുത്തി 500 എണ്ണത്തിന് വളവിട്ട് 500 എണ്ണം നമ്മൾ സംരക്ഷിച്ചു വരികയാണ്. 500 എണ്ണം സംരക്ഷിച്ചു വരുമ്പോൾ ഇത് ഒരു 3 വർഷമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇടമുറിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തെ ഇതിന്റെ പരിപാലന ചെലവ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കൂടുതലാണ്. പക്ഷേ ഈ ടിഷ്യൂ കൾച്ചറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏക്കറിൽ 200 എണ്ണം വെച്ചാൽ മതി. അപ്പൊ 200 എണ്ണം വെച്ച് 200 എണ്ണത്തിന്റെ വളവിട്ട് 200 എണ്ണം സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് യൂണിഫോം ഗ്രോത്ത് ആയിട്ട് വളർന്നും കിട്ടും. അപ്പൊ ഇതിനകത്ത് തൈക്ക് വിലയിൽ വ്യത്യാസമുണ്ട്.
1: അപ്പൊ ഈ തേക്ക് കൃഷിയുടെ അതിന്റെ ഈ നടീലിന്റെ പ്രത്യേകത അത് ഏത് രീതിയിലാണ് സംരക്ഷിക്കേണ്ടത്, ഏതൊക്കെയാണ് വളപ്രയോഗം, എങ്ങനെയാണ്, അതെ കുറിച്ചൊക്കെ ഒന്ന്
0: പറയാം. അതായത് ടിഷ്യൂ കൾച്ചറത്തേക്കാണല്ലോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 1.5 അടി കുഴി എടുക്കുക. 1.5 അടി കുഴി എടുത്തിട്ട് അടിയിൽ വന്നിശലി ഇല്ലാത്ത ഏരിയയിലാണ് അടിവളം കൊടുക്കാം. അത് സ്റ്റെറാമിൽ പോലെയോ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ കൊടുക്കാം. എല്ലുപൊടി നമുക്ക് അധികം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ജൈവവളം കൊടുത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ലേശം മേൽമണ്ണ് വീണ്ടും അതിന്റെ മേലെ ഇടുക. ഒരു 1.5 ഇഞ്ച് മണ്ണിടുക. അതായത് വളം മിക്സ് ചെയ്ത മണ്ണിലേക്ക് നേരിട്ട് തൈ വെക്കാതിരിക്കുക. എന്നിട്ട് കവർ പൊട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മണ്ണിന്റെ ലെവലിൽ നിന്നും 1 ഇഞ്ച് താഴ്ന്നു നിൽക്കണം. അതായത് കൂടെയുടെ മണ്ണിന്റെ മേലെ 1 ഇഞ്ച് മണ്ണ് വീഴുക. പിന്നെ വെള്ളം യാതൊരു കാരണവശാലും കെട്ടി കിടക്കാൻ പാടില്ല. തേക്ക് നടാൻ ഏറ്റവും നല്ല ഭൂമി എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള കരഭൂമിയാണ്. ചതുപ്പ് നിലത്ത് നമുക്ക് തേക്ക് കൃഷി വിജയിക്കത്തില്ല. നീർവാർച്ചയുള്ള ഭൂമി തന്നെ വേണം. അതിനുശേഷം നമ്മൾ തൈ നട്ടതിന് ശേഷം, അതായത് പന്നിശലി ഇല്ലാത്ത ഏരിയയിലാണ് ചുമ്മാ അങ്ങ് നട്ടാൽ മതി. അതിനുശേഷം ഫാക്ടംബോസ് രാസവളം തന്നെ കൊടുത്ത് നമുക്ക് വളങ്ങൾ കൊടുത്ത് നമുക്ക് കയറ്റിയെടുക്കാം. ഈ പന്നിശല്യം ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ 1 തവണ ജൈവവളം കൊടുത്ത് 1 തവണ രാസവളം കൊടുത്ത് ഓൾട്ടർനേറ്റീവായിട്ട് മാറി മാറി കൊടുക്കുകയാണെങ്കിൽ കണ്ടന്റുകളെല്ലാം നമുക്ക് കിട്ടും. ചെടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ 1 വർഷം കൊണ്ട് ഇതൊരു 15 അടി ഹൈറ്റ് മിനിമം വരും. അത് എല്ലാം തന്നെ വരികയും ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
1: അപ്പൊ ഈ വളർത്തുന്ന സമയത്ത് ഒരു പരിവാഹിക ഒരു 3-4 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിൻപ്രദേശത്തെ കർഷകർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാഞ്ചസ് കോതാറുണ്ട്. അത് ശരിക്കും ആവശ്യമുണ്ടോ, അതായത് നല്ലതാണോ?
0: സാറേ, ഇതിന്റെ ബ്രാഞ്ച് കോതുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യരുതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ബ്രാഞ്ച് കോത് നിയന്ത്രിതമായിട്ട് വേണേൽ മാത്രം, അതായത് നേരെ പോകുന്ന നേർഗണയ്ക്ക് ബദലായിട്ട് വളരുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നീട്ടിക്കട്ട് ചെയ്യാം. സൈഡ് ബ്രാഞ്ചുകൾ എല്ലാം നിർത്തണം. അതായത് ഒരു 10 അടി വരെയുള്ളത് നമുക്കത് കട്ട് ചെയ്ത് കളയാം. 10 അടിക്ക് മേലോട്ടുള്ളത് നമുക്ക് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അത് മരം വളരുന്നതനുസരിച്ച് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി താഴേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ബ്രാഞ്ച് കൂതുക എന്ന് പറയുന്ന പഴയ കാലത്ത് നമ്മൾ ബ്രാഞ്ച് കൂതുന്ന എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് കുറുമ്പൂപ്പ് കൃഷി, അതായത് ചൈന ചേമ്പ് അങ്ങനെയുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പരിധിവരെ കാരണവന്മാർ അങ്ങനെ കൂതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ തേക്ക് നമുക്കറിയാം ഏതൊരു മരത്തിന്റെയും ബ്രാഞ്ചിന്റെ അടിയിലേക്ക് മരത്തിന് വണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും തേക്കിന്റെ ബ്രാഞ്ച് കോതരുത്. വനത്തിൽ ആരെങ്കിലും ഗോതിട്ടാണോ മരം വണ്ണം വെക്കുകയും മരം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത്?
1: അപ്പൊ ഇതിനകത്ത് മറ്റുള്ള ഈ നമ്മുടെ കുരുമുളക് പോലെയുള്ള അതൊക്കെ പടർത്തുന്നത് നല്ലതാണോ?
0: കുരുമുളക് നമുക്ക് ഇതിൽ പടർത്തി കഴിഞ്ഞാൽ ഇതിനെ അട്ടക്കാല്, അതായത് വള്ളിയുടെ അട്ടക്കാല് ഇതെ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ കെട്ടിക്കെട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാടില് വേറൊരു കാലിട്ട് ഇതിന്റെ ഇടയ്ക്ക് കൃഷി ചെയ്യാം. ഇടക്കൃഷിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് കാപ്പി, കൊക്കോ, കുരുമുളക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കവുങ്ങ്. ആദ്യത്തെ വർഷങ്ങളിൽ
1: അങ്ങനെ ചെയ്യുന്നുണ്ടോ?
0: ഇടകൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ വർഷങ്ങളിൽ നമുക്ക് യാതൊരു കാരണവശാലും ചെയ്യരുതാത്തത് കപ്പയും വാഴയും ചെയ്തുകൂടാ. വേരുമുറിയുന്നുണ്ടല്ല ഇത്. കപ്പയും വാഴയും ചെയ്ത് കണ്ടമാനം ഇത് അടയും. അടഞ്ഞ് ഇത് കാറ്റടി കിട്ടണം ശരിക്കും.

0: ഉണ്ടായിരുന്നില്ല. ഇത് ഈ വളരുന്ന സ്റ്റേജിൽ ആദ്യത്തെ രണ്ടു വർഷത്തേനെന്ന് പറയുന്നത് തേക്കിന്റെ തൊലി ടെൻഡറാണ്, കടുപ്പം കുറവാണ്. അപ്പോൾ കാറ്റടി കിട്ടി, അതായത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറയണം. അപ്പം അതായത് രണ്ടാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അതിന്റെ തൊലിയിൽ റബ്ബറിനുണ്ടാകുന്ന ചീക്ക് പിങ്കുരോഗം അതുണ്ടാവും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുണ്ടാവാൻ സാധ്യത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാറ്റടി കയറണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന് തേക്കിനുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തണ്ടുതുരപ്പൻ, രണ്ടാമത് ഇല,
1: അതേത് പ്രായത്തിലാണ് ഉണ്ടാവുക?
0: അതെല്ലാം 3 വർഷത്തിനുള്ളിലാണ്. ഇതെല്ലാം 3 വർഷം കഴിഞ്ഞ് അപൂർവമായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് കീടനാശിനികൾ വെച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 3 വർഷത്തെ മഴക്കാലമാണ് നമുക്ക് തേക്ക് കൃഷി ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇലപ്പുഴു വരും, ഇലയില് തൂങ്ങി തൂങ്ങി വരുന്ന ഒരു പുഴുണ്ട്,
1: അത്
0: പുതുമഴ വരുന്ന സമയത്താണ്
1: നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.
0: നിയന്ത്രിക്കാൻ ആദ്യം മരുന്നടിച്ചാൽ നിയന്ത്രിക്കാം, ആദ്യത്തെ വർഷം നിയന്ത്രിക്കാം. പക്ഷേ മരം വളർന്നു
1: കഴിഞ്ഞാൽ പിന്നെ
0: നിയന്ത്രിക്കാൻ പറ്റത്തില്ല, നടക്കുന്ന കാര്യമില്ല. പക്ഷെ 44% വരെ വളർച്ച കുറയുമെന്നാണ് ഫോറസ്റ്റ് പറയുന്നത്. പുതുമഴ വരുമ്പോഴാണല്ലോ ഈ മരം ഇളതാകുക എന്ന്. ഇളതാകുമ്പം വെയിറ്റ് കൂടും. അപ്പൊ ഇതങ്ങ് വന്ന് തിന്നുകയാണെങ്കിൽ കാറ്റിന്റെ
1: ശല്യം,
0: തേക്ക് ഒടിയുന്നതിനെ ഇരിച്ചിലാണ്, ഇരിച്ചില് ശല്യം കുറയും. പണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പ് മുതൽ ഉരു ഉണ്ടാക്കുന്ന കാലഘട്ടം മുതൽ നമുക്ക് ഇന്ത്യയിലെ തേക്ക്, അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ തേക്കിന് ഡിമാൻഡുണ്ട്. ബ്രിട്ടീഷുകാര് ബെക്കിങ്ങ കൊട്ടാരം പണിതിരിക്കുന്നത് പോലും നിലമ്പൂർ തേക്കിട്ടാണ്. നിലമ്പൂരിലേക്ക് റെയിൽവേ വരുന്നത് പോലും ഈ അവിടുന്ന് തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് അവർ റെയിൽവേ പാളം പണിതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ തേക്കിന് ലോകോത്തരമായ ഒരു ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പം എല്ലാരും ചോദിക്കും തേക്ക് വെച്ച് വ്യാപകമായി കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ് ഇടിയ, ഒരിക്കലും മാർക്കറ്റ് ഇടിയില്ല. ഇത് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ്. നമ്മൾ ഇത് രാജകീയ വൃക്ഷമായിട്ട് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തിൽ തേക്ക് മുറിക്കരുതെന്ന്, തേക്കിന് ഷോർട്ടേജ് ഉണ്ടായി. അപ്പം തേക്ക് ഇന്ത്യയിൽ കുറഞ്ഞു, അവർ മുറിച്ച് മുറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേ മുറിച്ച് കുറഞ്ഞപ്പോഴാണ് അവിടെ പ്ലാന്റേഷനായിട്ട് വെച്ചുപിടിപ്പിച്ച തോട്ടമാണല്ലോ നിലമ്പൂരുള്ളത്. ഇപ്പം ഗവൺമെന്റ് തന്നെ ധാരാളം തേക്ക് വെച്ചുപിടിപ്പിച്ചോളാൻ നമുക്ക് പ്രോത്സാഹനം
1: മുറിക്കാനൊന്നും പെർമിഷൻ വേണ്ടല്ലോ.
0: ആ വേണ്ട, വലിയ പ്രശ്നങ്ങളില്ലല്ലോ. ചെറിയ 1-2 വില്ലേജിന്റെ ഒരു പേപ്പർ, അതൊക്കെ ഒന്നും പ്രശ്നങ്ങളല്ല, കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ ഈ തേക്ക് വെക്കുന്നത് തന്നെ. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് യൂത്തെല്ലാം അതിന് 1-2 വീട്ടിൽ പിള്ളേരെ ന്യൂക്ലിയർ ഫാമിലിയാണ്, പിള്ളേരെ എണ്ണം കുറയുന്നു. അപ്പോ ഈ ലാൻഡെല്ലാം വെറുതെ കിടക്കാൻ,
1: തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്,
0: ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളോട് ശരിക്കും കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു, ലാൻഡ് വെറുതെ ഇടാൻ ഒരിക്കലും ചെയ്യരുതാത്തല്ലേ. അപ്പൊ എന്തെങ്കിലും കൃഷി ചെയ്യുക. അപ്പൊ നമ്മൾ എന്നോട് തൈ മേടിച്ചുകൊണ്ട് പോകുന്നൊരു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ്. 25 വയസ്സുള്ള ഒരാള് കൃഷി ചെയ്താൽ 45 വയസ്സ് 50 വയസ്സാകുമ്പോഴേക്ക് സുഖമായിട്ട് കോടികൾ ഒരേക്കറിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും.
1: അപ്പൊ താങ്കള് ആദ്യം വെച്ച 100 തൈകൾ ഇപ്പം 10 വർഷം കഴിഞ്ഞു.
0: 10 വർഷം
1: കഴിഞ്ഞു.
0: ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മരങ്ങളോട് സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് മുറിക്കാൻ താല്പര്യം ഇല്ല. അതും എന്റെ മോനോട് പറഞ്ഞിരിക്കും, ഹാൻഡ് ഓവർ ചെയ്ത് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മനസ്സിലെ പ്ലാൻ.
1: എത്ര വർഷം നിർത്താം, എത്ര വർഷം വേണം?
0: 10 വർഷം വേണം നിൽക്കാമല്ലോ. അതൊരു പ്രശ്നമേ അല്ല. നിൽക്കും തോറും അസറ്റ് കൂടുമല്ലേ നമ്മുടെ കുടുംബത്തിന്. ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം സാറേ, നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു 10 തേക്കുമരം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഗാംഭീര്യം ഒരു വലുതല്ലേ? നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് സംഭവം എന്ന് പറയുന്നത്. അത് ഒരു 3 ഏക്കർ തേക്കുംതോട്ടം നമുക്ക് ഉള്ളപ്പം നമുക്ക് എനിക്ക് ആ തേക്കുംതോട്ടത്തിനകത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് വെച്ച്, അന്നേരം റബ്ബർ മുറിച്ചപ്പോൾ എല്ലാ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ വളരെ
1: ഹാപ്പിയാണ്. നല്ല തീരുമാനമാണ്
0: ആ തീരുമാനം. മാർത്താണ്ഡം മുതൽ അങ്ങ് സുള്ളിയ വരെ ഞാൻ തൈ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം എനിക്ക് തൈ കൊടുക്കുക എന്നുള്ളതല്ല, ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആര് എന്ത് സംശയം ചോദിച്ചാലും ഞാൻ അതിനെ കൃത്യമായ മറുപടി, എനിക്കറിയാവുന്ന മറുപടി ഞാനത് കൃത്യമായിട്ട് കൊടുക്കും. എപ്പം വേണേലും വിളിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ ഓഫീസിൽ പോകുന്ന സമയമാണ് എന്റെ വൈഫ് ആണ് അത് എടുക്കുന്നത്. പുള്ളിക്കാരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചെടി വളരുന്നതിന്റെ പിക്ചർ കണ്ടാൽ എനിക്കറിയാം അതിന്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, നന്നായിട്ടാണോ വളരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയും ഇത് വളവിട്ട് കൊടുക്ക, ഇത്ര ഇനി ഇന്നത് ചെയ്യാം, ഇലയിൽ എന്തെങ്കിലും പുഴുവരുവോ അതായത് എന്തെങ്കിലും കേട് വന്നില്ല അത് ഇന്ന മെഡിസിൻ അടിക്കുക എന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കൊരു പാഷനാണ് ഈ സംഭവം.
1: സോജന്റെ സ്വന്തം അനുഭവങ്ങളാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പൊ നിരവധി ശ്രോതാക്കൾ ഇത് കേട്ടിട്ട് കൂടുതൽ ആൾക്കാർ ഈ തേക്ക് കൃഷിയിലേക്ക് കടന്നു വരട്ടെ, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പരിപാടിയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിച്ചതിന് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു സർ.
2: മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്. ഇതേക്കുറിച്ച് കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സോജൻ കെ ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം. 9446 985716.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: തൈര് ഭക്ഷണത്തിനൊപ്പം ഇവനുണ്ടോ, പല്ലും എല്ലും ഹൃദയവും സുരക്ഷിതം. വല്ലപ്പോഴും ആക്കണ്ട, ദിവസേന കഴിക്കാം. ഗുണങ്ങൾ അറിഞ്ഞോളൂ. പ്രാതലിനും ഊണിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പാലുൽപ്പന്നമാണ് തൈര്. പാല് പുളിപ്പിച്ചാണ് തൈര് നിർമ്മിക്കുന്നത്. പ്രോബയോട്ടിക്സ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, കാൽസ്യം, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് തൈര്. ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ അറിയണ്ടേ? തൈരിന്റെ ഉപയോഗം കൊളസ്ട്രോളിന്റെ അളവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. തൈര് പോലുള്ള പുളിയുള്ള പാലുൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് തൈര്. അസ്ഥികളുടെ ഉറപ്പുകൂട്ടാനും എല്ലിന്റെ ആരോഗ്യത്തിനും വേണ്ട ധാതുക്കൾ തൈരിലുണ്ട്. ഇത് എല്ലുകൾ ക്ഷയിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് അവസ്ഥയുണ്ടാക്കാതെ തടയും. ഭക്ഷണത്തിൽ തൈര് ഉപയോഗിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാനും കഴിയും. തൈര് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അസുഖങ്ങൾ കുറയ്ക്കാനും ദോഷകരമായ രോഗകാരികളെ ഫലപ്രദമായി ചെറുക്കാനും സഹായിക്കുന്നു. ഇതുകൂടാതെ തൈര് ഉപയോഗം മുടികൊഴിച്ചിൽ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും.
2: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിനു ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൌകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ശരി ഉത്തരം ഇടവപ്പാതി, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447428729 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസിൽ ഹൈബ്രിഡ് തൈകൾ തയ്യാറായിട്ടുണ്ട്. 100 എണ്ണത്തിന് മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് വില 4.5 രൂപയും 100-ൽ താഴെ തൈകൾക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ റാസ് സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447698643 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ AIMS പോർട്ടൽ വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാലുടൻ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കാർഷിക വിവര സാങ്കേത ടോൾ ഫ്രീ നമ്പർ 1800024251661 എന്ന നമ്പറിലോ കൃഷിഭവനുമായോ ബന്ധപ്പെടുക. 2025 സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ, കർഷക ജൈവവൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവവൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവവൈവിധ്യ വിദ്യാലയം, മികച്ച ജൈവവൈവിധ്യ കലാലയം, മികച്ച ജൈവവൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവവൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങൾ ആണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ജൂലൈ 31 മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് കൈലാസം TC 24/32 നമ്പർ 43 ബെൽഹാവൻ ഗാർഡൻസ് കവടിയാർ PO തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ 0471-27-24-740. മൃഗ ആരോഗ്യം, ക്ഷീരനവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിന്റെ കെ അക്ടക് ലോഞ്ച് പാഡും വെറ്റിനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും ചേർന്ന് വെറ്റിക്സ് 2026 സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 15 പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവ സംരംഭകർക്കും പങ്കെടുക്കാം. ആകർഷകമായ സമ്മാനങ്ങളും മികച്ച ടീമുകൾക്ക് ഇൻക്യുബേഷൻ പിന്തുണയും ഒരുക്കിയിരിക്കുന്ന പരിപാടിയിലേക്ക് താൽപര്യമുള്ളവർ www.kaegtechlaunchpad.com എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 19,000, നാളികേരം തൊണ്ടില്ലാത്തത് നെയ്യാറ്റിങ്കര 18,000, കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000, കൊച്ചി 69,300, കുരുമുളക് ഗാർബിൾഡ് കൊച്ചി 71,300, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,300, നെടുമങ്ങാട് റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 26,000, പുത്തൂർ 26,300, കോട്ടയം 23,300. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ

0: രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 പേരാണ് രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും നർത്തകി കലാമണ്ഡലം വിമലാ മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40%-ൽ വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 വർഷം മുമ്പ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ.

0: കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി
3: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

ഇന്നത്തെ യുവവാണിയിൽ കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ കലാകാരിയാണ്, വയലിൻ ആർട്ടിസ്റ്റ് മാളവിക എസ്. മാളവിക ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിലെ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് നേടിയ സംഗീതജ്ഞയാണ്. അപ്പോൾ നമുക്ക് മാളവികയുടെ വിശേഷങ്ങളും സംഗീതത്തിലുള്ള യാത്രയും ഒക്കെ പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മാളവിക.
1: താങ്ക് യു.
0: മാളവിക ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു?
1: ഞാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാടിലാണ് പഠിച്ചത്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.
0: എപ്പോ മുതലാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്?
1: ഞാൻ ഈസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്.
0: രണ്ടും പഠിക്കുന്നുണ്ട്.
1: ഈസ്റ്റേൺ ഞാൻ കൊച്ചിലേ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 9 വയസ്സായപ്പോ തൊട്ടേ ഞാൻ ഈസ്റ്റേൺ പഠിച്ചു തുടങ്ങുന്നുണ്ട്. വെസ്റ്റേൺ ഞാൻ 2 ബാക്ക് ആണ് തുടങ്ങിയത്.
0: അടുത്തിടെ തുടങ്ങിയതാണ് വെസ്റ്റേൺ വയലിനല്ല, ഇപ്പൊ സമ്മാനം കിട്ടിയ വെസ്റ്റേൺ വയലിന് 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയതിന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്, ചെറുപ്പത്തിലെ വയലിനുമായിട്ട് പരിചയമുണ്ട്. സ്വന്തമായി തീരുമാനിച്ച് പോയതാണോ അതോ വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ സംഗീതമായിട്ട്?
1: ഇല്ല ഇല്ല, വീട്ടിൽ അങ്ങനെ വയലിൻ ആയിട്ട് അങ്ങനെ ഇല്ല. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തന്ന്.
0: മ്യൂസിക്കിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നത് സ്കൂളിൽ നിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പുഷ് ആയിരുന്നു?
1: ഇല്ല, വീട്ടിൽ നിന്നും ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനൊക്കെ പോകാറുണ്ട്.
0: അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
1: അങ്ങനെ ഇല്ല,
0: അല്ല, സ്വന്തമായി തീരുമാനിച്ചതാണ്. വയലിനാണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പൊതുവെ ഇപ്പോ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോ ആദ്യമായി എല്ലാരും കീബോർഡ് ഒക്കെ പഠിക്കാൻ തുടങ്ങും, പക്ഷെ വയലിൻ കുറച്ചുകൂടി ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നാലും കുഴപ്പമില്ല, ഞാനിത് പഠിക്കാം വയലിൻ തന്നെ എന്ന്.
1: ഇഷ്ടമാണ്.
0: ടഫ് ആണോ അതോ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിലൂടെ ഇത് കുഴപ്പമില്ല, ഐ കൻ ഡു ഇറ്റ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു?
1: ടഫ് ആണ്, പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വായിക്കാൻ പറ്റും നന്നായിട്ട്.
0: എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
1: ഇടയ്ക്ക് വെച്ച് ഈ എക്സാംസ് ഒക്കെ ആയ ടൈമിൽ സ്റ്റോപ്പ് വന്നായിരുന്നു, അല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിനൊക്കെ എപ്പോഴും മെജോറിറ്റി ടൈം ഇൻസ്ട്രുമെന്റ്സ്.
0: നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം, ഇപ്പോ ഒരുപാട് പേര് ചെറുപ്പത്തിൽ ഇത് പഠിച്ചു തുടങ്ങാൻ പോവുമെങ്കിലും പല സമയത്തും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോ. അതുകൊണ്ടാണ് പലരും അവരുടെ പൊട്ടൻഷ്യലില് അച്ചീവ് ചെയ്യാത്തത്. തുടങ്ങും, പക്ഷെ നിരന്തരമായി സാധന ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെയോ ഒക്കെ ഇത് വഴിക്ക് വെച്ച് നിർത്തും. അപ്പൊ മാളവിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി, എനിക്ക് വേണ്ട ഇത്, ഇതിന്റെ സമയം പോകുന്നു, എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഇതിനോട് അത്രയും സ്നേഹം തോന്നിയിരുന്നു?
1: അങ്ങനെ തോന്നിയിട്ടില്ല. ക്ലാസ്സിനൊക്കെ പോവും,
0: റെഗുലർ ആയിട്ട് പോവായിരുന്നു.
1: ഈ എക്സാം ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്.
0: തിരുവനന്തപുരം തന്നെയാണോ ഇത് പഠിച്ചത്?
1: ഈസ്റ്റേൺ വയലിൻ ജഗതിയിൽ മുട്ടറ രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് പഠിച്ചത്. വെസ്റ്റേൺ വയലിൻ പേരൂർക്കട മേസ്ട്രോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ സാറിന്റെ അടുത്താണ് പഠിച്ചത്.
0: നേരത്തെ പറഞ്ഞു എക്സാം വരുമ്പോൾ ഇത് ചെറിയൊരു തടസ്സം ഉണ്ടാവും, അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠനവും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്?
1: പറ്റുന്നുണ്ട്.
0: ഇപ്പൊ രണ്ട് സ്റ്റൈല് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇതിനോടാണ് കൂടുതൽ താല്പര്യം?
1: ഞാൻ തുടങ്ങിയത് ഈസ്റ്റേൺ ആയതുകൊണ്ട് ആ സ്റ്റൈൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. വെസ്റ്റേൺ ഇപ്പൊ 2 വർഷമല്ലേ ആയുള്ളൂ, അത് കാരണം ഈസ്റ്റേൺ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്.
0: മാളവിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്തോന്നാണ്? ഈ രണ്ട് സിസ്റ്റം ഇപ്പൊ രണ്ടും ഏതാണ്ട് ഇപ്പം ഇതിലിപ്പോ സമ്മാനം കിട്ടി, മറ്റേത് ഒരുപാട് വർഷം പഠിച്ചു, അപ്പൊ ഈ രണ്ട് സിസ്റ്റം തമ്മിലുള്ള രണ്ടും പഠിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നുന്നത് എന്തൊക്കെയാണ്?
1: വ്യത്യാസം ഒരുപാടുണ്ട്. ഇതിപ്പം ട്യൂണിംഗ് ഒക്കെ ആയാലും ഭയങ്കര വ്യത്യാസമാണ് ഈസ്റ്റേണും വെസ്റ്റേണും തമ്മിൽ. പിന്നെ ഫിംഗറിംഗ്, അതിന്റെ പൊസിഷൻസ്, ഈ ഗമകൊക്കെ കൊടുക്കുന്ന രീതി, വൈബ്രാറ്റോ, അതൊക്കെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ഈസ്റ്റേൺ പഠിച്ചിട്ട് വെസ്റ്റേൺ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെസ്റ്റേണില് ഈസ്റ്റേണിന്റേതായിട്ടുള്ള ഒരു ടച്ച് കാണും, അങ്ങനെ വരാൻ പാടില്ല. ഈ വെസ്റ്റേൺ വായിക്കുമ്പം ഈസ്റ്റേൺ ഒരു സ്ഥലത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെസ്റ്റേൺ വായിക്കും, അങ്ങനത്തെ ഒരു രീതിയിലാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോ. വെസ്റ്റേൺ വരുവാണെങ്കിൽ ഓരോ ഫിക്സഡ് നോട്ട്സ് അല്ലേ, CDEF അങ്ങനെ പോകുന്നതല്ലേ. ഈസ്റ്റേണിലാണെങ്കിൽ സരിഗമ പ. അപ്പൊ ഞാൻ ഈസ്റ്റേൺ ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് കൊണ്ട് വെസ്റ്റേൺ ആദ്യം തുടക്കത്തില് ഇപ്പൊ ഈ നോട്ട് നോക്കി വായിക്കുമ്പോഴൊക്കെ ഈ CDE അങ്ങനെ അല്ല മൈൻഡിൽ വരുന്നത്, എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നാണ് വരുന്നത്. അങ്ങനെ അല്ല, CDEF ആ സംഭവമാണ് വരേണ്ടത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നുള്ള സംഭവത്തിലോട്ട് പോകും. അപ്പൊ അത് കുറച്ച് വെസ്റ്റേണിനൊന്ന് ഡിഫിക്കൽട്ട് ആക്കാറുണ്ടായിരുന്നു എനിക്ക്.
0: ഈസ്റ്റേൺ പഠിക്കുമ്പോൾ ലാംഗ്വേജ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയാണ് മലയാളമാണ്, ഒരു പക്ഷെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊന്ന് പുതിയൊരു ഭാഷ പഠിച്ചെടുക്കണമല്ല. ഷീറ്റ് മ്യൂസിക്കില് സിമ്പിൾസ് ആണ്, ഓരോ സിമ്പിളിനും മീനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളും അതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അതോ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെയാണ്, അത് കണ്ടാൽ മനസ്സിലാവും എന്നങ്ങനെയാണ്?
1: സരിഗമ നമുക്ക് നോക്കുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്, പെട്ടെന്ന് നോക്കി വായിക്കാൻ പറ്റും. പക്ഷെ വെസ്റ്റേൺ ആ നോട്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചു നോക്കി ഓരോ നോട്ട് ഏതൊക്കെയാണെന്ന് മാറിപ്പോയാൽ തെറ്റുമല്ലോ. അപ്പൊ അത് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക്. അപ്പൊ അത് പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് വന്ന് ഇപ്പോഴും കുറച്ച് പ്രയാസമൊക്കെ ആണ് എനിക്കത്.
0: അതിനോട് ചേർന്ന് ഒന്ന് ചോദിക്കുവാണ്, അപ്പൊ ലോകത്തിപ്പോ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്, ഈ ഷീറ്റ് മ്യൂസിക് ഒരുപാട് ആളുകൾ പറയുന്നത് നിർത്തി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന രീതിയിൽ ഈ നൊട്ടേഷൻസ് ഒന്ന് മാറ്റി എഴുതിയാൽ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ പറ്റും എന്ന് കുറച്ച്

0: ഓഫ് തോട്ട്സ് ഉണ്ട്. മാളവിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ ആകണമെന്ന്? ഇങ്ങനെ ഒരുപാട് പേര് ഒന്ന് വായിച്ചേനെ തോന്നുന്നുണ്ടോ?
1: അങ്ങനെ തോന്നുന്നില്ല. നൊട്ടേഷൻസ് ഒക്കെ
0: ഇതുപോലെ തന്നെ
1: ഇതുപോലെ
0: തന്നെ വേറെ ആരും പഠിക്കണ്ടാണ്. നമുക്ക് ഒരുപക്ഷെ ഒരു ഈസ്റ്റേൺ നോട്ട് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഷീറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ ലാംഗ്വേജ് പഠിക്കുന്നതിന് ഒത്തിരി സമയമെടുക്കും.
1: നൊട്ടേഷൻസിൽ ഇതുപോലെ നമുക്ക് ഈ വൈബ്രാറ്റോ കൊടുക്കാനുള്ളതായാലും പിസിക്കാറ്റോ കൊടുക്കാനുള്ളതായാലും ഈ സ്ലർ ഒക്കെ കൊടുക്കാനുള്ളതായാലും മാർക്ക് ഇത് വെച്ചിട്ടുണ്ട്. നോട്ട് മാത്രമല്ല ഈ ഷീറ്റ് മ്യൂസിക് നോക്കി നമ്മൾ വായിക്കുന്നത്. ബോ ഇടുന്ന രീതി അപ്പ് ബോ ആണോ ഡൗൺ ബോ ആണോ, പിന്നെ ടൈം സിഗ്നേച്ചർ ഏത് കീ ആണ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നോക്കി നമ്മൾ വായിക്കാറുണ്ട്. നോട്ടിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല ഈ ഷീറ്റ് മ്യൂസിക്. ഇപ്പോ ഈ ബോ ഇടുന്ന രീതിയിൽ പോലും ഡിഫറൻസ് കൊണ്ടുവരാൻ ഈ ഷീറ്റ് മ്യൂസിക്കിന് സാധിക്കും.
0: കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന. ഇപ്പം ഒരുപക്ഷെ ഈസ്റ്റേണിൽ നമുക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇപ്പം ഗമകം ഓക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല എന്നാണോ? അതോ
1: അങ്ങനെയല്ല, നമുക്ക് നമ്മുടേതായ മാറ്റങ്ങൾ ഗമകങ്ങളിൽ കൊണ്ടുവരാം. അത് മാത്രമല്ല നമ്മൾ സാഹിത്യം അനുസരിച്ചാണ് ഈസ്റ്റേണിൽ വായിക്കുന്നത്. നമ്മൾ ഈ കീർത്തനങ്ങളായാലും പാടുന്ന കണക്കിന് സാഹിത്യം അനുസരിച്ചാണ് വായിക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും അതിന്റേതായ ഈ ബോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും.
0: ചേഞ്ചസ് ഉണ്ടാവും വെസ്റ്റേണിൽ, പക്ഷെ നമുക്കൊരു കമ്പോസിഷൻ ഉണ്ടാവും, അതിന് കൃത്യം നോട്ട് ഉണ്ടാവും, അതിന് ബാക്കിംഗ് ആയിട്ടൊരു സാഹിത്യം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല.
1: ഇല്ല, നോട്ട് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വായിക്കേണ്ടത്.
0: അപ്പൊ അത് കുറച്ചുകൂടി റിജിഡ് ആണോ? അല്ല, ഈസ്റ്റേൺ ഇപ്പൊ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പോസിഷൻസ് ഉണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടാവും. വെസ്റ്റേണിൽ അങ്ങനെ പഠിക്കുന്നതിന് പുറമെ അങ്ങനെ വെസ്റ്റേൺ വയലിൻ കമ്പോസിഷൻസ് ഒക്കെ കേൾക്കാറുണ്ടോ?
1: ക്ലാസിക്കൽ പീസസ് ഉണ്ടല്ലോ, വിവാൽഡിയുടെ ഒക്കെ
0: പീസസ് ഇഷ്ടമാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കമ്പോസർ ഉണ്ടോ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പറ്റുന്ന ഒരു സ്റ്റൈലാണ്, അങ്ങനെ തോന്നി എന്തെങ്കിലും ഉണ്ടോ?
1: പറ്റുന്ന സ്റ്റൈലാണ് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഉണ്ട്. വിവാൽഡിയുടെ ഫോർ സീസൺസ് എന്ന് പറഞ്ഞ ആ ഫോർ പീസസ് ഭയങ്കര ഇഷ്ടമാണ്.
0: മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടോ? ആദ്യമൂലെ വയലിൻ തന്നെയാണ്. വയലിൻ എന്ന് പറയുന്നത് മാളവിക്ക് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതോ തനിച്ചിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ അളവിക പോകുന്ന എടുത്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്?
1: തനിച്ചിരിക്കുമ്പോ വായിക്കാറുണ്ട്.
0: ബോറടിച്ചിരിക്കുമ്പോൾ അഭയസ്ഥാനം പോലെ എന്റർടൈൻമെന്റിന് സ്വയം സന്തോഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോ എന്താണ് വയലിനിലുള്ള ഭാവി ചിന്തകൾ? ഇതിൽ തന്നെ തുടർന്നു പോകുന്നോ അതോ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോകാനാണോ ഉദ്ദേശം? എന്താണ്
1: ഇപ്പോ പഠനത്തിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകാനാണ്
0: ഇപ്പൊ പോകുന്ന പോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ അനുഭവം ഒന്ന് പറയാമോ? ഇപ്പൊ കോമ്പറ്റീഷനിൽ സാധാരണ നമ്മൾ എന്താണ് വായിക്കുന്നത്, അതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്?
1: കോമ്പറ്റീഷൻസിന് ഇതുപോലെ ക്ലാസിക്കൽ പീസസ് ഉണ്ട് വെസ്റ്റേണിന്റെ. അപ്പൊ അത് നമ്മൾ ഷീറ്റ് മ്യൂസിക് വെച്ച് നോക്കി വായിക്കാം.
0: അപ്പോ മാളവിക്ക് സമ്മാനം കിട്ടിയ ഒരു കമ്പോസിഷൻ ഈ അടുത്ത് വായിച്ച പീസ് നമുക്കൊന്ന് എല്ലാവർക്കും വേണ്ടി വായിക്കാം. അതിന് മുമ്പ് അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഓസ്കർ യിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പീസാണ് കൺസേർട്ടോ ഇൻ ബി മൈനർ. ആ പീസ് മൂന്ന് മൂവ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മൂവ്മെന്റും തേർഡ് മൂവ്മെന്റും ആണ്.
0: നമുക്കപ്പോ മാളവികക്ക് സമ്മാനം നേടിക്കൊടുത്ത ഓസ്കർ യിൽഡിംഗിന്റെ ആ വയലിൻ പീസ് കേൾക്കാം.

കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

അടുത്തതായി യുവവാണിയിൽ വിവിധ പ്രവേശന പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും സൗജന്യ പരിശീലനം നൽകുന്ന സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ സാത്തി പോർട്ടലിനെ കുറിച്ചുള്ള ഒരു ലഘുവിവരണം കേൾക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിന്റെ സഹകരണത്തോടെ 2023 നവംബറിൽ സാത്തി സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് CLAT, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പ്ലാറ്റ്ഫോം എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമുള്ള സൌജന്യ വിദ്യാഭ്യാസ ഉള്ളടക്കവും മാർഗനിർദ്ദേശവും നൽകുന്നു. മത്സര പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളും പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ അക്കാദമിക് വിദഗ്ധർ അവരുടെ വൈദഗ്ധ്യം പങ്കുവച്ച പഠന സാമഗ്രികൾ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ പ്രധാന സൌകര്യങ്ങൾ ഇവയൊക്കെയാണ്: സോൾവ് വിത്ത് മീ എന്ന മാർഗനിർദ്ദേശത്തോടെയുള്ള പ്രശ്നപരിഹാര സെഷനുകൾ, 60,000-ലധികം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൂല്യനിർണയ പ്ലാറ്റ്ഫോം NCERT, വീഡിയോ പരിഹാരങ്ങൾ, തത്സമയ ക്ലാസുകൾ, NCERT അടിസ്ഥാനമാക്കിയ പഠന സൌകര്യങ്ങൾ, പരീക്ഷാ തയ്യാറെടുപ്പിനുള്ള ഫലപ്രദമായ തന്ത്രങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന AI അധിഷ്ഠിത ചാറ്റ് ബോർഡ്, AI സംയോജിപ്പിച്ച ഫീഡ്ബാക്ക് സംവിധാനം തുടങ്ങിയുള്ളവയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ പ്രധാന സൌകര്യങ്ങൾ. JEE, NEET, SSC തുടങ്ങിയ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉള്ളടക്കങ്ങൾ DTH പ്ലാറ്റ്ഫോമിലൂടെയും സംപ്രേഷണം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ പഠന സാമഗ്രികൾ വെബ് പോർട്ടലിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഉപയോഗിക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ സാത്തി SATHEE.IITK.AC.IN. എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. നിങ്ങളുടെ മത്സര പരീക്ഷാ സ്വപ്നങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകാൻ സാത്തി നിങ്ങളോടൊപ്പമുണ്ട്. ഇന്നത്തെ യുവവാണി സമാപിച്ചു.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

വാക്കുകൾ വെറും അക്ഷരങ്ങളല്ല, കാലത്തെയും മനുഷ്യനെയും ജീവിതത്തെയും വായിച്ചെടുക്കാനുള്ള ചെനാലുകളാണ്. മനുഷ്യ ജീവിതത്തെയും സമൂഹത്തെയും പുതിയ കാഴ്ചപ്പാടുകളിലൂടെ സമീപിക്കുന്ന ഡേവിഡ് മാത്യുവിന്റെ 2.5 നൂറ്റാണ്ടിന്റെ സർഗസംവേദനം എന്ന പ്രഭാഷണവും വ്യത്യസ്ത ഭാവങ്ങളും വികാരങ്ങളും നിറഞ്ഞ കലാം പാങ്ങോടിന്റെ കവിതകളുമാണ് ഇന്ന് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിന്തയും സൗന്ദര്യവും സമന്വയിക്കുന്ന ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കലാം പാങ്ങോടിന്റെ കവിതകൾ കേൾക്കാം. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിന്റെ തിളക്കമുള്ള അധ്യായങ്ങളും ചേർത്ത് ആവിഷ്കരിക്കുന്ന കവിതയാണ് കേരളീയ കവിതയെന്ന ഈ കവിത. നാടിന്റെ ആത്മാവിനെ വാക്കുകളിലൂടെ വരച്ചിരുന്ന കവി മലയാള മണ്ണിന്റെ മണവും രുചിയും നിറവും പ്രകൃതിയും കണ്ടറിഞ്ഞ് മലയാള തനിമയെ നെഞ്ചേറ്റി പാടുകയാണ് ഇവിടെ.

പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുവെന്നും ഇനിയും ഒരുപാട് കഥകൾ എഴുതാനുണ്ടെന്നും കവി പ്രകൃതി സൂക്തമെന്ന ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു. ഒടുവിൽ പിറകെ വരുന്നവർക്കൊരു വിളവ് കൂട്ടുവാൻ ഉഴവുചാല് പൂട്ടുന്ന കവി കവിതയിൽ പല വേഷഭൂഷിതനായി പ്രകൃതിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു.

0: നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും വായനക്കാരുടെ ഹൃദയങ്ങളിൽ നിന്നും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിയാണ് ജെയ്ൻ ഓസ്റ്റിൻ. കാലം മാറിയെങ്കിലും മനുഷ്യരുടെ വികാരങ്ങളും ബന്ധങ്ങളും അതേപോലെ നിലനിൽക്കുന്നതിലാണ് ജെയ്ൻ ഓസ്റ്റിന്റെ എഴുത്തുകൾ ഇന്നും പുതിയ വായനക്കാരെ കണ്ടെത്തുന്നത്. ജെയ്ൻ ഓസ്റ്റിനെയും അവരുടെ അനശ്വരമായ സാഹിത്യ ലോകത്തെയും ഓർമ്മിപ്പിക്കുകയാണ് ഡേവിഡ് മാത്യു തന്റെ പ്രഭാഷണത്തിലൂടെ. രണ്ടര നൂറ്റാണ്ടിന്റെ സർഗസംവേദനം.
1: 250 വർഷമായിട്ടും കൂടുതൽ തിളക്കത്തോടെ സാഹിത്യത്തിൽ കാലാതീതമായി വാഴുക, 19-ാം നൂറ്റാണ്ടിലെ സാഹിത്യ വിസ്മയമായ ജെയ്ൻ ഓസ്റ്റിനാണ് ആ പദവിക്ക് അർഹയായിരിക്കുന്നത്. ഉത്തമ വായനക്കാരുള്ള കാലത്തോളവും അത് തുടരും. താൻ ജീവിച്ച കാലഘട്ടത്തിലെ ജീവിതത്തെ അവർ ഒപ്പിയെടുത്തു. ഇംഗ്ലീഷ് സാമൂഹ്യ ചരിത്രത്തിലെ ഒരു സുവർണകാലമായിരുന്നു 19-ാം നൂറ്റാണ്ട്. ജെയ്ൻ ഓസ്റ്റന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അന്നത്തെ സാമൂഹ്യ ഘടനയും ജീവിതവും പരോക്ഷമായി നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടും. ജെയ്ൻ ഓസ്റ്റന്റെ മാസ്റ്റർപീസായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ടൈം ഓർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ഇന്റിമസി, ഇറ്റ് ഈസ് ഡിസ്പൊസിഷൻ എലോൺ. 7 years would be insufficient to make some people acquainted with each other, and 7 days are more than enough for others. മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തെ നിർവചിക്കുന്നത് സമയവും അവസരങ്ങളുമല്ല, മനോഭാവവും മനസ്ഥിതിയുമാണ് അത് നിർണയിക്കുന്നത്. ചില മനുഷ്യർക്ക് പരസ്പരം മനസ്സിലാക്കാനും പരിചയപ്പെടാനും 7 വർഷം കിട്ടിയാലും പോരാ, മറ്റു ചിലർക്ക് 7 ദിവസം തന്നെ അധികം. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളാണ് ജെയ്ൻ ഓസ്റ്റിനെ വ്യത്യസ്തയാക്കുന്നത്. പുരുഷന്മാർ മരിയോ പുസോയുടെ ദ ഗോഡ്ഫാദറിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പോലെ ഏത് സ്ത്രീക്കും ജെയ്ൻ ഓസ്റ്റിനെ ഉദ്ധരിക്കാം. കാരണം ജെയ്ൻ സംസാരിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് അവർക്ക് ഉദ്ധരിക്കാൻ പാകത്തിലാണ്. ജെയ്ൻ ഓസ്റ്റിനെ കുറിച്ച് പല നറേറ്റീവുകളുണ്ട്. നോവൽ സാഹിത്യത്തിലെ അവരുടെ ഔന്നത്യമാണ് അതിലൊന്ന്. അതുല്യമായ ഒരു ശൈലിയായിരുന്നു അവരുടേത്. ഷീ വാസ് എ സ്റ്റൈലിസ്റ്റ്. മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ജെയ്ൻ ഓസ്റ്റിന്റെ പ്രിയതയ്ക്ക് ഒരു കാരണമതാണ്. ഓരോ തലമുറയും ജെയ്നിനെ വായിച്ച് ആസ്വദിക്കുന്നു, പഴക്കമോ ചെടിപ്പോ കൂടാതെ. സ്ത്രീകളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഗ്രന്ഥകാരി. യൂറോപ്പ് മുഴുവൻ പരക്കെ അംഗീകാരം നേടിയ ആദ്യത്തെ സ്ത്രീ നോവലിസ്റ്റ്. ജെയ്ൻ സൃഷ്ടിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ഗ്രന്ഥകാരിയുടെ പത്രങ്ങളാണ്. ആ പത്രങ്ങളിലൂടെ നാം ഓസ്റ്റിനെ വായിച്ചറിയുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ ഗ്രന്ഥകാരി ഇടപെടാറില്ല. ഫ്രീ ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതാണ് അവരുപയോഗിക്കുന്നത്. സ്വതന്ത്രവും പരോക്ഷവുമായ ഭാഷയാണ് ഓസ്റ്റിന്റെ നോവലുകളുടെ പ്രത്യേകത. ഒരു കഥാപാത്രത്തെ പോലും അവർ ന്യായീകരിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. കഥാപാത്രങ്ങൾക്കും വായനക്കാർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രങ്ങളാണ്, സോഷ്യൽ റിയലിസം. സ്ത്രീകളുടെ പെരുമാറ്റ രീതികൾ, വിവാഹം, വരുമാനം എന്നിവയാണ് ജെയ്ൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. അന്നത്തെ പോലെ അവ ഇന്നും പ്രസക്തമാണ്. ആദ്യ നോവലായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതൊരു റൊമാൻറിക് നോവലാണ്. എലീനർ, മരിയാന എന്നീ രണ്ട് സഹോദരിമാരുടെ ജീവിതങ്ങളിലൂടെ നാം കടന്നുപോകുന്നു. 2.5 നൂറ്റാണ്ട് മുമ്പുള്ള പ്രേമവും ഹൃദയ ദ്രവീകരണവും സാമൂഹ്യ പ്രതീക്ഷകളും നാം പരിചയപ്പെടുന്നു. സമകാലിക ജീവിതത്തിന്റെ വിശ്വസ്ത ദർപ്പണങ്ങളാണ് ജെയ്ൻ നോവലുകൾ. എലീന പ്രതിനിധീകരിക്കുന്നത് പ്രായോഗികതയും സംയമനവുമാണ്. അതിനെ സെൻസ് എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ മരിയാന ഡാഷ്വുഡ് വികാരങ്ങളുടെയും പ്രകടനപരതയെയും ധ്വനിപ്പിക്കുന്നു. അതിനെ സെൻസിബിലിറ്റി എന്ന് വിശേഷിപ്പിക്കാം. നോവലിന്റെ പേര് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്നാക്കിയത് തികച്ചും സംഗതം. പ്രേമം, സ്നേഹം, സാമൂഹ്യ പദവികൾ എന്നിവയാണ് അന്വേഷണ വിഷയങ്ങൾ. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി വായിച്ചു കഴിയുമ്പോൾ ജെയ്ൻ ഓസ്റ്റിനെ കൂടുതൽ നാം ഇഷ്ടപ്പെടാൻ തുടങ്ങും. 1813 പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ജെയ്ൻ ഓസ്റ്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ്. അതിലെ എലിസബത്ത് ബെന്നറ്റ് എന്ന നായിക കൃതിയുടെ ആത്മസത്താണ്. ബന്ധങ്ങളിലെ സങ്കീർണതകൾ വളരെ കൃത്യമായി ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നു. നായികയുടെ തന്നെ മുൻവിധികൾ നോവലിന്റെ തലക്കെട്ടിന്റെ ഒരു ഭാഗമാണ് പ്രെജുഡീസ്. അഭിമാനബോധവും മുൻവിധികളും ചേരുമ്പോൾ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് ആയി. ഇതിൽ പറയുന്നത് സ്ത്രീകളുടെ പൊതു അനുഭവങ്ങളാണ്. സ്ത്രീകൾ ഏറ്റവും ഉദ്ധരിക്കുന്നത് പ്രൈഡ് ആൻഡ് പ്രെജുഡീസിൽ നിന്നാണ്. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് വായിക്കപ്പെടും. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് എമ്മ എന്ന നോവലിലെ പ്രതിനായികയായ എമ്മ. ശരിയായി നയിക്കപ്പെടാത്തതിന്റെ ദോഷങ്ങളുണ്ട്. ഊർജസ്വലതയാണ് അവളുടെ കൈമുതൽ. മിസ്റ്റർ നൈറ്റ്ലി, ഹാരിയ സ്മിത്ത്, ജെയ്ൻ ഫെയർഫാക്സ് എന്നീ കഥാപാത്രങ്ങൾ പൂർണ്ണ വികസിതമാണ്. പെർസ്വേഷൻ എന്ന ഗ്രന്ഥം ആനി എലിയറ്റ് എന്ന ധീരയായ കഥാപാത്രത്തിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. ധീരയെങ്കിലും വില കുറച്ച് കാട്ടപ്പെടുന്നു. അണ്ടർ എസ്റ്റിമേറ്റഡ് ക്യാരക്ടർ, പക്ഷെ വിസ്മയം ഉണർത്തുന്ന ഒരു വ്യക്തിത്വമാണത്. ക്യാപ്റ്റൻ ഫ്രെഡറിക് വെൻവർത്ത്, സർ വോൾട്ടർ എലിയറ്റ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ക്രോപ്സ് എന്നീ കഥാപാത്രങ്ങൾ നോവലിനെ ധന്യമാക്കുന്നു. നോർതാംഗിർ ഹാബി എന്നൊരു നോവൽ കൂടിയുണ്ട്, പക്ഷേ അത്ര പ്രചാരം അതിനില്ല. പേഴ്സ്വേഷനും നോർതാംഗർ ആബിയും പ്രസിദ്ധീകരിക്കപ്പെട്ടത് നോവലിസ്റ്റിന്റെ മരണത്തിന് ശേഷമാണ്. മരിക്കുന്നതിന് മുമ്പേ മറ്റൊരു നോവൽ കൂടി ഓസ്റ്റൻ എഴുതി, പക്ഷേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സാൻഡീഷൻ എന്ന പേരിൽ പിന്നീടത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ ജെയ്ൻ ഓസ്റ്റിന് ഇന്നത്തെ പ്രശസ്തി ലഭിച്ചിരുന്നില്ല. എന്നാൽ 1940 കൂടി ഇംഗ്ലീഷ് ഭാഷയിലെ ഒരൊന്നാംകട എഴുത്തുകാരിയെന്ന് അവർ സ്ഥാപിക്കപ്പെട്ടു, ചിരപ്രതിഷ്ഠ. പക്ഷേ താൻ അർഹിച്ച അംഗീകാരത്തിനായി 20th century വരെ കാത്തിരിക്കേണ്ടി വന്നു. ഊതിക്കഴിച്ച പൊന്നായി അവരുടെ പ്രശസ്തി മാറി. ഓസ്റ്റന്റെ കഥാതന്തുക്കൾ ഫലിതം ചാലിച്ചതാണ്. അവരുടെ നോവലുകൾ സ്ത്രീ ജീവിതത്തിൽ വിവാഹത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. വിവാഹത്തെ വെറുപ്പോടുകൂടി കാണുന്ന ഇന്നത്തെ വനിതകൾ ആ പുസ്തകങ്ങൾ വായിക്കണം. മതിയായ വരുമാനം ഇല്ലാത്ത വനിതകൾക്ക് സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്താൻ ഒരു നല്ല വിവാഹം അനിവാര്യമാണെന്ന് അവർ ധ്വനിപ്പിക്കുന്നു. പലർക്കും വിവാഹത്തിലൂടെ ഒരു സാമൂഹ്യ പദവി, സോഷ്യൽ സ്റ്റേറ്റസ് ലഭിക്കുന്നു. മറ്റു ചിലർക്ക് ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി വന്നുചേരുന്നു. അസാധാരണ വ്യക്തിത്വമുള്ള സ്ത്രീകൾക്കാണ് ഒറ്റയ്ക്ക് സാമൂഹ്യ പദവി നേടാൻ കഴിയുക. അന്നും ഇന്നും അതങ്ങനെയാണ്. ധനവും വിവാഹവും എക്കാലവും സ്വാധീന ഘടകങ്ങളാണ്. സാമൂഹിക പ്രശ്നങ്ങളാണ്, സോഷ്യൽ ഇഷ്യൂസ് ഓസ്റ്റൻ കൈകാര്യം ചെയ്തത്. ഇതുതന്നെയാണ് അവരുടെ ഇന്നത്തെ പ്രസക്തി. ജെയ്ൻ ഓസ്റ്റന്റെ കണ്ണുകളിലൂടെ മനുഷ്യരെ കാണുന്നത് ഒരിക്കലും ഒരു പഴഞ്ചൻ ഏർപ്പാടല്ല. അവർ മനുഷ്യരെയും സമൂഹത്തെയും കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും കാലാതീത സ്വഭാവമുള്ളതാണ്. വിവാഹത്തെ ഒരു സാമൂഹ്യ ഉടമ്പടിയായി അവർ കാണുന്നു. അതൊരു വൺ വേ ട്രാഫിക് അല്ല, കേവലം ഒരു സാമ്പത്തിക നിർദ്ദേശമായി അതിനെ കണ്ടുകൂടാ. യഥാർത്ഥ പ്രേമം പൂക്കളും ബൊക്കയും ആഭരണങ്ങളുമല്ല, സുന്ദരമായ കുറിപ്പുകൾ കൈമാറുന്നതും അതാകില്ല. പരസ്പര ബഹുമാനവും അനുകമ്പയും സ്നേഹവും മറ്റേയാളിനു വേണ്ടി കൂടുതൽ മെച്ചമായി ജീവിക്കാനുള്ള ആഗ്രഹവുമാണ് പ്രേമത്തിന്റെ മാനദണ്ഡങ്ങൾ. പരസ്പര പൂരകമാകുന്നത് അപ്പോഴാണ്. എത്ര ഉദാത്തമായ സന്ദേശം! അതെങ്ങനെ കാലഹരണപ്പെടും? കടുകട്ടിയായ ഒരു സമൂഹത്തിൽ ഒരു നല്ല വിവാഹം അതിജീവനത്തിന്റെ മാർഗം കൂടിയാണ്. ഓസ്റ്റന്റെ കാലത്തെ പോലെ ഇതും പുരുഷ മേധാവിത്വത്തിന്റെ കാലമാണ്, പാട്രിയാർക്കിക്കൽ സൊസൈറ്റി. ഈ പാട്രിയാർക്കിക്കൽ കോഡാണ് ന്യായം വിധിക്കുന്നത്. സാഹിത്യ ലോകത്തിൽ ഓസ്റ്റന്റെ ആരാധകർ സ്ത്രീകളാണെങ്കിലും സാഹിത്യത്തിലെ അതിഗായന്മാരെ പുരുഷന്മാരും കുറവല്ല. മഹാനായ ഇ എം ഫോസ്റ്റർ, കവിയായ ഡബ്ല്യു എച്ച് ഓഡൻ, വിമർശകനായ എഫ് ഡബ്ല്യു ലീവ്സ് എന്നിവർ അവരിൽ പ്രമുഖരാണ്. ചില പുരുഷന്മാർ ജെയ്ൻ ഓസ്റ്റനെ വായിക്കാത്തത് അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ജെയ്നെ കിട്ടാതെ കൊണ്ടാണ്. പാട്രിയാർക്കിയാണ് പ്രശ്നം. പാത്രസൃഷ്ടിയിൽ കുറ്റമറ്റതാണ് ഓസ്റ്റൻ കൃതികൾ. വൈകാരികമായ പക്വതയും ബുദ്ധിയും ജെയ്ൻ ഓസ്റ്റൻ നൽകുന്ന മറ്റൊരു സന്ദേശമാണ്. സ്വാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന കഥാപാത്രങ്ങൾ സ്വയം നവീകരിക്കപ്പെടുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ December 16 ജെയ്ൻ ഓസ്റ്റിൻ ജനിച്ചിട്ട് 250 വർഷം കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ഞാനിത് സമർപ്പിക്കുന്നത്.
0: കാലത്തെ അതിജീവിക്കുന്ന സാഹിത്യം എങ്ങനെയായിരിക്കണമെന്നതിന് ജെയ്ൻ ഓസ്റ്റിന്റെ കൃതികൾ ഇന്നും ഉത്തരം പറയുന്നുണ്ട്. ഓരോ കാലത്തും പുതിയ അർത്ഥങ്ങളോടെ വായിക്കപ്പെടുന്ന അവരുടെ എഴുത്തുകൾ നല്ല സാഹിത്യത്തിന് കാലപരിധികളില്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് കലാം പാങ്ങോടിന്റെ മറ്റൊരു കവിത കൂടി കേട്ടാലോ. ചേറും ചെളിമണവും നിറഞ്ഞ ഗ്രാമാന്തരങ്ങളിലൂടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നിന്ന് ഓടിപ്പോകുന്ന പ്രിയമായൊരുവളെ ഓർത്ത് കവിതയായൊരു കഥ പറയുന്ന കവി, ദീർഘതയാർന്നൊരു കവിതയെ കഥയായി ഒരുക്കിടുന്ന കവിത. ഒരു കഥ ചൊല്ലട്ടുമാ.

0: ചിന്തകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ പ്രഭാഷണവും ഹൃദയസ്പർശിയായ കവിതകളുമായി ഇന്നത്തെ സാഹിത്യരംഗം പൂർണ്ണമാകുന്നു. സാഹിത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളുമായി വീണ്ടും കാണാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥാവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നു.

0: ത്തിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക് അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMYയെ മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരും പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരും പത്മശ്രീ ജേതാവ് വിമല മേനോനും പുരസ്കാരം സ്വീകരിച്ചു. ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ IAS ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തിവച്ച് വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു.

0: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫൺ റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12 വർഷം മുമ്പ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപ്പാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഡോക്ടർ കെ ജെ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണൽ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവ്. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലശാട്ടോടെയാണ് സമാപനമാകുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ 4:30 ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലൂസിയാന നാളെ വൈകിട്ട് ഏകദേശം 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുറമുഖം അധികൃതർ അറിയിച്ചു. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ CUET ഫലം പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CUET ഔദ്യോഗിക പോർട്ടൽ വഴി ഫലം അറിയാൻ കഴിയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: വിദ്യാഭ്യാസ രംഗത്ത്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം കേൾക്കാം. അവലോകനം ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ലോകം ഫുട്ബോൾ ലഹരിയിലാണ്. വേൾഡ് കപ്പ് ഒപ്പം നമ്മളും അല്ലേ? അർജന്റീന, ബ്രസീൽ എന്നു തുടങ്ങി പല ടീമുകളുടെയും ആരാധകരല്ലേ ഇവിടെയുള്ളവരെല്ലാം? കളി കാണാറില്ലേ? എന്നാൽ ഈ ലോകകപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാലോ? ലോകകപ്പ് 4 തവണ നേടിയ ശക്തമായ ഒരു ഫുട്ബോൾ രാജ്യമുണ്ട്. എന്നാൽ 2018, 2022, 2026 എന്നീ തുടർ ലോകകപ്പുകളിൽ അവർക്ക് യോഗ്യത നേടാനുമായില്ല. ആ രാജ്യം ഏതാണെന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച ബുഫോൺ, മാൽദിനി, പിർലോ തുടങ്ങിയ ഇതിഹാസ താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ച നാടാണ് അതെ, ഇറ്റലി. ഇന്ന് ലോകകപ്പിൽ ഇറ്റലി ഇല്ലെങ്കിലും ലോക ചരിത്രത്തിൽ ഇറ്റലിയുടെ സ്ഥാനം വളരെ വലുതാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് കല, സാഹിത്യം, ശാസ്ത്രം

എന്നിവയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച നവോത്ഥാനത്തിന്റെ ജന്മഭൂമിയാണ് ഇറ്റലി. നമുക്ക് ഇന്ന് 10-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1-ാമത്തെ യൂണിറ്റായ മാനവികത, അതിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം ചർച്ച ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? എന്താണ് നവോത്ഥാനം? മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് നവോത്ഥാനം. വ്യാപാര പുരോഗതിയുടെയും മറ്റ് ഘടകങ്ങളുടെയും ഫലമായി ഇറ്റലിയിൽ വളർന്നു വന്ന നവോത്ഥാനം യൂറോപ്പിനെ മുഴുവൻ സ്വാധീനിച്ചതെങ്ങനെയാണ് എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ വിശകലനം ചെയ്യുന്നത്. യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ, നവോത്ഥാനം രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളും അവയുടെ സവിശേഷതകളെയും കുറിച്ച് ധാരണ നേടുക എന്നൊരു പഠന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാനം. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ നവോത്ഥാന കാലത്ത് കണ്ടെത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ? അതെ, വാണിജ്യ രംഗത്തെ പുരോഗതി, ഫ്യൂഡലിസത്തിന്റെ തകർച്ച, നഗരങ്ങളുടെ വ്യാപനം, സമ്പന്ന വിഭാഗത്തിന്റെ ആവിർഭാവം, മാനവികതയുടെ കടന്നുവരവ്, കല ശാസ്ത്രരംഗങ്ങളിലുണ്ടായ പുരോഗതി, ഇതെല്ലാം നവോത്ഥാനകാലത്തിന്റെ മാറ്റങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ? അതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കൊരു ലോകഭൂപടം കണ്ടാലോ? നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഇറ്റലിയുടെ സ്ഥാനം കണ്ടെത്താനുള്ള ആ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഭൂപടത്തിന്റെ സഹായത്തോടെ ഇറ്റലി ഏത് കടലിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഈ കടൽ ഏതെല്ലാം വൻകരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും വ്യക്തമായി കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരട്ടെ. അതോടൊപ്പം മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന പ്രധാന നഗരങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്തു. അതെ, റോം, നേപ്പിൾസ്, ബൊളോണ, വെനീസ്, ജനോവ, പിസ, ഫ്ലോറൻസ്, മിലാൻ, ഇതെല്ലാം ഇറ്റലിയിലെ നഗരങ്ങളാണ്. ഏത് കടലിന്റെ സമീപത്താണ് ഇറ്റലി സ്ഥിതി ചെയ്യുന്നത്? ഭൂപടം നിരീക്ഷിച്ച് പറയാൻ പറ്റുമോ? അതെ, മെഡിറ്ററേനിയൻ കടൽ. ഏത് വൻകരകൾക്കിടയിലാണ് ഈ മെഡിറ്ററേനിയൻ കടൽ? ഭൂപടത്തിന്റെ സഹായത്തോടെ കണ്ടെത്തു. വടക്ക് യൂറോപ്പും തെക്ക് ആഫ്രിക്കയും കിഴക്ക് ഏഷ്യയും ഉൾപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? നമുക്ക് ചർച്ചയിലൂടെ ഈ പാഠഭാഗത്തിന്റെ വിവരശേഖരണം നടത്താം. 1-ാമത്തെ സൂചകം, ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ. 2, യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം. 3, കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. 4, ബ്യൂബോണിക് പ്ലാഗും മാനവികതയും. 5, പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. 6, കോൺസ്റ്റാന്റിനോബിളിന്റെ പതനം. നമുക്ക് ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമാണ്. വേറെ എന്തൊക്കെ പോയിന്റുകൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? അതെ, വ്യാപാരികൾക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖല എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വാണിജ്യ സാങ്കേതിക വിദ്യകളിലുള്ള കാര്യക്ഷമത, പ്രത്യേകിച്ച് ബുക്ക് കീപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യയിൽ, ഇതെല്ലാം ഇറ്റാലിയൻ നഗരങ്ങളെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ്. ഇനി 2-ാമത്തെ സൂചകത്തിലേക്ക് പോയാലോ? ഇറ്റാലിയൻ നഗരങ്ങളിൽ വ്യാപാരി വർഗം വളർന്നു വരാനിടയായ സാഹചര്യം നോക്കാം. ഇത് ഒരു അധിക അറിവിലേക്കായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് തരുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ഫ്യൂഡൽ നാടുവാഴികൾ അധികാരമേറ്റു. നിരവധി കച്ചവട നഗരങ്ങൾ അവിടെ ഉയർന്നു വന്നു. അറബികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്പിലെ പ്രഭുക്കന്മാരും നാടുവാഴികൾക്കും കൈമാറ്റം ചെയ്ത കച്ചവടക്കാർ ഇറ്റലിയിൽ കച്ചവടത്തിനു പുറമേ പണമിടപാടും നടത്തിയിരുന്നു. ഇതിലൂടെ ഇറ്റലിയിൽ ഒരു വ്യാപാരി വർഗം അതിവേഗം വളർന്നു വരാനിടയായി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അതോടൊപ്പം വളർന്നു വന്ന നഗരങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ഇനി നമുക്ക് 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം

എങ്ങനെയാണ് നവോത്ഥാനത്തിന് കാരണമായത് എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു ഈ വാണിജ്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ ഒന്ന് വായിച്ച് കണ്ടെത്താൻ സാധിക്കുമോ? അതെ, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയാണ് പ്രധാന കാരണം. മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. സമ്പന്ന വിഭാഗത്തിന്റെ ഉയർച്ചയും ആധിപത്യവും സമ്പന്ന കുടുംബങ്ങളുടെ ഉദയവും രാഷ്ട്രീയ അധികാരത്തിലെ അവരുടെ പങ്കും ഇതെല്ലാം നവോത്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായ ഘടകങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. എന്താണത്? കുരിശി യുദ്ധങ്ങളുടെ സ്വാധീനം. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കുരിശി യുദ്ധങ്ങൾ? വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് നമ്മൾ കുരിശി യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. സിഇ 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിലാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. മധ്യകാലത്ത് നടന്ന ഈ കുരിശി യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിയിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടുത്തെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യവും ബൈസാന്റിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യാപാരത്തിലൂടെ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങി. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അപ്പോ ഈ നിയന്ത്രണം നവോത്ഥാനത്തിന്റെ ആക്കം കൂട്ടാൻ സഹായിച്ചു. ആ ഇടയ്ക്ക് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ട യൂറോപ്പിനെ തന്നെ തകർത്തെറിഞ്ഞ ഒരു മഹാമാരിയായിരുന്നു ബ്യൂബോണിക് പ്ലേഗ്. അതും ഇറ്റലിയിലെ നവോത്ഥാനത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. എന്താണ് ഈ പ്ലേഗിന്റെ പ്രത്യേകത? ശരീരം അഴുകിയ ഗന്ധം മൂലമാണ് ഈ പ്ലേഗ് പുറം ലോകം അറിഞ്ഞത്. പവിത്രീകരിക്കപ്പെട്ട പള്ളി പരിസരങ്ങൾ ഈ അനേകമായ ശവശരീരങ്ങൾ അടക്കം ചെയ്യാൻ അപര്യാപ്തമായിരുന്നു. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാൽ ഈ രോഗം കറുത്ത മരണം എന്നും അറിയപ്പെട്ടു. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. ബ്യൂബോണിക് പ്ലേഗ് ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. കുറേ തൊഴിലാളികൾ മരണപ്പെട്ടു. ആ മരണം കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ജനങ്ങൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. അടുത്ത പോയിന്റാണ് പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ റോമിന്റെ പൌരാണികതയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലോ? പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഇറ്റലിയിൽ ജനജീവിതത്തെ സ്വാധീനിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൌരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽഫലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൌരാണികത എന്നിവയിൽ ഇവർക്ക് താൽപര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങൾ, കയ്യെഴുത്ത് പ്രതികൾ, കെട്ടിടാവശിഷ്ടങ്ങൾ തുടങ്ങിയവ രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. ഇതോടുകൂടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. ഇത്തരം കാര്യങ്ങളും ഇറ്റലിയിൽ നവോത്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു. അടുത്തതായി തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം. എവിടെയാണ് കോൺസ്റ്റാന്റിനോബിൾ? ഭൂപടമൊന്ന് നോക്കിയാലോ? കോൺസ്റ്റാന്റിനോബിളിന്റെ സ്ഥാനം ഒന്ന് കണ്ടെത്തൂ. കോൺസ്റ്റാന്റിനോബിൾ, അതെ,

0: കൊച്ചിക്കും ഇടയിലുള്ള പ്രധാന വ്യാപാര കേന്ദ്രം. സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയവ യൂറോപ്പിലെത്തിയിരുന്നത് ഈ നഗരത്തിലൂടെയായിരുന്നു. തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൂടിയാണ് കോൺസ്റ്റാന്റിനോബിൾ. ബോസ്ഫറസ് കടലിടുക്ക് നിയന്ത്രിച്ചതിനാൽ സൈനികമായും രാഷ്ട്രീയമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടാതെ സംസ്കാരങ്ങളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ സ്വാധീനിച്ചതെങ്ങനെയെന്ന് നോക്കാം. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്ത് പ്രതികളുമായി എവിടെയെത്തി? ഇറ്റലിയിലേക്ക് വന്നു. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിയും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ യൂണിറ്റിൽ തുടർന്നു വരുന്ന നവോത്ഥാന കാലത്തെ ഓരോ രംഗങ്ങളിലും ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ, സാഹിത്യം, ചരിത്രരചന, ശാസ്ത്രം, മതനവീകരണം ഇവയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ഈ പാഠഭാഗം നിങ്ങളെ സഹായിക്കും. നവോത്ഥാന കാലത്ത് രൂപപ്പെട്ട പ്രധാന ആശയമായ മാനവികതയുടെ പ്രസക്തി മനസ്സിലാക്കാനും ആധുനിക ലോകത്തെ പുതിയ രീതികൾ നോക്കിക്കാണാനും യുക്തിപരമായി ചിന്തിച്ച് വിമർശനാത്മകമായി വിലയിരുത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.